നമസ്കാരം. കെ ആർ ടി കമ്മ്യൂണിറ്റി എന്റ് റേഡിയോ 91.2 പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: ആശ്ചര്യം, അത്ഭുതം എന്നിങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ അതെല്ലാം വെറും പരിമിതമായ നിർവചനമോ അല്ലെങ്കിൽ വൈകാരികതയുടെ അടിസ്ഥാന ചേരുവകളോ മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ അനുഭവങ്ങളായി മുന്നിലേക്ക് വരുമ്പോഴാണ് അതുണ്ടാക്കുന്ന വികാരങ്ങൾ നാം തിരിച്ചറിയുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, ഈ കോവിഡ് കാലഘട്ടം പോലും എന്തെല്ലാം പുതിയ വികാരങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. അതും വ്യത്യസ്ത ചേരുവകൾ ചേർന്ന്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ വിദേശത്ത് നിന്ന് വരുന്നത് പ്രതീക്ഷിക്കുന്നു. വരണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹം ഒരു വശത്ത്, എത്തിയാലുണ്ടാകാവുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ പ്രയാസമുണ്ട്. അതിലെല്ലാം ഉപരി വീട്ടിൽ കുഞ്ഞുങ്ങളോ പ്രായമായവരോ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാലുണ്ടാകുന്ന പ്രയാസങ്ങൾ, അത് അയൽക്കാരിൽ ഉണ്ടാക്കുന്ന വികാരങ്ങൾ, രോഗമാകുമോ ആകില്ലയോ എന്ന വ്യത്യസ്തമായ വികാരങ്ങൾ, ഇതെല്ലാം കൂടി പല ചേരുവകളിൽ ചേരുമ്പോൾ യഥാർത്ഥത്തിൽ അത് തന്നെയുണ്ട് നൂറുതരം വികാരങ്ങൾ. നമ്മൾ സാധാരണ എല്ലാ ദിവസവും ചായ ഇടുമ്പോൾ എല്ലാ ദിവസവും ആ ചായയുടെ രുചി ഒരുപോലെയാകില്ല. ചിലപ്പോൾ അല്പം തേയില കൂടും കുറയും, മധുരം കൂടും കുറയും, ചൂട് കൂടും കുറയും, പാല് കൂടും കുറയും, വെള്ളം കൂടും കുറയും. ഇങ്ങനെയൊക്കെ തന്നെയാണ് മനുഷ്യന്റെ വികാരങ്ങളും. ഇതുവരെ നാം പറഞ്ഞതും അനുഭവിച്ചതും കേട്ടതുമായ വികാരങ്ങൾക്കപ്പുറത്ത് ഇനിയും എത്രയോ വികാരങ്ങൾ നമ്മളെ ഇതുപോലെ പഠിപ്പിക്കാൻ കാത്തിരിക്കുന്നു എന്ന് ആർക്കറിയാം. അല്ലെങ്കിലും അനിർവചനീയമാണല്ലോ, അനന്തമാണല്ലോ ഈ ഭൂഗോളവും ഈ ഭൂമിയിലെ നിർവചനങ്ങളും ജീവിതവുമൊക്കെ. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന കുറേ വികാരങ്ങളുണ്ട്. അതിനെ നാം നിർവചിക്കുമ്പോൾ സുഖം, ദുഃഖം, സന്തോഷം, സന്താപം, നിരാശ,

0: പരസ്പര സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ആഘോഷമാണ് ഉത്സവമെന്ന് അദ്ദേഹം പറഞ്ഞു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉസ്ബെക്കിസ്ഥാനിലെത്തും. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി താഷ്കണ്ട് സന്ദർശിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപ്രധാനമായ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി ഉന്നതതല ചർച്ച നടത്തും. ഇത് നാലാം തവണയാണ് നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാൻ സന്ദർശിക്കുന്നത്. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ആറു ദിവസത്തെ അമേരിക്കൻ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ചിക്കാഗോയിൽ പ്രമുഖ നിക്ഷേപകരുമായും സ്വകാര്യ മേഖലയിലെ പ്രമുഖ കമ്പനി സിഇഒമാരുമായി വട്ടമേശ സമ്മേളനത്തിലും ഉഭയകക്ഷി ചർച്ചകളിലും നിർമ്മലാ സീതാരാമൻ പങ്കെടുക്കും. ആഷ്വില്ലയിൽ അമേരിക്കൻ അധ്യക്ഷതയിൽ ചേരുന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ ഇന്ത്യൻ സംഘത്തിന് നിർമ്മലാ സീതാരാമൻ നേതൃത്വം നൽകും. ആഗോള സാമ്പത്തിക വെല്ലുവിളികളും സാമ്പത്തിക സഹകരണവും യോഗത്തിൽ ചർച്ചയാകും. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 389. 290 ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ കാണാതായ ആയിരക്കണക്കിന് ആളുകൾക്കായി തിരച്ചിൽ തുടരുകയാണ്. നേപ്പാളിൽ നിന്ന് ഇതുവരെ 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇതിൽ തൃശൂരി 1 പദ്ധതിയിലെ 63 തൊഴിലാളികളും തമിഴ്നാട്ടിലെ 21 പേരും ഉൾപ്പെടുന്നുണ്ട്. നേപ്പാളിന് 10 ലക്ഷം US സാമ്പത്തിക സഹായം നൽകുമെന്ന് ശ്രീലങ്ക അറിയിച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ നേപ്പാളിലെ ജനങ്ങൾക്കൊപ്പം ശ്രീലങ്ക ഉറച്ചു നിൽക്കുമെന്ന് പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ പറഞ്ഞു. രാജ്യത്തെ സാമ്പത്തിക ഉൾച്ചേർക്കലിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 August 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ജൻധൻ യോജനയ്ക്ക് കീഴിൽ ഇതുവരെ 59 കോടിയിലധികം അക്കൌണ്ടുകളാണ് ആരംഭിച്ചത്. ഇവയിലെ ആകെ നിക്ഷേപം 3.17 ലക്ഷം കോടി രൂപയാണ്. പദ്ധതിക്ക് കീഴിലെ അക്കൌണ്ടുകളിൽ 78% ഗ്രാമങ്ങളിലോ അർദ്ധനഗരങ്ങളിലോ ആണെന്നും 56% അക്കൌണ്ടുകളും സ്ത്രീകളുടേതാണെന്നും ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ജൻധൻ അക്കൌണ്ട് ഉടമകൾക്കായി 41 കോടിയിലധികം റുപ്പേ കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137 പതിപ്പ് മറ്റന്നാൾ രാവിലെ 11. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുവരെ പങ്കുവയ്ക്കാം. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി ആഘോഷം ഇന്ന്. ശിവഗിരിയിൽ രാവിലെ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി ധർമ്മപതാക ഉയർത്തും. തിരുജയന്തി സമ്മേളനം രാവിലെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിൽ തിരുജയന്തി മഹാസമ്മേളനം വൈകിട്ട് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. വി മുരളീധരൻ MLA അധ്യക്ഷത വഹിക്കും. കേരളത്തിന്റെ നവോത്ഥാന നായകൻ അയ്യൻകാളിയുടെ ജന്മവാർഷിക ദിനവും ഇന്ന് ആഘോഷിക്കും. അയ്യൻകാളി ജയന്തിയോടനുബന്ധിച്ചും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, ജന്മദിന സന്ദേശ സമ്മേളനങ്ങൾ തുടങ്ങി സംസ്ഥാനത്ത് വിവിധ പരിപാടികൾ നടത്തും. 86th ശ്രീനാരായണ ഗുരു ട്രോഫി കന്നേറ്റി ജലോത്സവം ഉച്ചയ്ക്ക് ശേഷം കരുനാഗപ്പള്ളി കന്നേറ്റി കായലിൽ നടക്കും. മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓണം വാരാഘോഷ പരിപാടികൾ മറ്റന്നാൾ സമാപിക്കും. സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് 35 വേദികളിലാണ് കലാ സാംസ്കാരിക പരിപാടികൾ പുരോഗമിക്കുന്നത്. 35 ദിവസത്തിനിടെ സപ്ലൈകോയുടെ വിറ്റുവരവ് 433.81 കോടി രൂപയായി. July 22 മുതൽ August 25 വരെ ലഭിച്ച കണക്കാണിത്. കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് August 1 മുതൽ September 4 വരെ വിറ്റുവരവ് 385 കോടി രൂപയായിരുന്നു. ഈ വർഷം ഓണം ഫെയറുകളിലും സപ്ലൈകോ വിൽപ്പനശാലകളിലും തിരക്ക് വർദ്ധിച്ചതോടെ 433.81 കോടി രൂപയുടെ വിറ്റുവരവ് നേടാൻ സപ്ലൈകോയ്ക്ക് കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ വിറ്റുവരവ് നടന്നത് ഉത്രാട ദിനത്തിലാണ്. 27.85 കോടി രൂപ. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് രാത്രി 10 അടയ്ക്കും. കന്നിമാസ പൂജയ്ക്കായി അടുത്ത മാസം 16 വൈകിട്ട് 5 നട തുറക്കും. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര വിജയം. റാങ്കിംഗിൽ മുന്നിൽ നിൽക്കുന്ന ജർമ്മനിയെ 3-1 പരാജയപ്പെടുത്തി ഇന്ത്യ 5 സ്ഥാനം സ്വന്തമാക്കി. നെതർലാൻഡ്സിന്റെ ആംസ്റ്റർവീനിലായിരുന്നു മത്സരം. 1974 കന്നി ലോകകപ്പിൽ 4 സ്ഥാനം നേടിയ ശേഷം 52 വർഷത്തിനിടെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ലോകകപ്പ് പ്രകടനമാണിത്. സെയ്ഷൽസിൽ നിന്ന് ഉന്നത പ്രതിനിധി സംഘം കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യഗവേഷണ കേന്ദ്രം സന്ദർശിച്ചു. സമുദ്ര മത്സ്യഗവേഷണം, സുസ്ഥിര മത്സ്യബന്ധനം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയുമായി സഹകരണം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. മലപ്പുറം ജില്ലാ ശുചിത്വ മിഷനും ഇക്കോ വേൾഡ് വേസ്റ്റ് മാനേജ്മെന്റ് LLPയും സഹകരിച്ച് കോട്ടക്കുന്നിൽ നിർമ്മിച്ച ഏഷ്യയിലെ ഏറ്റവും വലിയ വേസ്റ്റ് ടു ആർട്ട് പൂക്കളത്തിന്റെ ഉദ്ഘാടനം മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി വൈകിട്ട് കോട്ടക്കുന്നിൽ നിർവഹിക്കും. കോട്ടക്കുന്നിൽ ഒരുക്കിയിരിക്കുന്ന പൂക്കളം ഓഗസ്റ്റ് 31 വരെ പൊതുജനങ്ങൾക്ക് കാണാനാകും. മലപ്പുറത്തുനിന്ന് സുരേഷ് എടപ്പാൾ.
1: 20,736 പ്ലാസ്റ്റിക് കുപ്പികൾ, 13 കിലോ ചാക്കുകൾ, 485 സീഡികൾ, 12 കിലോ അലുമിനിയം ഫയലുകൾ, 132 ഫുഡ് കണ്ടെയ്നറുകൾ, കൂടാതെ 18 കിലോ പ്ലാസ്റ്റിക് കവറുകൾ എന്നിവയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ പൂക്കളം ഒരുക്കുന്നതിനായി ഉപയോഗിച്ചിട്ടുള്ളത്. 9 കലാകാരന്മാരുടെ 5 ദിവസത്തെ അധ്വാനത്തിനൊടുവിലാണ് 1560 ചതുരശ്ര അടി വിസ്തീർണമുള്ള വേസ്റ്റ് ടു ആർട്ട് പൂക്കളം പൂർത്തിയായിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ച് പുനരുപയോഗിച്ചാണ് ഈ വർണ്ണ വിസ്മയം ഒരുക്കിയിട്ടുള്ളത്. ഹരിത ഓണം എന്ന ആശയത്തെ മുൻനിർത്തി കേരളത്തിന്റെ തനത് കലാ സാംസ്കാരിക പൈതൃകം വിളിച്ചോന്ന രീതിയിലാണ് പൂക്കളം. കഥകളിയുടെയും ചുണ്ടൻവള്ളത്തിന്റെയും രൂപങ്ങൾ ഉൾപ്പെടുത്തിയ പൂക്കളം മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്താൽ അവയ്ക്ക് എങ്ങനെ മൂല്യമുള്ള സൃഷ്ടികളായി മാറാനാകുമെന്ന സന്ദേശവും മുന്നോട്ട് വയ്ക്കുന്നു.
0: അമർനാഥ് യാത്ര ഇന്ന് ജമ്മുകശ്മീരിൽ സമാപിക്കും. ജൂലൈ 3 ആരംഭിച്ച തീർത്ഥാടനമാണ് 57 ദിവസങ്ങൾക്കുശേഷം ഇന്ന് പൂർത്തിയാകുന്നത്. മഹന്ത് ദീപേന്ദ്രഗിരിയുടെ നേതൃത്വത്തിൽ വിശുദ്ധ ചെങ്കോലായ ചടി മുബാറക് പവിത്രമായ ഗുഹാക്ഷേത്രത്തിൽ എത്തുന്നതോടെയാണ് യാത്രയുടെ സമാപന ചടങ്ങുകൾ തുടങ്ങുക. ഇന്നലെ അന്തരിച്ച പ്രമുഖ സാഹിത്യകാരൻ TKD മുഴപ്പിലങ്ങാടിന്റെ മൃതദേഹം ഉച്ചയോടെ കണ്ണൂർ മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കും. റോഡപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്നലെ പുലർച്ചെയാണ് അന്തരിച്ചത്. മന്ത്രി സണ്ണി ജോസഫ് ഇന്നലെ രാത്രി മുഴപ്പിലങ്ങാട്ട് വീട്ടിലെത്തി മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു. മന്ത്രി PC വിഷ്ണുനാഥ്, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എന്നിവരും അനുശോചനം രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും കന്യാകുമാരി തീരത്തും വൈകിട്ട് 5:30 വരെ കടലാക്രമണ സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതിപഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ചതയദിനമായ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധയിടങ്ങളിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളും സന്ദേശങ്ങളും അനുസ്മരിച്ച് ഗുരുപൂജ, സമൂഹ പ്രാർത്ഥന, സമ്മേളനങ്ങൾ, ഘോഷയാത്ര, സാംസ്കാരിക പരിപാടികൾ എന്നിവ അരങ്ങേറും. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ശ്രീനാരായണ ഗുരുജയന്തി സമ്മേളനം രാവിലെ KJയന്ത് MLA ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ബീച്ച് റോഡിലും സമീപ പ്രദേശങ്ങളിലും നടപ്പാതകൾ കയ്യേറി നടത്തുന്ന അനധികൃത വാഹന പാർക്കിംഗിനെതിരെ സിറ്റി പോലീസ് നടപടി കർശനമാക്കുന്നു. രാജ്യത്ത് ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ജനങ്ങൾക്ക് ആശംസ നേർന്നു. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 389 ഇതുവരെ 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുദേവന്റെ 172 ജയന്തി ആഘോഷം ഇന്ന്. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് രാത്രി 10 അടയ്ക്കും. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യക്ക് ചരിത്ര വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ. കൂടെ ഉള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പോൾ ഉത്രാടം, തിരുവോണം ആ വിട്ടം കഴിഞ്ഞു, ദാണ്ട ചതയത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് ചതയാഘോഷ ദിന പരിപാടികളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇന്ന് നമ്മളുടെ കരുനാഗപ്പള്ളിക്കാരുടെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഹ്റു ട്രോഫി വള്ളംകളി തന്നെയാണ്. ചിങ്ങമാസത്തിലെ പ്രധാന നക്ഷത്രങ്ങളിലൊന്നാണ് ചതയം, അല്ലെ? ഓണക്കാലത്തിൻ്റെ ആഘോഷത്തിലും ഓർമ്മകളിലും ചതയത്തിലും അതിൻ്റേതായിട്ടുള്ളൊരു സ്ഥാനമുണ്ട്. ചതയം എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ നാട്ടിൻ പുറത്തെ ഓണത്തിൻ്റെ ആ ഒരു പഴയ കാഴ്ചകളൊക്കെയാണ്. ഇന്ന് ഓണം കുറച്ചൊക്കെ മാറി, രീതികൾ മാറിയെങ്കിലും ആഘോഷങ്ങൾ മാറ്റാൻ നമുക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ന് വള്ളംകളിയൊക്കെ ആയിട്ട് എല്ലാവരും നല്ല കുറച്ചും കൂടെ ഒന്ന് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ശ്രീനാരായണ ഗുരുവിനെ ഓർമ്മിക്കാനും അദ്ദേഹത്തിൻ്റെ വചനങ്ങളും അദ്ദേഹം നമുക്ക് പകർന്നു നൽകിയ സന്ദേശങ്ങളും ഒക്കെ ഓർത്തെടുക്കാനും ഉള്ളൊരു ദിവസം കൂടിയാണ് ഇന്ന്. ഇന്ന് ഒരുപാട് ചതയാഘോഷ ദിന യാത്രകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ പ്രധാന ഉദ്ദേശമെന്ന് പറയുന്നത് തന്നെ നമ്മളിലേക്ക് അദ്ദേഹത്തിൻ്റെ സന്ദേശം എത്തിക്കുക എന്നുള്ളൊരു തരത്തിൽ തന്നെയാണ് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത ഇങ്ങനെ നിലനിൽക്കുന്നത്. അപ്പോൾ ചതയാഘോഷ ദിന പരിപാടിയിലേക്ക് നമുക്ക് ഇന്നത്തെ ആ ഒരു ദിവസം ഒന്ന് കണ്ണോടിച്ച് കൊണ്ടുപോകാം. എങ്ങനെയൊക്കെയാണ് പ്രിപ്പറേഷനും കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് നല്ല ആകാംക്ഷയുണ്ട്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 954-7001-2. ഇത് എൻ്റെ റേഡിയോ 91.2 വിൽ ഓണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയ.

0: പ്രൈസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
2: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
1: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
2: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
1: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
2: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
1: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
2: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
1: നടത്താം.
3: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
8: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
9: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
8: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
9: TNC അപ്ലൈ.
10: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
11: രണ്ടും ഒരുമിച്ചായാലോ?
10: ഒരുമിച്ച് കിട്ടാനോ?
11: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
10: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
12: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
13: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
14: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
13: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
15: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
14: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.

ഉണ്ടായോ? 290 ഇന്ത്യക്കാർ ഉൾപ്പെടെ 1500 പേരെ കുറിച്ച് ഇപ്പോഴും വിവരമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് നാളെ തുടക്കം. 6 ദിവസത്തെ സന്ദർശനത്തിനായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അമേരിക്കയിൽ. വ്യവസായ നിക്ഷേപ സഹകരണം ചർച്ചയാകും. എല്ലാവർക്കും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 വർഷം പൂർത്തിയാകുന്നു. നവോത്ഥാന നായകരായ ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും ജയന്തി ദിനമായ ഇന്ന് സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ. ഗ്രാൻഡ് ചെസ് ടൂർ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ചരിത്രം സൃഷ്ടിച്ച ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദ.

0: ആശ്വാസ സാമഗ്രികൾ നേപ്പാളിലേക്ക് അയച്ചിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജോസാൽ ന്യൂഡൽഹിയിൽ പറഞ്ഞു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂമും ഹെൽപ്പ് ലൈൻ നമ്പറുകളും ഒരുക്കിയിട്ടുണ്ട്.
1: दो जहाज भी हम लोगों ने सहायता नेपाल को पहुंचाया है. पहला जहाज यहां से 10 टन रिलीफ मटेरियल लेके काठमांडू पहुंचा था, जिसमें कि कंबल, सोलर लैंप, दवाइयां, हाइजीन किट्स और टेंट वगैरह इस प्रकार की चीजें हैं. दूसरा जहाज इसमें 37.5 टन की सप्लाई, जिसमें कि 28.5 टन रिलीफ आइटम्स और 8 टन दवाइयां और 1 टन खाने पीने की सामग्री. जो भी मानवीय सहायता हो सकता है वो भी हम प्रदान करेंगे.
0: നേപ്പാളിന്റെ ചൈനയുടെ ഭാഗത്ത് കുടുങ്ങിയ പൌരന്മാരെ സംബന്ധിച്ച് ബീജിംഗിലെ ഇന്ത്യൻ എംബസിയുമായി ചർച്ച നടത്തുകയാണെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. വിവരങ്ങൾക്കായി 9111230887 എന്ന നമ്പറിലും 9968291988 എന്ന വാട്സ്ആപ്പ് നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. നേപ്പാളിലെ മിന്നൽ പ്രളയം ബീഹാറിനെയും ഉത്തർപ്രദേശിനെയും ബാധിച്ചിട്ടില്ലെന്ന് ദേശീയ ദുരന്ത നിവാരണ സേന. ഇരു സംസ്ഥാന സർക്കാരുകളുമായും ഏകോപിപ്പിച്ച് സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്ന് NDRF വ്യക്തമാക്കി. മുൻകരുതൽ നടപടിയായി ബീഹാറിൽ 9, ഉത്തർപ്രദേശിൽ 11 ഉൾപ്പെടെ 2 സംസ്ഥാനങ്ങളിലായി 20 NDRF സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 389 ഉയർന്നു. 290 ഇന്ത്യൻ വിനോദസഞ്ചാരികളുൾപ്പെടെ 1500 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഒരു റിപ്പോർട്ട്.
2: അമേരിക്ക, യുക്രൈൻ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ ഉൾപ്പെടെ 30 രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ് കാണാതായത്. 33 മലയാളികളും ഇതിൽ ഉൾപ്പെടുന്നു. കൈലാസ മാനസരോവർ യാത്രികരായ 21 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുകയാണെന്നും 1500 പേരെ രക്ഷപ്പെടുത്തിയെന്നും നേപ്പാൾ പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ മിന്നൽ പ്രളയം നേപ്പാളിലെ 3 ജില്ലകളിൽ കനത്ത നാശമാണ് വിതച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സാഹോദര്യത്തിന്റെയും സൌഹൃദത്തിന്റെയും സന്ദേശം വിളിച്ചോതി രാജ്യമെമ്പാടുമെന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉൾപ്പെടെയുള്ള പ്രമുഖർ ദിനത്തിൽ ആശംസകൾ നേർന്നു. രക്ഷാബന്ധൻ പരസ്പര വിശ്വാസത്തിന്റെയും സഹകരണത്തിന്റെയും പ്രതീകമാണെന്നും രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനം നാളെ ആരംഭിക്കും. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവിന്റെ ക്ഷണപ്രകാരം താഷ്കന്തിലെത്തുന്ന പ്രധാനമന്ത്രി ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി പ്രതിനിധിതല ചർച്ചകൾക്ക് നേതൃത്വം നൽകും. തുടർന്ന് അദ്ദേഹം തിങ്കളാഴ്ച കിർഗിസ് തലസ്ഥാനമായ ബിഷ്കെക്കിലേക്ക് പോകും. പ്രസിഡന്റ് സദിർ സഫറോവിന്റെ ക്ഷണപ്രകാരമാണ് കിർഗിസ്ഥാൻ സന്ദർശനം. അവിടെ 26th ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രതിരോധ മേഖലയിൽ ഇന്ത്യ സ്വയം പര്യാപ്തതയിലേക്ക് മുന്നേറുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കഴിഞ്ഞ ദശകത്തിൽ പ്രതിരോധ ഉൽപ്പാദനം ഏകദേശം 4 മടങ്ങ് വർദ്ധിച്ച് 1.8 ലക്ഷം കോടി രൂപയിലേക്കും പ്രതിരോധ കയറ്റുമതി ഏകദേശം 39,000 കോടി രൂപയിലേക്കും ഉയർന്നു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ ടി സീരീസ് യുദ്ധ ടാങ്കുകളുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള 472 കോടി രൂപയുടെ പദ്ധതിക്ക് തറക്കല്ലിട്ട ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2028-29 സാമ്പത്തിക വർഷത്തോടെ 50,000 കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതി കൈവരിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ 6 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ചിക്കാഗോയിൽ കമ്പനി മേധാവിമാരുമായും നിക്ഷേപകരുമായും സംവദിക്കുന്ന ധനമന്ത്രി ഇന്ത്യ അമേരിക്ക വ്യവസായ നിക്ഷേപ സഹകരണം സംബന്ധിച്ച് ചർച്ച നടത്തും. ആഷ്വലിൽ G20 ധനമന്ത്രിമാരുടെയും കേന്ദ്രബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ധനമന്ത്രി ന്യൂയോർക്കിൽ പ്രമുഖ കമ്പനികളിലെ സിഇഒമാരുടെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കും. ചിക്കാഗോ സർവകലാശാലയിലെ പോൾസ്കി സെന്റർ ഫോർ ഓൺടർപ്രണർഷിപ്പ് ആന്റ് ഇന്നവേഷൻ സന്ദർശിക്കുന്ന ശ്രീമതി നിർമ്മലാ സീതാരാമൻ ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30 പരിപാടിയുടെ 137 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുവരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: എല്ലാവർക്കും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2014 ഓഗസ്റ്റ് 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച പ്രധാനമന്ത്രി ജൻധൻ യോജന 12 വർഷം പൂർത്തിയാക്കുന്നു. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് 59.09 കോടി ജൻധൻ അക്കൌണ്ടുകളാണ് ഉള്ളത്. ഇതിൽ 32.92 കോടി അഥവാ

0: 55.7% അക്കൌണ്ടുകളും വനിതകളുടേതാണ്. ജൻധൺ അക്കൌണ്ടുകളിലെ ആകെ നിക്ഷേപം 3.17 ലക്ഷം കോടി രൂപയും ശരാശരി നിക്ഷേപം 5,356 രൂപയുമാണ്. ശ്രീനാരായണ ഗുരു ജയന്തി ഇന്ന്. സംസ്ഥാനത്തുടനീളം വിവിധ പരിപാടികളാണ് ഇതിനോടനുബന്ധിച്ച് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: 172 ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിക്കുന്ന ചെമ്പഴന്തിയിലും ശിവഗിരിയിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശിവഗിരിയിൽ രാവിലെ 9:30 സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 5 ജയന്തി ഘോഷയാത്ര ആരംഭിക്കും. ചെമ്പഴന്തിയിൽ വൈകിട്ട് 6 നടക്കുന്ന ജയന്തി സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. അരുവിപ്പുറം ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് ചതയദിന സദ്യ നടത്തും. വിവിധ മേഖലകളിൽ ഇന്ന് വൈകിട്ട് ജയന്തി ഘോഷയാത്രകൾ സംഘടിപ്പിക്കും.
0: 86 ശ്രീനാരായണ ഗുരു ട്രോഫി കന്നേറ്റി ജലോത്സവം കരുനാഗപ്പള്ളി കന്നേറ്റി കായലിൽ നടക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മന്ത്രി പി സി വിശ്വനാഥ് ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. ഇന്ന് നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മവാർഷിക ദിനം. ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പാങ്ങോട് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ പങ്കെടുക്കും. സംസ്കൃതി ഭവനിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി സി പി ജോൺ മുഖ്യാതിഥിയാവും. ഓണാഘോഷത്തോടനുബന്ധിച്ച് തൃശൂരിൽ ഇന്ന് കുമ്മാട്ടികൾ ഇറങ്ങും. വിനോദ കല എന്ന രൂപത്തിൽ നാടൻ കലാചരിത്രത്തിലും സ്ഥാനം പിടിച്ച കുമ്മാട്ടികൾ തൃശൂരിലെ നാട്ടിട വഴികളിൽ ആട്ടവും പാട്ടവുമായി എത്തും. ദേവമനുഷ്യ കഥാപാത്രങ്ങളും മൃഗകഥാപാത്രങ്ങളും കുമ്മാട്ടിക്കളിയിലുണ്ട്. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. അമേരിക്കയിലെ സെന്റ് ലൂയിസിൽ ഇന്നലെ നടന്ന ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ ഫാബിയാനോ കരുവാനയെ 15-13 പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദ ചരിത്രം സൃഷ്ടിച്ചത്. ഇന്ത്യയുടെ വേനവൽ സെന്തിൽകുമാർ ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പണിന്റെ ഫൈനലിലെത്തി. ഇന്നലെ സെമി ഫൈനലിൽ ഇന്ത്യയുടെ വീർ ചോട്രാനിയെ 3-2 തോൽപ്പിച്ചാണ് ഫൈനലിൽ പ്രവേശനം. ഇന്ന് രാത്രി നടക്കുന്ന ഫൈനലിൽ വേലവൻ ഹംഗറിയുടെ ബാലസ് ഫാർക്കേസിനെ നേരിടും. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി വനിതാ ചാമ്പ്യൻഷിപ്പിൽ ജർമ്മനിയെ പരാജയപ്പെടുത്തി ഇന്ത്യ 5 സ്ഥാനത്തെത്തി. 5 സ്ഥാനത്തിനായുള്ള പോരാട്ടത്തിൽ ജർമ്മനിയെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ വനിതാ സംഘത്തിന്റെ മുന്നേറ്റം. 52 വർഷത്തിന്റെ ഇടവേളയ്ക്ക് ശേഷമാണ് ലോക ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സംഘത്തിന്റെ ഇന്ത്യയുടെ നേട്ടം. പ്രധാന വാർത്തകൾ വീണ്ടും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നു. മരണസംഖ്യ ഉയരുന്നു. 290 ഇന്ത്യക്കാരുൾപ്പെടെ 1,500 പേരെക്കുറിച്ച് ഇപ്പോഴും വിവരമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് നാളെ തുടക്കം. 6 സന്ദർശനത്തിനായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അമേരിക്കയിൽ. വ്യവസായ നിക്ഷേപ സഹകരണം ചർച്ചയാകും. എല്ലാവർക്കും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 പൂർത്തിയാകുന്നു. നവോത്ഥാന നായകരായ ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും ജയന്തി ദിനമായ ഇന്ന് സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ. ഗ്രാൻഡ് ചെസ് ടൂർ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ചരിത്രം സൃഷ്ടിച്ച് ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
1: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
2: അതെങ്ങനെ?
1: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷിംഗ് ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പദ്ധാരം.
4: കണക്ട് ആയോ?
5: ഏ, ആയിട്ടില്ല, വെയിറ്റ്. കണക്ട് ആകുന്നു, മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
4: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാസെറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
6: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
8: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
7: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
8: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
9: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
10: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
11: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
12: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
13: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
12: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
13: ആ, അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
12: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
13: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
12: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
13: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
12: നടത്താം.
14: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ഇഷ്ടത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ,
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
3: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
2: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
3: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
4: ടിഎൻസി അപ്ലൈ.
5: ഓഫറിനേക്കാൾ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
6: ആ കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
7: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

തിരികെ താം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചറാണ്. കൂടെയുള്ളത് ഞാൻ ആർച്ചി സുമയാണ്. അപ്പൊ ഇന്ന് ചതയാഘോഷമാണ്. ചതയാഘോഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടക്കാനായിട്ട് പോകുന്ന ഒരു സമയങ്ങളൊക്കെയാണ്. കുറേയധികം തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഇന്ന് നമ്മുടെ കരുനാഗപ്പള്ളി റോഡുകളിലും കാര്യങ്ങളിലും ഒക്കെ. അപ്പം എല്ലാവരും കുറച്ചധികം സൂക്ഷിക്കുക. ചതയം നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത് ഒരു ആഘോഷം എന്ന് പറയുന്നത് വലിയൊരാഘോഷമല്ല, അതൊരു വലുതാക്കേണ്ടാത്ത ഒരാഘോഷമാണ്. അതിൽ സ്നേഹമുള്ള മനുഷ്യർ ഉണ്ട് എന്ന് മാത്രം മതി. അതായത് ഇന്ന് നമ്മളുടെ ആഘോഷങ്ങളുടെ രീതികൾ മാറിയപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വേഗത കുറച്ചും കൂടി കൂടി, എന്നാലും ഒരുമിച്ചിരുന്ന് സന്തോഷിക്കാൻ ഒരു കാരണം കണ്ടെത്തുക എന്ന ഒരു ഓണത്തിൻ്റെ മനസ്സ്, അത് മാത്രം നമ്മൾ മാറരുത്. കാര്യം നമ്മുടെ ഓണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷങ്ങൾ, വള്ളംകളി, ഇതൊക്കെ നമുക്ക് മലയാളികൾക്ക് ഇനി എത്രയാണ് എന്ന് പറഞ്ഞാലും വളരെയധികം കണക്ട് ചെയ്യാവുന്ന, എവിടെ പോയാലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെയെന്ന് പറയുന്നത്. ആഘോഷം ഇനി എന്താണെന്ന് പറഞ്ഞാലും നമ്മുടെ വള്ളംകളിയും നമ്മളുടെ അത്തപ്പൂക്കളവും നമ്മുടെ ഓണവും നമ്മുടെ മനസ്സിൽ നിന്ന് ഒരു കാരണവശാലും മാറത്തില്ല. ചതയം എന്ന് പറയുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന മഹാനായ ആത്മീയ ഗുരുവാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന സന്ദേശത്തിലൂടെ മനുഷ്യനെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ച മഹാത്മാവ് കൂടിയാണ് അദ്ദേഹം. ഗുരുവിൻ്റെ സന്ദേശം ഒരു കാലഘട്ടത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല, ഇന്ന് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിന് ഏറെ പ്രസക്തമായിട്ടുള്ള ചിന്തകളാണ് ഗുരു മുന്നോട്ട് വെച്ചത്. മനുഷ്യനെ മനുഷ്യനായി കാണുക, അറിവിലൂടെ വളരുക, പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക, ഇതായിരുന്നു ഗുരു സന്ദേശത്തിൻ്റെ കാതൽ എന്ന് തന്നെ പറയുന്നത്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യർ തമ്മിലകലുന്ന കാലത്തും ഗുരുവിൻ്റെ വാക്കുകൾ നമ്മളോട് പറയുന്നത് വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമാണ്. മനുഷ്യൻ്റെ വില അവൻ്റെ ജാതിയിലോ മതത്തിലോ അല്ല, അവൻ്റെ മനുഷ്യത്വത്തിലാണ് എന്ന് പറയും. അപ്പോൾ ചതയം ഗുരുവിനെ ഓർക്കുന്ന ഒരു ദിവസം മാത്രമാകാതെ ഗുരുവിൻ്റെ ആശയങ്ങളിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും ഒരു നല്ല ചിന്തയെങ്കിലും ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതായത് ഒരുപാട് സന്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, അതായത് മാതാപിതാ, ഗുരു, ദൈവം എന്ന് തൊട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അത് നമുക്ക് എവിടെയാണെങ്കിലും നമ്മൾ ജീവിതത്തിൽ ഇനി എത്ര മുന്നോട്ട് പോയാലും അല്ലെങ്കിൽ എത്ര തിരക്കുകളാണ് എന്ന് പറഞ്ഞാലും ഏത് രീതിയിലാണ് ഏതവസ്ഥയിലാണെന്ന് പറഞ്ഞാലും ഈ ഒരു സന്ദേശങ്ങളും ആ വാക്കുകളും അതിൻ്റേതായിട്ടുള്ള വാല്യൂസും ഒക്കെ നമ്മളെ ഇങ്ങനെ പിടിച്ചിരുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പം ഇതെല്ലാവരും ഇന്ന് നമ്മളുടെ മനസ്സിൽ വെക്കുക. അപ്പോൾ ഇന്ന് ചതയ ദിനാഘോഷവുമായിട്ട് അതിൻ്റെ പ്രത്യേക പരിപാടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്ന് നമുക്ക് ഇന്നത്തെ ദിവസം നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9544704012. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജി സുമയ.

താം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2-ൽ ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ സുമയാണ്. അപ്പം ഇന്ന് ചതയാഘോഷമായിട്ട് എന്ത് പറ്റി? രാവിലെ എല്ലാവരും ഉറക്കമാണോ അതോ ഓണത്തിൻ്റെ ക്ഷീണം ഇങ്ങനെ തീർന്നു വരുന്നതിൻ്റെ ക്ഷീണമാണോ എന്തുവാണെന്നറിയാൻ വയ്യ? അതോ ഇനി രാവിലത്തെ ആ തണുപ്പുമൊക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ കിടന്നുറങ്ങുകയാണോ? ഇതൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആരെയും കാണാത്തത് കൊണ്ടാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പോൾ ഇന്ന് ചതയമായിട്ട് ഇനി ചതയം ആഘോഷിക്കുന്ന ചതയത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ലാസ്റ്റത്തെ ഓണം ദിവസം ആകുമ്പോൾ ഇങ്ങനെ ആഘോഷിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് ദിവസങ്ങളുണ്ട്. അതിൻ്റെ തിരക്കിലാണോ എന്തുവാണെന്നൊന്നും അറിയാൻ വയ്യ. എന്തായാലും നമുക്ക് ഇന്ന് ചതയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ചധികം മെസ്സേജസുകൾ നമുക്ക് പറയാനായിട്ടുണ്ട്. അതായത്, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുക, അറിവിലൂടെ വളരുക, പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്ന വലിയ സന്ദേശം നൽകുന്ന ആളായിരുന്നു നമുക്ക് ഗുരു എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഒക്കെ ഇങ്ങനെ തമ്മിൽ ഇങ്ങനെ കോൺഫ്ലിക്ട്സുകൾ ഉണ്ടാവുന്ന കാലത്തും ഗുരുവിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് വളരെയധികം വലിയ സന്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈയൊരു നമുക്ക് ഗുരുവിൻ്റെ സന്ദേശങ്ങളിലൂടെയൊക്കെ നമുക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഇന്നത്തെ ആളുകളിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ? അവർ ഈ കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കുന്ന ആളുകളാണോ എന്നുള്ളൊരു ചോദ്യമാണ്. അതായത്, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുക എന്ന് നമ്മൾ പറയുമ്പോഴും ഇന്നും ആ ഒരു അകൽച്ച ചില മനുഷ്യർ തമ്മിലുണ്ടാവില്ലേ? അതായത്, ഓരോന്നിൻ്റെ പേരിലായാലും, ഇതിപ്പോൾ നിറത്തിൻ്റെ പേരിലായിക്കോട്ടെ, വർണ്ണത്തിൻ്റെ പേരിലായിക്കോട്ടെ, അല്ലെങ്കിൽ ആളുകളുടെ തമ്മിലുള്ള സമ്പത്തിൻ്റെ പേരിലായിക്കോട്ടെ, മനുഷ്യർ തമ്മിൽ അങ്ങനെ ഒരു അകൽച്ചയും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴുമുണ്ടോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ചർച്ച ചെയ്യാൻ പെട്ടെന്ന് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9544 7004 1212. ഇത് എൻ്റെ റേഡിയോ 91.2-ൽ ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർച്ചി സുമയ.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
4: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
5: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയറുൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ഗീതം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ ആണ്. കൂടെ ഞാൻ ആർജെ സുമയാണ്. അപ്പോൾ ചതയം എന്ന് പറയുമ്പോൾ മലയാളിയുടെ മനസ്സിൽ ഈ നക്ഷത്രത്തിന് ഒരു പ്രത്യേകത കൂടിയുള്ളത് എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനം ഓർമ്മിക്കുന്ന ദിനവും കൂടിയാണ്. ഒരു മനുഷ്യൻ ജനിക്കുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ ചിന്തകൾ ഒരു സമൂഹത്തെ തന്നെ മാറ്റിമറിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു മഹത്തായ ജീവിതമായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റേത്. സമൂഹത്തിൽ മനുഷ്യർ തമ്മിൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്ന കാലത്ത് ഒരു ഗുരു ചോദിച്ചത് വളരെ ലളിതമായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. മനുഷ്യൻ മനുഷ്യനിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തനാകുന്നു എന്ന്. അത് ജനനം കൊണ്ടല്ല, ജാതി കൊണ്ടല്ല, മതം കൊണ്ടല്ല, മനുഷ്യന്റെ മഹത്വം അവന്റെ മനുഷ്യത്വത്തിലാണ്. ഗുരുവിന്റെ സന്ദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ളതും ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നുള്ള വാക്കുകളാണ് അല്ലേ. ഈ വാക്കുകൾ വെറുമൊരു മുദ്രാവാക്യം മാത്രമായിരുന്നില്ല, മനുഷ്യർക്കിടയിലെ അകലം കുറയ്ക്കാനുള്ള ഒരു വലിയ ആശയം തന്നെയായിരുന്നു അത്. ഗുരു വിദ്യാഭ്യാസത്തിന് നൽകിയ പ്രാധാന്യവും അത്ര വളരെയധികം വലുതായിരുന്നു. അറിവാണ് മനുഷ്യനെ സ്വതന്ത്രനാക്കുന്നത് എന്ന ചിന്തയായിരുന്നു ഗുരു ദർശനത്തിന്റെ പ്രധാന ഭാഗവും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗുരുവിന്റെ സന്ദേശം ഇന്നത്തെ തലമുറയ്ക്കും വളരെ പ്രസക്തമാണ്. ഇന്ന് നമ്മൾക്ക് വിദ്യാഭ്യാസമുണ്ട്, സാങ്കേതിക വിദ്യയുണ്ട്, ലോകം വിരൽത്തുമ്പിൽ തന്നെയുണ്ട്. പക്ഷേ ഒരു ചോദ്യം, നമ്മൾ തമ്മിലുള്ള മനസ്സിന്റെ അകലം കുറഞ്ഞോ എന്നുള്ളത്. സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കിന് ആളുകളുമായി കണക്ട് ചെയ്യുന്ന നമുക്ക് അടുത്തിരിക്കുന്ന ഒരാളുടെ വിഷമം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഗുരുവിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. മാറ്റം സമൂഹത്തിൽ തുടങ്ങുന്നതിന് മുമ്പ് അത് നമ്മളുടെ ചിന്തകളിൽ നിന്ന് തുടങ്ങണം. ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ഒരാളെ അകറ്റി നിർത്തുന്നതിന് പകരം അയാളിലും നമ്മളെ ഒരേ മനുഷ്യനെ കാണാനായിട്ട് സാധിക്കണം. അപ്പോൾ ഒരു ചെറിയ ചിന്ത കൂടി, ഈ ചതയ ദിനത്തിൽ ഗുരുവിന് മുന്നിൽ ഒരു വലിയ നേർച്ചയൊന്നും വേണ്ട. നമ്മുടെ ചുറ്റുമുള്ള ഒരാളോട് കുറച്ചുകൂടി സ്നേഹത്തോടെ പെരുമാറാം. ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അവരോട് ക്ഷമ ചോദിക്കാം. ഒരാളുടെ വിഷമം കേൾക്കാൻ കുറച്ച് സമയം നമുക്ക് മാറ്റിവെക്കാം. അതാണ് ഗുരുവിന്റെ ഓർക്കുന്നതിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത്. കാരണം ഗുരുവിന്റെ സന്ദേശം ക്ഷേത്രങ്ങളിലും ആഘോഷങ്ങളിലും ഒന്നും മാത്രം ഒതുങ്ങിപ്പോകുന്നതല്ല. നമ്മുടെ പെരുമാറ്റത്തിൽ കാണുമ്പോഴാണ് ഗുരു ദർശനം യഥാർത്ഥത്തിൽ ജീവിതമാകുന്നത്. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഗുരു കുറച്ചും കൂടി നമുക്ക് എന്താണ് മനുഷ്യത്വത്തിന് വാല്യൂ നമുക്ക് നൽകുന്ന സന്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ എത്രത്തോളം പ്രിയപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഗുരുവിനെ ഓർക്കേണ്ടത്? നമുക്ക് ഒരാളെ നമുക്ക് ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ഒരാളെ നമുക്ക് താഴ്ത്താതിരിക്കുക, അവരെ വെറുക്കാതിരിക്കുക, പണത്തിൻ്റെ പേരിൽ ഒരാളെ ചെറുതായി കാണാതിരിക്കുക, വേദനിക്കുന്ന ഒരാളോട് നല്ല രണ്ട് വാക്കുകൾ പറയുക, ഇതൊക്കെയാണ് ഗുരുവിൻ്റെ ആശയങ്ങളെ മറ്റ് നമ്മളുടെ മറ്റ് ജീവിതത്തിൽ നിന്ന് മാറി ചിന്തിക്കാനായിട്ട് വ്യത്യസ്തനാക്കുന്നത്. പാസഞ്ചർ ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
1: ഹലോ, നമസ്കാരം. കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.
0: പറഞ്ഞോളൂ.
1: ഒരു പാട്ട് പാടിക്കൊണ്ട് തുടങ്ങാം.
0: പറഞ്ഞോ.

0: മഹാനായ ഗുരുദേവന്റെ സന്ദേശം, ഏറ്റവും വലിയ സന്ദേശമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. മനുഷ്യരെല്ലാവരും ഒന്നാണ്. ഇവിടെ മാനുഷികമായി ആരെയും ആരും അകറ്റി നിർത്തേണ്ട കാര്യമില്ല. എല്ലാവരുടെയും ശരീരത്തിലൂടെ ഓടുന്ന ഒരു ബ്ലഡിന്റെ കളർ ചുവപ്പാണ്. ജാതിയുടെ പേരിലാണെങ്കിൽ ഈശ്വരൻ പല രീതിയിലും പല കളർ മനുഷ്യന്റെ ശരീരത്തിൽ പല കളർ ബ്ലഡ് പ്രോട്ട് ചെയ്യേണ്ടി വരണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ജാതി സൃഷ്ടിച്ചത് തന്നെ മനുഷ്യനാണ്. മനുഷ്യരല്ലേ ജാതി ഉണ്ടാക്കിയത്? അപ്പൊ ഇവിടെ എല്ലാവരും ഒന്നാണ്. നമ്മുടെ ചുറ്റുപാട് നമ്മൾ നമ്മളെ സ്നേഹിക്കുമ്പോൾ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കും. എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാൻ സാധിക്കും. നമ്മൾ എന്താണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ചുറ്റുപാടുമുള്ള എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാനും അവരുടെ ദുഃഖത്തിൽ പങ്കാളിയാകാനും അവരെ സഹായിക്കാനും ഒക്കെ പറ്റും.
1: അതെ,
0: അതാണ് ഗുരുദേവന്റെ സന്ദേശം. ആ ഗുരുദേവന്റെ സന്ദേശം ഇന്നത്തെ ചതയ ദിനത്തിൽ എല്ലാവർക്കും ഇത് പാഠമായി അതിനെ ഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാവരും നല്ലവരായിരിക്കട്ടെ എന്ന്, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
1: ഓക്കെ, താങ്ക് യു. അതായത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ആശയങ്ങൾ നമ്മൾക്ക് കേൾക്കാനും നമുക്ക് സംസാരിക്കാനും മറ്റുള്ളവരോട് നമുക്ക് ആദർശങ്ങൾ പറയാനും വളരെയധികം എളുപ്പമാണല്ലേ. അത് നമ്മളുടെ ജീവിതത്തിൽ പ്രാബല്യമാക്കുമ്പോഴാണ് അതിനൊരർത്ഥം ഉണ്ടാവുന്നത്. നമ്മളത് കറക്റ്റായിട്ട് നമ്മളുടെ ജീവിതത്തിൽ പാലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലത്, നമ്മൾ പറയത്തില്ലേ, നല്ലത് ചിന്തിച്ചാൽ നല്ലത് നടക്കും, മോശം നേരെ തിരിച്ച് ചിന്തിച്ചാൽ മോശം തന്നെ നമ്മളുടെ ലൈഫിൽ നടക്കും. അപ്പം നമ്മൾ നല്ലത് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നല്ല ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല സന്ദേശങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിലും നമുക്കതുകൊണ്ട് മുന്നേറ്റം ഉണ്ടാവുകയും ചെയ്യത്തുള്ളൂ. നമ്മളെ ആരും പിന്നോട്ട് വലിക്കത്തില്ല. ശ്രീനാരായണ ഗുരു എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഒരു മഹാനായിട്ടോ ദൈവമായിട്ടോ കാണേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എൻ്റെ സന്ദേശങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഗുരുവായിട്ട് എന്നെ കാണുക എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ ഗുരു നമ്മുടെ അടുത്ത് പറയുന്നത്, നമ്മളുടെ ടീച്ചേഴ്സ് നമ്മളോട് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ. ഇപ്പം നമ്മുടെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂളിലോ നമ്മുടെ അക്ഷരം തൊട്ട് പഠിപ്പിച്ച ആളുകളായിക്കോട്ടെ, അവർ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രാബല്യത്തിലാക്കത്തില്ലേ. അതേപോലെ തന്നെയാണ് ആ സന്ദേശങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗുരുത്വം എന്ന് പറയും അല്ലേ. അപ്പം നന്നായിട്ട് ഒരു ഒരു ടീച്ചറിനെ നന്നായിട്ട് അനുസരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ ടീച്ചർ എപ്പോഴും പറയും, ആ അവൻ ഗുരുത്വമുള്ളവനാണ് എന്ന് പറയത്തില്ലേ. അപ്പം ആ ഗുരുത്വം നമ്മൾക്കുണ്ടെങ്കിൽ

മാറുമ്പോൾ നമ്മുടെ കുടുംബം മാറും, നമ്മുടെ കുടുംബം മാറുമ്പോൾ നമ്മുടെ സമൂഹം മാറും, നമ്മുടെ സമൂഹം മാറുമ്പോൾ നമ്മുടെ ലോകവും മാറും. അങ്ങനെ ഒരു പ്രോസസ്സിലേ നമുക്ക് കൊണ്ടുപോകാനായിട്ട്, ഈ സമൂഹത്തെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ 9544704012. ഇത് എൻ്റെ റേഡിയോ 91.2 ഓൺ ആട്ടുകാരെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
3: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
2: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
4: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന് സ്വന്തം മൈജി.
5: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
5: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: താം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ സുമയയാണ്. അപ്പോൾ ഒരു ചതയം നമ്മളിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് അല്ലേ. അപ്പം നമ്മൾ ഈ ഒരു ദിവസത്തിൽ നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ ഓർക്കാനും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പറയാനും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും പങ്കുവെക്കാനും ഒക്കെ ഉള്ളതാണ് ഈ ഒരു ദിവസം. പക്ഷേ ഈ ഗുരുവിനെ ഓർക്കുന്നതിന് പകരം ഗുരുവിൻ്റെ ഒരു ആശയമെങ്കിലും ഒന്ന് നടപ്പാക്കാൻ നോക്കിയാലോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ? അതായിരിക്കത്തില്ലേ കുറച്ചും കൂടി ജീവിതത്തെ മനോഹരമാക്കാൻ കുറച്ചും കൂടി നല്ലത് അല്ലേ? അപ്പം ഒരു ഒടുവിൽ നമ്മുടെ ഗുരു നമ്മളെ പഠിപ്പിച്ച പാഠം എന്ന് പറയുന്നത് തന്നെ മനുഷ്യനാണ് മനുഷ്യനെ തന്നെ ഏറ്റവും കൂടുതൽ തിരിച്ചറിയേണ്ടത് എന്നുള്ളൊരു വലിയൊരു പാഠമാണ് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിച്ചത്. അപ്പം അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാലോ. 1856 ഓഗസ്റ്റ് 20 ചെമ്പഴന്തിയിൽ ജനിച്ച നാണു പിന്നീട് ലോകമാദരിച്ച് ശ്രീനാരായണ ഗുരുവായി മാറിയത്. ചെറുപ്പം മുതലേ അറിവിനോടും ആത്മീയതയോടും വലിയ താല്പര്യമുണ്ടായിരുന്ന നാണു പിന്നീട് സമൂഹത്തിലെ അസമത്വങ്ങൾ വളരെ അടുത്തറിഞ്ഞു. അന്ന് ജാതിയുടെ പേരിൽ മനുഷ്യർക്ക് പലതരം വിലക്കുകൾ നേരിടേണ്ടി വന്നിരുന്നു. ചിലർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല, ചിലർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടു, ചിലർക്ക് പൊതുവഴികളിലൂടെ നടക്കാൻ പോലും അവകാശമില്ലായിരുന്നു. അത്തരമൊരു സമൂഹത്തിലേക്ക് ഗുരു കടന്നു വന്നത് വാളുമായിട്ടല്ല, പകരം അറിവുമായിട്ടാണ്. അദ്ദേഹം പറഞ്ഞത് മനുഷ്യരെ തമ്മിൽ വേർതിരിക്കാനല്ല, മനുഷ്യരെ ഒന്നിപ്പിക്കാനാണ് അദ്ദേഹം കടന്നു വരുന്നത് എന്നാണ്. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം മോളെ, ഞാനാ മണിയ.
0: പറഞ്ഞോളൂ ചേച്ചി.
1: മോളെ രഹന പറഞ്ഞത് കറക്റ്റ് കാര്യോ. പിന്നെ ഗുരുസാഹിബ് എല്ലാരെയും ഒന്നുപോലെ കാണുന്ന വ്യക്തിയ. മദ്യം വിഷമാണത് ഉണ്ടാക്കരുത്, മറ്റൊരാൾക്കും കൊടുത്തിടല്ലേ എന്ന് പറഞ്ഞത് ഗുരുസ്വാമിയാ.
0: അതെ, നമുക്ക് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നതും മദ്യമാണ് അല്ലേ
1: ലോകത്തിൽ. മോളെ പാടട്ടെ.
0: ആ പറഞ്ഞോളൂ.
1: മദ്യം വിഷമാണതുണ്ടാക്കല്ലേ, മറ്റൊരാൾക്കും കൊടുത്തിടല്ലേ. അങ്ങനെ ഒരു ജീവിതം, അങ്ങനെ ഒരു വീട്ടിലെ ജീവിതം തകർന്നൊരു വ്യക്തിയാ ഞാൻ, അതുകൊണ്ടാ ഇങ്ങനെ പറഞ്ഞത്.
0: എന്ത് കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞോ ആ കാര്യങ്ങൾ നമ്മളിപ്പോ ചെയ്യുന്നുണ്ട് അല്ലെ, നമ്മളുടെ മനുഷ്യരിപ്പോ ചെയ്യുന്നുണ്ട്. അതിൽ ലജ്ജിക്കേണ്ടതും മനുഷ്യര് തന്നെയാണ്. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം, എവിടെയാണ്? നമസ്കാരം.
2: നമസ്കാരം,
0: എവിടെയാണ്?
2: ഇവിടെ ഉണ്ടല്ലോ.
0: ഉണ്ട്, കണ്ടില്ല, അതുകൊണ്ടാ ചോദിച്ചത്. പറഞ്ഞോളൂ ചേച്ചി.
2: ഹലോ.
0: പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
2: ഇന്ന് ഗുരുധ്യാനം അല്ലേ?
0: അതെ,
2: ഇന്ന് ഗുരുവിന്റെ ദിനമാണ്. അപ്പൊ നമുക്ക് ഗുരുധ്യാനത്തോടു കൂടി തുടങ്ങാം. ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരു ദേവോ മഹേശ്വര
0: ഗുരു
2: സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. പിന്നെ ഒരു ഗദ്യപ്രാർത്ഥനയിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അതായത് എന്ന് വെച്ചാൽ, അല്ലയോ ദൈവമേ, കണ്ണുകൊണ്ട് കാണുന്നതൊന്നും നിത്യമല്ല, ശരീരവും നീർക്കുമുള്ള പോലെ നിലയേറ്റതാകുന്നു, എല്ലാം സ്വപ്നതുല്യമെന്നല്ലാതെ ഒന്നും പറയുവാനില്ല. നാം ശരീരമല്ല, അറിവാകുന്നു. ശരീരമുണ്ടാകുന്നതിന് മുൻപിലും അറിവായി നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെയിരിക്കും. ജനനം മരണം ദാരിദ്ര്യം രോഗം ഭയം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല. പ്രകാരം ഉപദേശിക്കപ്പെടുന്ന തിരുവാക്കുകളെയും ഈ തിരുവാക്കുകളുടെ ഉപദേഷ്ടാവായ പരമാത്മാവിനെയും ഞാൻ ഉമിളിൽ ഉറക്കത്തിലും ഇടപെടാതെ എല്ലായ്പ്പോഴും ചിന്തിക്കുമാറാകണമേ എന്നാണ് ആ പ്രാർത്ഥനയിൽ പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.
0: ഓക്കെ ഓക്കെ. അതായത് ഈ പറയുന്നതൊക്കെ നമ്മുടെ പാസഞ്ചേഴ്സ് ഇതൊക്കെ വിളിച്ചു പറയുന്നതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കേൾക്കുന്ന ആളുകൾ, നമ്മളുടെ ശ്രോതാക്കൾ ഇവരെല്ലാവരും ഉണ്ടെങ്കിൽ അത് ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൂടി ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവർ ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ പാകപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം വലിയൊരു വിജയം നിങ്ങൾക്കില്ല എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
3: നമസ്കാരം സുമയ്യ.
0: നമസ്കാരം.
3: കാര്യം ഞാൻ പഠിച്ചത് ഈ ചെമ്പഴന്തി എസ് എൻ കോളേജാണ്, അതായത് ശ്രീനാരായണ ഗുരു കോളേജ്. കാര്യം പറഞ്ഞ ഇപ്പം ഈ മദ്യത്തിന്റെ കാര്യം പറഞ്ഞോളി ഞാൻ പറയാം. ഈ ജാതിഭേദം മതദോഷം വ്യാതുമില്ലാതെ സർവരും സ്വതന്ത്രത്തേടെ വാഴുന്ന മാതൃ സ്ഥാനമാണിത്. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്നും പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മളെ ഈ ആൾക്കാര് ഈ നമ്മുടെ ഗുരുസ്വാമി പറഞ്ഞ തത്വചിന്തയിൽ നടക്കുന്ന ആൾക്കാരാണോ? ആൾക്കാരാണോ? അല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മഹാത്മാഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവായിട്ട് ഒരുപാട് സന്ദേശങ്ങൾ നടന്നിട്ടുണ്ട്. ഇനിയിപ്പൊ ശ്രീനാരായണ ഗുരുവിന് ഹിന്ദി അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ, ഈ തത്വചിന്തകളെന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു കാര്യം അർത്ഥമില്ല. സുല്ലേ കാര്യം വെച്ചാൽ, നമ്മള് മതം ഏതായിരുന്നാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ ജനങ്ങള് അതൊന്നും ചിന്തിക്കാറില്ല. ഞാനിപ്പൊ കിഴയിലെ ആദ്യമായിട്ട് വിളിക്കുക, ഇത്രയും പറഞ്ഞോളൂ. ഞാൻ ചെമ്പൈ എസ് എൻ കോളേജിൽ പഠിച്ചുകൊണ്ട് നമ്മുടെ മുൻ എക്സൈസ് വകുപ്പ് മന്ത്രി ശരത്ചന്ദ്ര പ്രസാദ് പഠിച്ചോളൂ. എനിക്ക് 53 വയസ്സായി. ചെമ്പൈ എസ് എൻ കോളേജിലാണ് ഞാൻ പഠിച്ചത്. ഗുരുകുലത്തിന്റെ അടുത്താണ് എന്റെ വീട് ആയിരുന്നത്, തിരുവനന്തപുരം. ഇപ്പൊ ഞാനിപ്പോ താമസിക്കുന്നത് കരുനാപ്പള്ളിയിലാണ്. ഞാൻ താമസിച്ചത് ശ്രീകാര്യം ചാവടിമുക്ക് എന്നുള്ള സ്ഥലം, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിന്റെ അടുത്താണ് ഞാൻ താമസിച്ചത്. ശരി സാർ, ഓക്കെ, നല്ലൊരു ദിവസം ആയിക്കോട്ടെ.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളൊരു വലിയ ചിന്തകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം ഇത് എത്രത്തോളം നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു അത്രത്തോളം നമ്മൾക്ക് വിജയം ലഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് വീണ്ടും വീണ്ടും പറയാൻ സാധിക്കുന്നത്. അപ്പൊ തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9544709912. ഇത് എന്റെ റേഡിയോ 91.2 വിൽ ഓൺ ആട്ട് പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർച്ചി സുമയാണ്.

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: ചേട്ടാ, മൈജിയിലേക്ക് വിടാ.
3: ഓണ ഷോപ്പിംഗോ?
2: ആ, ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
3: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്. 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്. എനിക്ക് ഒന്ന് പോകണം.
4: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

എത്താം. സഞ്ചരിച്ചുകൊണ്ടിരുന്നത് എന്റെ റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ ആയിരുന്നു. കൂടെയുള്ളത് ഞാൻ ആർജി സുമയ ആയിരുന്നു. അപ്പൊ അതാണ്ട് നമ്മളുടെ സമയം ഇങ്ങനെ അടുത്തടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഗുരുവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാമൂഹിക ഇടപെടലുകളിൽ ഒന്നായിരുന്നു അരുവിപ്പുറം പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ഒരു കാലത്ത് ക്ഷേത്രവും ആരാധനയും ചില വിഭാഗങ്ങളുടെ മാത്രം അവകാശമായി കരുതപ്പെട്ടിരുന്ന സാഹചര്യത്തിൽ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി ഗുരു ഒരു ശക്തമായ സന്ദേശം നൽകി. ആത്മീയതയ്ക്ക് മനുഷ്യനുണ്ടാക്കിയ മതിലുകൾ വേണ്ട. അതൊരു പ്രതിഷ്ഠ മാത്രമായിരുന്നില്ല, ഒരു സമൂഹത്തിന്റെ ആത്മാഭിമാനത്തിലേക്കുള്ള ചുവടുവെപ്പായിരുന്നു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. ഗുരുവിന് വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഇത് നമ്മളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. ലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ സെക്കൻഡുകൾക്കുള്ളിൽ ലഭിക്കുന്നു. പക്ഷെ ഒരു ചോദ്യമുണ്ട്, വിവരങ്ങൾ കൂടിയതുപോലെ നമ്മുടെ വിവേകവും കൂടുന്നുണ്ടോ എന്നുള്ളത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, ഈ വാക്ക് നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മൾ ഇന്നും ആളുകളെ പല രീതിയിൽ അളക്കുന്നില്ലേ? മനുഷ്യനെ മനുഷ്യനായി തന്നെ കാണൂ. ഒരാളെ താഴ്ത്താതെ സംസാരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, വ്യത്യസ്തനായ ഒരാളെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അറിവിനായി ശ്രമിക്കുന്ന അവശനായ ഒരാൾക്ക് നിങ്ങൾ കൈത്താങ്ങ് ആകുന്നുണ്ടെങ്കിൽ, ഉത്തരം അതേ എന്നാണെങ്കിൽ അവിടെ എവിടെയോ ഗുരുവിന്റെ ചിന്തകൾ ജീവിക്കുന്നുണ്ട്. കാരണം ഗുരുവിനെ ഓർക്കുക എന്നത് ഒരു ദിവസം മാത്രം അദ്ദേഹത്തിന്റെ പേര് പറയുകയല്ല, ഗുരുവിന്റെ ആശയം നമ്മളുടെ പ്രവൃത്തികളിൽ കാണിക്കുക എന്നതാണ്. ചതയം വരുമ്പോൾ നമുക്ക് ഗുരുവിനെ ഓർക്കും, ഗുരുവിനെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തും, ആശംസകൾ കൈമാറും. പക്ഷേ ഈ ചതയത്തിന് ശേഷം നമ്മളുടെ ഉള്ളിൽ ഒരു ചെറിയ വിളക്ക് കൂടി നമുക്ക് തെളിയിക്കാം. വെറുപ്പിന്റെ ഇരുട്ടിൽ സ്നേഹത്തിന്റെ വെളിച്ചം, അജ്ഞതയുടെ ഇരുട്ടിൽ അറിവിന്റെ വെളിച്ചം, വിവേചനത്തിന്റെ ഇരുട്ടിൽ സമത്വത്തിന്റെ വെളിച്ചം. അതായത് ശ്രീനാരായണ ഗുരുവിന് നൽകാവുന്ന ഏറ്റവും മനോഹരമായ ആദരം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഓണാട്ടുകര പാസഞ്ചറിലൂടെ അവസാനിക്കുകയാണ്. തിങ്കളാഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

ഹായ്, ഇത് എൻ്റെ റേഡിയോ 91.2 അകലങ്ങളിലൊരു പൊന്നോണം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടെയുള്ളത് അർജുൻ നിധിനാണ്. നമ്മൾ എവിടെയാണെങ്കിലും നമ്മുടെ മനസ്സിനെ വീണ്ടും വീണ്ടും നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ദിവസമാണ് ഓണം. സ്വന്തം കുടുംബത്തോടും കൂട്ടുകാരോടും ഒരുമിച്ചിരുന്ന് ഓണം ആഘോഷിച്ചിരുന്ന ഓർമ്മകളുമായിട്ട് പുറം രാജ്യങ്ങളിൽ ഓണം ആഘോഷിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഗൾഫിൻ്റെ ചൂടിലും വിദേശ നാടുകളുടെ തിരക്കിലും കഴിയുമ്പോൾ ഓണം വരുമ്പോൾ മനസ്സിൽ വിരിയുന്നത് സ്വന്തം നാടിൻ്റെ ഓർമ്മകളാണ്. അത്തരം ചില ഓർമ്മകളിലേക്ക് നമുക്ക് യാത്ര പോകാം. നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും പ്രിയപ്പെട്ടവർക്കുമെല്ലാം അകലെയാണെങ്കിലും മനസ്സുകൊണ്ട് നാട്ടിൽ തന്നെയുള്ള കുറേ മലയാളികളുടെ ഓണവിശേഷങ്ങളുമായിട്ട് നമുക്ക് പോകാം എൻ്റെ റേഡിയോ 91.2 അകലങ്ങളിലൊരു പൊന്നോണത്തിലേക്ക്. കേരളത്തിൽ ഓണം എന്നത് ഒരാഘോഷം മാത്രമല്ല, നാടിൻ്റെ മുഴുവൻ മനസ്സും ഒന്നിക്കുന്ന ഒരു കല കൂടിയാണ്. പൂക്കളം, ഓണക്കോടി, ഓണസദ്യ, ഊഞ്ഞാല്, വള്ളംകളി, പുലിക്കളി, തിരുവാതിരകളി, ഓണക്കളികൾ, അങ്ങനെ ഓരോന്നിൻ്റെയും പിന്നിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഓർമ്മകളുണ്ട്. കേരളത്തിൽ നിന്ന് അകലെയാണെങ്കിലും ഓണസദ്യയുടെ മണവും പൂക്കളത്തിൻ്റെ നിറവും മലയാളപ്പാട്ടിൻ്റെ ഈണവും മലയാളികളെ നാട്ടിലേക്ക് തിരികെ കൊണ്ടുപോകും. ഗൾഫ് രാജ്യങ്ങളിലെ മലയാളികളുടെ ഓണം പറയാതെ അകലങ്ങളിലൊരു പൊന്നോണം പൂർണ്ണമാകില്ല. നാട്ടിലെ പോലെ വലിയ മുറ്റമില്ലെങ്കിലും ഓഫീസിൻ്റെ ഹാളിലും കമ്മ്യൂണിറ്റി സെൻറ്ററിലുമൊക്കെ പൂക്കളം വിരിയും. നാട്ടിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയായിരുന്നാലും ഓണം വന്നല്ലോ എന്ന് പറയുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ആദ്യം വരുന്നത് സ്വന്തം നാട് തന്നെയായിരിക്കും. പൂക്കളവും തിരുവാതിരകളും മലയാളപ്പാട്ടുകൾ, നാടൻ കലാരൂപങ്ങൾ, ഓണസദ്യ, ഇതൊക്കെ വിദേശ മണ്ണിലും മലയാളത്തിൻ്റെ സാന്നിധ്യം അറിയിക്കുന്നു. അതിലെ ഏറ്റവും മനോഹരമായ കാര്യം പുതുതലമുറയിലെ കുട്ടികളെയും ഈ ആഘോഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതാണ്. മാതാപിതാക്കളുടെ നാടും ഭാഷയും സംസ്കാരവും കുട്ടികൾക്ക് പരിചയപ്പെടുത്താനുള്ള ഒരവസരമായി മാറുകയാണ് ഓണം. കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും ഒരുപാട് ദൂരെയാണവർ. കടൽ കടന്ന്, രാജ്യങ്ങൾ കടന്ന്, ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ കഴിയുന്നവർ. പക്ഷേ കലണ്ടറിൽ ചിങ്ങമാസം തെളിയുമ്പോൾ മനസ്സിൽ ഒരു പൂക്കളം വിരിയും. ഓർമ്മകളിൽ അമ്മയുടെ ഓണസദ്യയുടെ മണം വരും. അങ്ങ് ദൂരെ എവിടെയോ നിന്നൊരു മലയാള പാട്ട് കേൾക്കുമ്പോൾ മനസ്സറിയാതെ സ്വന്തം നാട്ടിലേക്ക് പറക്കും. കേൾക്കാം മനോഹരമായൊരു ഗാനം.

0: വരുമ്പോൾ നാട്ടിലെത്താൻ കഴിയാത്തവരുടെ മനസ്സിലാണ് ചിലപ്പോൾ ഏറ്റവും വലിയ ഓണം നടക്കുന്നത്. കാരണം ഓണം എന്നത് ഒരു ദിവസത്തിൻ്റെ ആഘോഷമല്ല, ഒരു നാടിൻ്റെ ഓർമ്മയാണ്. ഒരു വീടിൻ്റെ മുറ്റത്താണ് അമ്മയുടെ അടുക്കളയിൽ നിറയുന്ന മണമാണ്, പൂക്കളത്തിന് ചുറ്റുപൊരിച്ചിരിക്കുന്ന കുറേ മുഖങ്ങളാണ്. പിന്നെ കാലങ്ങൾ എത്ര ദൂരം നമ്മളെ കൊണ്ടുപോയാലും മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന ഒരു പഴയ ബാല്യമാണ്. നമ്മൾ എത്ര അകലെയാണെങ്കിലും ഓണം വരുമ്പോൾ മനസ്സ് ആദ്യം ഓടിയെത്തുന്നത് എങ്ങോട്ടായിരിക്കും? സ്വന്തം വീട്ടുമുറ്റത്തേക്കോ, അതോ അമ്മയുടെ അടുക്കളയിലേക്കോ, പൂക്കളം ഇടാൻ പൂക്കൾ തേടി നടക്കുന്ന ആ പഴയ വീട്ടിലേക്കോ, അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം ഓണക്കളികളിൽ മുഴുകിയിരിക്കുന്ന ആ കാലത്തിലേക്കോ? ഒരു പക്ഷേ ഇതൊന്നുമല്ലായിരിക്കും, നമ്മളെ ഏറ്റവും സ്നേഹിച്ചിരിക്കുന്ന ചില മനുഷ്യരുടെ അടുത്തേക്കായിരിക്കും. അവരിപ്പോൾ അടുത്തില്ലെങ്കിലും ഓർമ്മകൾ അവർ ഇന്നും അവിടെ തന്നെയുണ്ട്. കാലം ഒരുപാട് മുന്നോട്ട് പോയി, നമ്മൾ ഒരുപാട് സഞ്ചരിച്ചു. പഠനത്തിനായി, ജോലിക്കായി, ജീവിതം കെട്ടിപ്പടുക്കാനായി പലരും കേരളത്തിൻ്റെ അതിരുകൾ കടന്ന്, ചിലർ കടലുകൾ കടന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പോയി. ഇന്ന് ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു മലയാളി ഓണത്തെ വരവേൽക്കുന്നുണ്ടാകാം. ഈ ഓണക്കാലത്ത് അകലെയുള്ള ഓരോ മലയാളിയുടെയും മനസ്സിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം, അവിടെ ഒളിച്ചിരിക്കുന്ന ഒരു പൊന്നോർമ്മയിലേക്ക്.
1: ഞാൻ എൻ്റെ അളിയനെ കണ്ടപ്പോ ഓണത്തിൻ്റെ തടച്ചന്തയിൽ വെച്ച് ആകപ്പാടുള്ള എൻ്റെ അളിയനെ കണ്ടപ്പോ ഞാൻ മതി മറന്നേ. തന്തിനെന്താരോ
2: എതിരെ ഞാൻ വിഷ്ണുവാണ് കത്തലാണുള്ളത്. പിന്നെ ഓണം എന്ന് നാട്ടിൽ ആഘോഷിക്കാൻ പറ്റാത്ത ഒരു വലിയ നഷ്ടം തന്നെയാണ് നമുക്ക്. പ്രവാസി എന്ന നിലയ്ക്ക് 10 വർഷം കൊണ്ട് പ്രവാസിയാണ്. പ്രവാസി എന്ന ഒരു നിലയിൽ നാട്ടിൽ എൻ്റെ കുടുംബത്തോടൊപ്പം, അല്ലെങ്കിൽ എൻ്റെ കാര്യം ഇവിടെയുള്ള പ്രവാസികൾക്ക് എല്ലാവർക്കും അതേ ഒരു വിഷമമായിരിക്കും. വിഷമം എന്ന് വെച്ചാൽ നമ്മൾ ലീവും കാര്യങ്ങളും ഒക്കെ അത് വെച്ചിട്ട് നോക്കുമ്പോൾ കറക്റ്റ് ഓണത്തിന് നാട്ടിൽ കഴിവതും കുറേ ആൾക്കാർ, കുറേ പ്രവാസികൾ നാട്ടിലെത്താൻ നോക്കും കഴിവതും. അത് ആ ഒരു മൊമെൻറ്റിന് വേണ്ടി ആ നാട്ടിൽ അമ്മയുടെയും അച്ഛൻ്റെയും മക്കളുടെയും വൈഫിൻ്റെയും കൂടെ ഇരുന്നിട്ട് ഓണം ആഘോഷിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ഇതാണ്. പിന്നെ നമ്മളിവിടുത്തെ ഓണാഘോഷം, ഇവിടെയുള്ള എല്ലാ മലയാളി സംഘടനകളും നല്ല, ഇവിടുത്തെ ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയിൽ വെച്ചിട്ട് നമുക്ക് ഈ ഓണം എങ്ങനെ ആഘോഷിക്കാം അതിനെല്ലാം ഇവിടുത്തെ മലയാളി സംഘടനകളും തയ്യാറെടുത്തു കഴിഞ്ഞ കുറേ നല്ല കുറേ പ്രോഗ്രാമുകളുണ്ട് ഈ പ്രാവശ്യം ഖത്തറിന്. ഏതാണ്ട് ഒരു 3 മാസം വരെ എനിക്ക് തോന്നുന്ന എല്ലാ ദിവസങ്ങളിലും നമുക്ക് ഇവിടെ ഓണം ആഘോഷമായിരിക്കും. കാരണം ഞാനും അതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. കുറേ കഴിഞ്ഞ വർഷവും അതിൻ്റെ അങ്ങേ വർഷവും കനൽ ഖത്തർ എന്ന് പറയുന്നൊരു നാടമ്പാട്ട ടീമിൽ, കാരണം ഞങ്ങളെ വിളിക്കാത്ത ഇവിടെ മലയാളി സംഘടനകളില്ല. കാരണം നാടമ്പാട്ടല്ല, നമ്മുടെ നാട്ടിലൊരു വൈബ് കൊണ്ടുവരും, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. പിന്നെ സദ്യ, ഓണസദ്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളന്ന് ആ ദിവസങ്ങളിൽ ഓണസദ്യ കഴിക്കും, കുറേ ഓണസദ്യ കഴിക്കാൻ പറ്റും, രാത്രിയിൽ ഓണസദ്യ കേട്ടോ. അങ്ങനെ ഓണസദ്യ അന്ന് പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലെ കുറേ കാര്യങ്ങളൊക്കെ മിസ് ചെയ്യാതിരിക്കുക. പിന്നെ എന്താ പറയുക, എല്ലാം നമ്മുടെ എന്തിരുന്നാലും നമ്മുടെ നാട്ടിൽ ഫാമിലിയോടൊപ്പം ഓണം ആഘോഷിക്കുന്നതാണ് അതിൻ്റെ ഒരു ഇത്. എനിക്ക് ഇവിടെ ഓണത്തിൻ്റെ ആ ഒരു മിസ്സിങ് എനിക്ക് വന്നിട്ടില്ല. കാരണം ഇവിടെ എല്ലാ ആൾക്കാരും ഓണം ആഘോഷിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞു. കാരണം ഓണാഘോഷം കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ തുടങ്ങി കഴിഞ്ഞു. അങ്ങനെയാണ്, ഇതിന് സുഖമല്ലേ, വളരെ ഓണാശംസകൾ സുഖമായിട്ടിരിക്കും എല്ലാവർക്കും, എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും വേണ്ടി ആ ഓണാശംസകൾ ഉണ്ട്.

0: കാർ ബുക്ക് ചെയ്താ
1: ഇല്ല ഒരു 45 ദിവസം കഴിയട്ടെ.
0: 45 ദിവസം
1: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: മൈജി ഓണം മാസോണം സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
7: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
6: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
7: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
6: TNC apply.
8: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
9: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
10: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
8: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.

0: എൻ്റെ റേഡിയോ 91.2 ഓണ സ്പെഷ്യൽ പ്രോഗ്രാമായ അകലങ്ങളെ ഒരു പൊന്നോണമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് അർജുൻ നിധിനാണ്. ഓണം വരുമ്പോൾ നമ്മുടെ മലയാളിയുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് സ്വന്തം നാട്ടിലേക്കാണ്. പക്ഷേ ആ നാട്ടിൻ്റെ മണ്ണിൽ കാലുകുത്താൻ കഴിയാത്ത ഒരുപാട് മലയാളികളുണ്ടെന്ന്, ലോകത്തിൻ്റെ പല കോണുകളിലായിട്ട് ജീവിതത്തിൻ്റെ തിരക്കുകളിൽ ജോലിയുടെ ഉത്തരവാദിത്തങ്ങളിൽ കഴിയുന്ന നമ്മുടെ പ്രവാസി മലയാളികൾ. പക്ഷേ അവരുടെ ഓണം കുറച്ചൊന്ന് വ്യത്യസ്തമാണ്. നാട്ടിലെ ഓണം പോലെ മുറ്റത്ത് നിറയെ പൂക്കളുണ്ടാകണമെന്നില്ല, അമ്മയുടെ കയ്യിലെ അതേ രുചിയുള്ള സദ്യ ഉണ്ടാകണമെന്നില്ല, ബാല്യകാലത്തെ കൂട്ടുകാരോടൊപ്പമുള്ള അതേ ചിരികൾ ചുറ്റുമുണ്ടാകണമെന്നില്ല. എന്നിട്ടും അവരുടെ മനസ്സിൽ ഒരു ഓണം പൂക്കും. ഒരു ചെറിയ പൂക്കളം ഒരുക്കുമ്പോൾ പോലും അതിൽ അവർ നാട്ടിലെ മുറ്റത്തെ ഓർക്കും. ഓണസദ്യ ഒരുക്കുമ്പോൾ അമ്മയുടെ അടുക്കള ഓർക്കും. ഓണക്കോടി അണിയുമ്പോൾ കുട്ടിക്കാലത്തെ ആ ആദ്യ ഓണക്കോടിയുടെ സന്തോഷം ഓർക്കും. ഒരു ഓണപ്പാട്ട് കേൾക്കുമ്പോൾ മനസ്സറിയാതെ തന്നെ നാട്ടിലേക്ക് എത്തും. ശരീരം വിദേശത്തായിരിക്കാം, പക്ഷേ മനസ്സിൽ എപ്പോഴും കേരളമാണ്. ഒരു പഴയ വീടിൻ്റെ മുറ്റമാണ്, അവിടെ ഒരു പൂക്കളമുണ്ട്. അതിന് ചുറ്റും നമ്മൾ ഒരിക്കൽ ഉണ്ടായിരുന്ന ആ പഴയ ഓണക്കാലവും നമ്മുടെ ഓർമ്മകളിൽ എന്നും ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയായിരുന്നിട്ടും ഓണം ആഘോഷിക്കുന്ന മലയാളികളുടെ അടുത്തേക്ക്, അവരുടെ വിശേഷങ്ങളിലേക്ക്, അവരുടെ ഓർമ്മയിലേക്ക് നമുക്ക് പോകാം.
1: ഹലോ, നമസ്കാരം. എൻ്റെ പേര് സഞ്ജയ്. ഞാൻ കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് സൗദിയിലാണ്. എല്ലാ പ്രവാസികളെയും പോലെ കടം തീർക്കണം, വീട്, സമ്പാദ്യം, ഇങ്ങനൊരു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണക്കൂട്ടി വന്ന ഒരു സാധാരണക്കാരനാണ്. ഇപ്പോൾ ഓണക്കാലമാണല്ലോ, ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഓണമായിട്ടൊന്നും ആഘോഷിക്കാറില്ല. അറിയാലോ, ഭൂമി മലയാളത്തിൽ മലയാളികൾക്ക് മാത്രമായിട്ടുള്ളൊരു ആഘോഷമാണ് ഓണം. നമ്മുടെ മാവേലി, നമ്മുടെ വാമനം, നമ്മുടെ പൂക്കളം, നമ്മുടെ സദ്യ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മുടെ കൂടെ താമസിക്കുന്ന മലയാളി സുഹൃത്തുക്കളെല്ലാം ചേർന്ന് അന്നേ ദിവസം ഒരു സദ്യ തയ്യാറാക്കും, എല്ലാവരും കൂടിയിട്ട് കഴിക്കും. അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഓണാഘോഷം. പക്ഷേ ഓണാഘോഷം എന്നൊക്കെ പറയുമ്പോൾ മനസ്സിൽ ആദ്യം വരുന്നത് നമ്മുടെ നാടൊക്കെയാണ്. നമ്മുടെ നാടും നാട്ടിലെ ക്ലബും അവിടുത്തെ പരിപാടികളും നമ്മുടെ കൂട്ടുകാരും ബന്ധുക്കളൊക്കെ ആയിട്ട് നല്ല അടിച്ച് പൊളിച്ചാടി തിമിർത്തോണ്ടൊരു ഓണമല്ലേ, അതൊക്കെയായിരുന്നു ആഘോഷം. പിന്നെ എൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ ചില ഓണ സമയങ്ങളിൽ അമ്മയുടെ നാട്ടിലോട്ടൊരു പോക്കുണ്ട്. അവിടെ കസിൻസ് വരും, അവരോടൊപ്പം പൂക്കളിട്ടും കളിയാക്കി അവരെയൊക്കെ കളിയാക്കിയും അവരോടെ നമ്മുടെ വലിയ പാടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നും പിന്നെ കുറച്ചൊക്കെ ഫോട്ടോസൊക്കെ പിടിച്ചും അങ്ങനെയൊക്കെ ആസ്വദിച്ച നടക്കും. അങ്ങനെ കുറേ കുറേ നല്ല ഓർമ്മകൾ. അതൊക്കെയാണ് ഓണം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വരുന്ന ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ പ്രവാസമൊക്കെ ആണല്ലോ, ഈ പ്രവാസത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഓർമ്മകളും അത് മാത്രം ചിന്തിച്ചുകൊണ്ടുള്ള ജീവിതവും കാര്യങ്ങളൊക്കെ. നമുക്കിപ്പോൾ ഇവിടെ അതിനും വേണ്ടിയുള്ള വേറെ ഓപ്ഷനുകളും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ യുവർ ടൈം. എല്ലാവർക്കും ഹാപ്പി ഓണം. ലവ് യു ഓൾ.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതുണ്ടാവോ?
4: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
5: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഓണമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഒരു ആഘോഷത്തിൻ്റെ ചിത്രം തന്നെയാണ്. പൂക്കളം, ഓണസദ്യ, ഓണക്കളികൾ, ഓണക്കോടി, അങ്ങനെ ഒരുപാട് ഒരുപാട് ഓർമ്മകൾ. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണ സ്പെഷ്യൽ പ്രോഗ്രാമായ അകലങ്ങളിലൊരു പൊന്നോണമാണ്. കൂടെ ഉള്ളത് അർജുൻ നിധിനാണ്. നമ്മുടെ ഓർമ്മകളിൽ എപ്പോഴും ഓണത്തിന് പ്രത്യേക ഒരു ചന്തമാണ്. പക്ഷേ ഈ ഓണം നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേട്ടോ ആഘോഷിക്കുന്നത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി കഴിയുന്ന മലയാളികളും അവരുടേതായ രീതിയിൽ ഓണത്തെ വരവേൽക്കുന്നുണ്ട്. ഓണം ഇപ്പോൾ എല്ലാ രാജ്യത്തും ആഘോഷിക്കുകയാണ്. കാരണം ഇപ്പോൾ മലയാളിയില്ലാത്ത രാജ്യം ഇപ്പോൾ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. ഒരുപക്ഷെ നാട്ടിലെ പോലെ വലിയൊരു പൂക്കളം ഉണ്ടാകില്ല അവിടെ. വീട്ടുമുറ്റത്ത് കൂട്ടുകാരെല്ലാം ഉണ്ടാകില്ല. അമ്മയുടെ കൈകൊണ്ടുള്ള ആഹാരം ഉണ്ടാകില്ല. എന്നാൽ അവിടെയുള്ള കുറച്ച് മലയാളികൾ ഒത്തുചേരുമ്പോൾ അവിടെ ഒരു കൊച്ചു കേരളം തന്നെ രൂപപ്പെടും. ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കും, പഴയ ഓണക്കാലത്തെക്കുറിച്ച് സംസാരിക്കും, നാട്ടിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കും. അങ്ങനെ ഓർമ്മകളിലൂടെ അവർ വീണ്ടും വീണ്ടും സ്വന്തം നാട്ടിലേക്കൊരു യാത്ര ചെയ്യും. കാരണം ഓണം നമ്മൾ ആഘോഷിക്കുന്ന ഒരു ദിവസം മാത്രമല്ല, നമ്മൾ എവിടെ പോയാലും നമ്മളോടൊപ്പം കൊണ്ടു നടക്കുന്ന നമ്മുടെ നാടിൻ്റെ ഒരു വികാരമാണ്. പ്രവാസത്തിലെ ഓണം ഒരുപക്ഷെ നാട്ടിലെ ഓണത്തിൻ്റെ അതേ പകർപ്പായിരിക്കില്ല. അവിടെ നമ്മുടെ നാട്ടിലെ തുമ്പപ്പൂ കിട്ടിയെന്ന് വരില്ല. മുറ്റം അത്ര വലുതായിരിക്കണമെന്നില്ല. ഓണക്കളികൾക്ക് നാട്ടിൽ അത്ര കുട്ടികളുണ്ടാകണമെന്നില്ല. തിരുവോണ ദിവസം ചിലപ്പോൾ അവധി കിട്ടണമെന്ന് പോലുമില്ല. എന്നിട്ടും അവർ ഓണം ആഘോഷിക്കും. കാരണം ആഘോഷിക്കാൻ വേണ്ടത് ഒരു വലിയ മുറ്റമല്ല, മറിച്ച് ഒരുമിച്ചിരിക്കാനുള്ള കുറച്ച് മനസ്സുകളാണ്. ഒരാൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു ചെറിയ പൂക്കൂട, മറ്റൊരാൾ തയ്യാറാക്കിയ ഒരു ഓണ വിഭവം, മറ്റൊരാളുടെ ഫോണിൽ നിന്ന് കേൾക്കുന്ന ഒരു പാട്ട്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചേർന്നാണ് അവിടെ ഒരു വലിയ കേരളം രൂപപ്പെടുന്നത്. ഓണം നമ്മൾ ആഘോഷിക്കുന്നതല്ല, നമ്മൾ പങ്കിടുന്നതാണ്. ഒരു പൂ പങ്കിടുമ്പോൾ, ഒരു വിഭവം പങ്കിടുമ്പോൾ, ഒരു ഓർമ്മ പങ്കിടുമ്പോൾ, ഒരു കഥ പങ്കിടുമ്പോൾ അവിടെ ഓണം പിറക്കുകയാണ്. ഒരു മലയാളി മറ്റൊരു മലയാളിയുടെ കൈപിടിച്ച് ഓണാശംസകൾ എന്ന് പറയുന്ന നിമിഷം എല്ലാ പിണക്കങ്ങളും പരിഭവങ്ങളും അവിടെ അവസാനിക്കും. നാട്ടിലെ ഓണത്തിന് മണ്ണിൻ്റെ മണമുണ്ട്, പ്രവാസത്തിലെ ഓണത്തിന് ഓർമ്മകളുടെ മണമുണ്ട്. നാട്ടിലെ പൂക്കളം കണ്ണിന് കാണാം, പ്രവാസത്തിലെ പൂക്കളം പലപ്പോഴും മനസ്സിലാണ് വീഴുന്നത്. അതിനാലാണ് പ്രവാസികളുടെ ഓണം ചിലപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ ഗൃഹാതുരത്വമായി തീരുന്നത്. നാട്ടിൽ നിന്നും അകലെയാണെങ്കിലും മനസ്സുകൊണ്ട് നാട്ടിൽ തന്നെ ഓണം ആഘോഷിക്കുന്നവരുടെ അടുത്തേക്ക് നമുക്കൊന്ന് പോകാം.
1: ഹായ്, എൻ്റെ പേര് വിഷ്ണു എന്നാണ്. രണ്ടു വർഷമായിട്ട് ഇവിടെ ഒമാനിലാണ്. ഓണത്തെ കുറിച്ച് പറയാനാണെങ്കിൽ നാട്ടിലെ പഴയ ഓണമാണ് എപ്പോഴും എൻ്റെ മനസ്സിൽ ഓടി വരുന്നത്. എവിടെയും ഞങ്ങൾ ഓണം ആഘോഷിക്കാറുണ്ടെങ്കിലും നാട്ടിലെന്നും രാവിലെ അത്തപ്പൂടുന്നതും രാവിലെ തിരുവോണത്തിനന്ന് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അമ്പലത്തിൽ കൂട്ടുകാരായിട്ട് പോകുന്നതും അമ്പലത്തിൽ പോയി വന്ന് സദ്യയൊക്കെ കഴിച്ച് പബ്ബിലെ പരിപാടിക്ക് പോയി തിരിച്ചു വരുമ്പോഴേക്കും വീട്ടിലെ ബന്ധുക്കളെല്ലാം വരും. അപ്പച്ചിമാരും കുഞ്ഞമ്മയും കൊച്ചച്ഛനും എല്ലാവരും കൂടെ ഞങ്ങളുടെ തറവാട്ടിൽ കൂടി രാത്രിയും ആഘോഷവും നാട്ടിൽ കുടുംബത്തിൻ്റെ ആഘോഷവും പിന്നെ എല്ലാവരും കൂടെ അന്ന് രാത്രിയിൽ കഥയും പറഞ്ഞ് കിടന്നുറങ്ങുന്നതും 2 മണി 3 മണി വരെ എല്ലാവരും കഥ പറഞ്ഞ് ഉറങ്ങി രാവിലെ എണീച്ച് പിന്നെ നാളത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവരും കഴിച്ചന്ന് പിഴിയും. അതായിരുന്നു ഒരു ഓണം. എന്തായാലും ഈ വർഷം എനിക്ക് നാട്ടിൽ പോകാൻ പറ്റിയില്ല. ഇനി അടുത്ത ഓണത്തിന് എല്ലാവരെയും കാണാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ ഇനി

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: എന്താ ചേട്ടാ ഒരു വിഷമം?
3: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
2: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും.
4: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസ് ആകാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

എൻ്റെ റേഡിയോ 91.2 ഓണം സ്പെഷ്യൽ പ്രോഗ്രാമായ അകലങ്ങളിലൊരു പൊന്നോണമാണ്. കൂടെയുള്ളത് ആർജെ നിധിനാണ്. ഓണം അവസാനിക്കുമ്പോൾ പൂക്കളം പതുക്കമായും ഓണസദ്യയുടെ രുചി നാവിൽ നിന്ന് പതുക്കെ മാറും. ഓണക്കോഴിയുടെ പുതുമയും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പഴയ ഓർമ്മയാകും. പക്ഷേ പ്രവാസികളുടെ ഓണം അവിടെ അവസാനിക്കുന്നില്ല. കാരണം അവർ ഓണം ആഘോഷിച്ചത് ദിവസങ്ങൾ മാത്രമല്ല, ഒരു നാടിനെ ഓർത്തുകൊണ്ടാണ്. ലോകത്തിൻ്റെ ഏതോ ഒരു കോണിൽ ഇന്നൊരു മലയാളി ജോലി കഴിഞ്ഞ് മുറിയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടാകും. പുറത്ത് മറ്റൊരു രാജ്യത്തിന്റെ രാത്രി, ജനലിന് പുറത്തേക്ക് മറ്റൊരു നഗരത്തിന്റെ വെളിച്ചം, ചുറ്റും പരിചയമില്ലാത്ത ഭാഷകൾ. പക്ഷേ ഫോണിന്റെ സ്ക്രീനിൽ തെളിയുന്നത് സ്വന്തം വീട്ടിലെ ഒരു ചിത്രം. അവിടെ പൂക്കളം ഒരുങ്ങിയിട്ടുണ്ടാകും, അമ്മ സദ്യ വിളമ്പിയിട്ടുണ്ടാകും, അച്ഛനും മറുതിരുന്ന് ആരോടോ സംസാരിക്കുന്നുണ്ടാകും, കുട്ടികൾ ഓടി നടക്കുന്നുണ്ടാകും. അവൻ ആ ചിത്രം കുറച്ചു നേരം നോക്കും, പിന്നെ പതുക്കെ ഫോൺ താഴെ വയ്ക്കും. ആ നിമിഷത്തിൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകളുടെ ദൂരം ഒറ്റ നിമിഷം കൊണ്ടില്ലാതെയാകും. അവൻ അവിടെ ഇല്ല, പക്ഷെ അവന്റെ മനസ്സ് അവിടെയുണ്ട്. അതാണ് പ്രവാസിയുടെ ഓണം. ചിലർ ഓണത്തിന് നാട്ടിലേക്ക് വരാൻ കഴിയാതെ പോകുന്നത് അവർ തിരഞ്ഞെടുക്കുന്നത് കൊണ്ടല്ല, ജീവിതം അനുവദിക്കാത്തത് കൊണ്ടാണ്. ജോലിയുടെ തിരക്ക്, അവധിയുടെ പരിമിതി, യാത്രയുടെ ചെലവ്, ചിലപ്പോൾ ഉത്തരവാദിത്തങ്ങൾ, അങ്ങനെ പല പല കാരണങ്ങൾ. ഈ വർഷം വരാൻ പറ്റിയില്ല എന്നൊരു വാക്ക് വീട്ടിലേക്ക് വിളിച്ചു പറയുമ്പോൾ മറുവശത്തുനിന്ന് ഒരു ചെറിയ നിശബ്ദതയുണ്ടാകും. സാരമില്ല, അടുത്ത വർഷം വരാമല്ലോ എന്ന് ആരെങ്കിലും പറയുമായിരിക്കും. പക്ഷേ ആ വാക്കുകൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്ന വിഷമം അത് പറയുന്ന ആളിനും കേൾക്കുന്ന ആളിനും അറിയാം. കാരണം ഓണം വരുമ്പോൾ വീടിന്റെ മുറ്റം മാത്രം നിറയുന്നില്ല, വീട്ടുകാരുടെ മനസ്സും ഒരുമിച്ച് നിറയുകയാണ്. ആ കൂട്ടത്തിൽ ഒരാൾ ഇല്ലെങ്കിൽ ആ കുറവ് എല്ലാവർക്കും അനുഭവപ്പെടും. എന്നിട്ടും അവിടെ ഇന്ന് ആ മനുഷ്യൻ ഓണം ആഘോഷിക്കും. ഒരു ചെറിയ പൂക്കളം ഒരുക്കും, കുറച്ച് മലയാളികൾ ഒരുമിച്ചിരിക്കും, ആരുടെയെങ്കിലും കയ്യിലെ ഓണക്കോടി മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കും, വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്യും, അവിടെയുള്ളവർക്ക് നാട്ടിലെ കാഴ്ചകൾ കാണിച്ചു കൊടുക്കും. അവിടെയും ചിരിയുണ്ടാകും, പാട്ടുണ്ടാകും, സദ്യ ഉണ്ടാകും, ആഘോഷമുണ്ടാകും. പക്ഷേ അതിൻ്റെ ഇടയിൽ വാക്കുകളില്ലാതെ നിൽക്കുന്ന ഒരു ചെറിയ നൊമ്പരമുണ്ടാകും. അടുത്ത ഓണത്തിന് നാട്ടിലുണ്ടാകണം എന്നൊരാഗ്രഹം. ആ ആഗ്രഹമാണ് ഒരു പക്ഷേ പ്രവാസികളുടെ ഏറ്റവും വലിയ ഓണക്കോടി. കാരണം എത്ര വലിയ ആഘോഷം ഒരുക്കിയാലും സ്വന്തം വീട്ടുമുറ്റത്തെ പോലെ മറ്റൊരിടവുമാകില്ല, അമ്മയുടെ കയ്യിലെ ഭക്ഷണത്തിന്റെ രുചി പോലെ മറ്റൊന്നുമാകില്ല, വീട്ടുകാരുടെ ചിരിക്ക് വരം മറ്റൊരു ശബ്ദത്തിനുമാകില്ല. പക്ഷേ ജീവിതം അവരെ അകലേക്ക് കൊണ്ടുപോയാലും അവർ അവരുടെ നാടിനെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. അത് അവരുടെ ഭാഷയാണ്, അവരുടെ ഭക്ഷണമാണ്, അവരുടെ പാട്ടുകളാണ്, അവരുടെ ഓർമ്മകളാണ്. അതുകൊണ്ട് തന്നെ പ്രവാസികളുടെ ഓണം കാണുമ്പോൾ നമ്മൾ അവിടെ കാണേണ്ടത് ആഘോഷം മാത്രമല്ല, അതിന് പിന്നിലെ കാത്തിരിപ്പ് കൂടിയാണ്. വീട്ടിലേക്ക് മടങ്ങാനുള്ള ആഗ്രഹമാണ്, കുടുംബത്തെ വീണ്ടും ചേർത്ത് പിടിക്കാനുള്ള ആഗ്രഹം, ഒരുപാട് ദൂരെ ഇരുന്നും സ്വന്തം നാടിനെ മറക്കാതെ ചേർത്ത് പിടിക്കുന്ന ഒരു തലമുറയുടെ സ്നേഹവും. ഈ ഓണക്കാലത്ത് നാട്ടിലേക്ക് വരാൻ കഴിയാതെ ഓണം അകലെ ഇരുന്ന് ആഘോഷിക്കുന്ന എല്ലാ മലയാളികൾക്കും നല്ലൊരു ഓണാശംസകൾ നേരുകയാണ്. അകലങ്ങളിലൊരു പൊന്നോണം എന്ന പ്രോഗ്രാം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടെ ഉണ്ടായിരുന്ന അർജുൻ നിധിനായിരുന്നു. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ ഇതെന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: എൻഡ് റേഡിയോ 91.2 എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓണാശംസകൾ. അപ്പൊ എല്ലാവരും ഓണാഘോഷത്തിലാണ്, ഞങ്ങളും നിങ്ങളോടൊപ്പം തന്നെ ഓണാഘോഷത്തിൽ പങ്കുചേരുകയാണ്. ഇന്ന് ഈ ഓണനാളിൽ നമ്മളോടൊപ്പം കുഞ്ഞു കുഞ്ഞു പാട്ടുകളും കുറേയേറെ വിശേഷങ്ങളുമായി ഒരു പാട്ടുകാരി എത്തിയിട്ടുണ്ട്. ശരിക്കും കുഞ്ഞു പാട്ടുകാരി എന്നൊന്നും പറയാൻ കഴിയില്ല കേട്ടോ, ഒരു വലിയ പാട്ടുകാരി തന്നെയാണ്. അപ്പോ നമുക്ക് ആ പാട്ടുകാരിയെ സ്വാഗതം ചെയ്യാം. നിളക്കുട്ടി, ഹാപ്പി ഓണം.
1: ഹാപ്പി ഓണം.
0: എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ഓണമായിട്ട്?
1: നല്ല വിശേഷം.
0: ആ, ഓണസദ്യയൊക്കെ കഴിച്ചോ? ഓക്കെ. അപ്പോ ഇത്തവണത്തെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു?
1: ഇത്തവണത്തെ ഓണം അടിപൊളിയായിരുന്നു, കസിൻസിന്റെ വീട്ടിലൊക്കെ പോയി.
0: ഓക്കെ. അപ്പോ നിളക്കുട്ടി എന്ന് പറഞ്ഞപ്പോ നിള എന്ന പേര് കേട്ടപ്പോഴും നമ്മുടെ ശ്രോതാക്കൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് ആ ഒരു പാട്ടൊന്ന് പാടി, ആ ഒരു ഇപ്പോ ട്രെൻഡിങ് ആയിട്ട് ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു പാട്ടൊന്ന് പാടിയാലോ? ഓക്കെ, പാടിക്കോ.

0: പോലെ.
1: സൂപ്പർ. ഇപ്പൊ എല്ലാ കൊച്ചു കൂട്ടുകാരും ഈ ഒരു പാട്ട് പാടിക്കൊണ്ടേ ഇങ്ങനെ നടക്കാണ് കേട്ടോ. ഓണത്തിന്റെ ആ ഒരു ഹാങ് ഓവറിൽ നമ്മൾ ഇങ്ങനെ നിൽക്കാണ്. ഈ ഓണത്തിന് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നോ?
0: കൊറേ വിളിച്ചായിരുന്നു, പിന്നെ എന്തോ പോവാൻ എന്തോ പറ്റിയില്ല എന്ന് തോന്നുന്നു. കൊറേ വരുന്നുണ്ട് പ്രോഗ്രാംസ് ഒക്കെ. ഞാൻ പണ്ട് അച്ഛന്റെ കൂടെ ഒക്കെ പോവാറുണ്ട്.
1: അച്ഛനും പാട്ട് പാടുന്ന ആളാണല്ലേ? അമ്മ പാട്ട് പാടുവോ?
0: ആ അമ്മ പാട്ട് പാടും.
1: ഒരു പാട്ട് ഫാമിലി തന്നെയാണല്ലേ. അച്ഛന്റെ പേരെന്താണ്?
0: അച്ഛന്റെ പേര് നിഖിൽ രാജ്.
1: അമ്മയുടെ പേരോ?
0: വിനോബ സി കെ.
1: അമ്മയുടെ പേരൊരു വെറൈറ്റി പേരാണ്. ഞാൻ വിളിച്ച് അച്ഛനോട് സംസാരിച്ചപ്പോഴും അമ്മയുടെ പേരൊക്കെ പറഞ്ഞപ്പോഴും എനിക്ക് ആദ്യം അമ്മയുടെ പേര് കുറച്ചുകൂടി അട്രാക്റ്റീവ് പേരായിട്ട് തോന്നി കേട്ടോ. നിലക്കുട്ടി ഇപ്പൊ 5-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ? എത്ര പാട്ടോളം ഇപ്പൊ പാടിയിട്ടുണ്ട്? 15 പാട്ടോളം ഉണ്ട്. ഏത് മൂവിയിലാണ് ആദ്യം പാടുന്നത്?
0: തുടരും മൂവിയിലാണ്.
1: ഏത് പാട്ടാണ്?
0: പിന്തഴുക്ക തൊട്ടടുത്ത് അമ്പലം കൊട്ടുന്നതാൽ ചെമ്പരത്തി കമ്പുകൊണ്ട് അമ്പുകുലക്കണതാൽ അങ്ങ്.

0: നമ്മളോടൊപ്പം ഓണം ആഘോഷിക്കാൻ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഈ ഓണനാളിൽ നമ്മളോടൊപ്പം ഉള്ളത് എൻഡ്രീഡോ 91.2 ഉള്ളത് നിളയാണ്. അപ്പൊ നിള നമുക്ക് നല്ലൊരു പാട്ടൊക്കെ പാടി തന്നു അല്ലേ. നിളയുടെ പാട്ടുകളാണ് നമ്മളിങ്ങനെ കേൾക്കുന്നത് ഈ ഒരു സമയം മുഴുവൻ, ഈ ഒരു മണിക്കൂർ മുഴുവൻ. അപ്പൊ നിളയോട് ഇനിയും കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാനുണ്ട്. അപ്പൊ നിള നമുക്ക് ലാസ്റ്റ് പാടി തന്ന മനോഹരമായ ഒരു പാട്ടാണ് ചെമ്പഴുക്കാ തൊട്ടടുത്ത്. അപ്പൊ ഈ ഒരു പാട്ടിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു?
1: ഞാന് അച്ഛൻ പണ്ട് സ്റ്റാർ സിംഗർ 2007 പാടിക്കൊണ്ടിരുന്നപ്പോ വിൻസെന്റ് അങ്കിൾ എന്ന് പറഞ്ഞൊരു സീനിയർ മ്യൂസീഷ്യൻ ആണ്. അപ്പോ വിൻസെന്റ് അങ്കിൾ ആയിട്ട് അച്ഛന് ചെറിയ കോണ്ടാക്ട് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ അച്ഛൻ എന്താണ് വിൻസെന്റ് അങ്കിൾ ഇങ്ങനെ ചോദിച്ചു, എന്റെ മോള് എന്താണ് പാടില്ലേ, എന്നാ നമുക്ക് പാടിച്ചു നോക്കിയാലോ എന്ന് ചോദിച്ചിട്ടാണ് എനിക്ക് തുടരുമ്പില് ഫസ്റ്റ് ആയിട്ട് പാടാൻ കിട്ടിയത്.
0: അതിനുശേഷം പിന്നെ ഇങ്ങനെ അവസരങ്ങൾ തേടി വന്നുകൊണ്ടേയിരുന്നു അല്ലേ. അതിനുശേഷം ഏത് മൂവിയിലാ പാടിയത്?
1: അതിനുശേഷം ആലപ്പുഴ ജിങ്കാന.
0: ആ പാട്ടൊന്ന് പാടിയാലോ?
1: ആ പാടി.

0: നിലക്കുട്ടി, ഇപ്പോ കുറെയേറെ പാട്ടൊക്കെ പാടിയല്ലേ. അപ്പൊ ഈ പാട്ടൊക്കെ പാടിയതിൽ നിലക്കുട്ടിക്ക് ഏറ്റവും ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു നിമിഷമായിട്ട് തോന്നിയത് എപ്പോഴാണ്?
1: അത് വാഴാറ്റൂലെ അറിയാതെ പറയാതെ സോങ്ങിലാണ്.
0: ആ പാട്ടിലാണ്? അതെന്തായിരുന്നു?
1: അത് എല്ലാവർക്കും ഇങ്ങനെ ഇമോഷൻ വന്നു. എല്ലാവരും ഭയങ്കര പ്രൗഡാണ്. എന്റെ ടീച്ചേഴ്സും ഫ്രണ്ട്സൊക്കെ എന്നെ സ്കൂളില് ആ പാട്ട് പാടിക്കാറുണ്ട്.
0: ഉണ്ട്. ഈ റീലൊക്കെ കാണാറുണ്ടല്ലോ, റീലൊക്കെ ഒരുപാട് വീഡിയോസ്, ഈ ഒരു പാട്ടിനെ തുടർന്ന് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള വീഡിയോസ് വരെ ഉണ്ടായിട്ടുണ്ടല്ലേ. അതൊക്കെ നിലക്കുട്ടി കണ്ടിട്ടുണ്ടോ?
1: കണ്ടിട്ടുണ്ട്.
0: നിലക്കുട്ടി അത് വെച്ചിട്ട് എപ്പോഴെങ്കിലും റീൽ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടോ?
1: പണ്ടൊക്കെ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് റീൽസ് ചെയ്യാറുണ്ട്, പക്ഷെ ഇപ്പൊ ഉണ്ടായില്ല.
0: ഇപ്പൊ ഉണ്ടായില്ല. ഈ പാട്ടിനിടയിൽ പഠിത്തമൊക്കെ നടന്നു പോകുന്നുണ്ടോ? ഫുൾ തിരക്കാണോ?
1: പഠിത്തം കുഴപ്പമൊന്നുമില്ല, എന്റെ ഫ്രണ്ട്സ് അയച്ചു തരാറുണ്ട്
0: നോട്ട്സ് ഒക്കെ. അല്ലേ, ടീച്ചേഴ്സ് ഒക്കെ ഫുൾ സപ്പോർട്ട് ആണ് അല്ലേ. വാഴ ഫസ്റ്റിലും മോളുടെ പാട്ടുണ്ടായിരുന്നു അല്ലേ. വാഴ ടൂവിലും ഉണ്ട്. അപ്പൊ നമുക്ക് ആ പാട്ടിന്റെ വിശേഷത്തിലേക്ക് പോയാലോ. വാഴ വണ്ണില് എങ്ങനെയായിരുന്നു? വാഴയിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു?
1: വാഴയില് എൻട്രി അതുപോലെ തന്നെ വിൻസെന്റ് അങ്കിള് വിളിച്ചിട്ടാണ് പോയത്.
0: അതും
1: എന്താ, രജത് പ്രകാശ് അട്ടനാണ് മ്യൂസിക് ഡയറക്ടർ. അതില് ഞാന് വാനില, അല്ല വാനില ശരി അല്ലല്ലോ, മറ്റേ
0: പാട്ട് പാടി. ഈ പാട്ടൊക്കെ എങ്ങനെയാണ്, ബൈഹാർട്ട് ചെയ്താണോ പഠിക്കുന്നത് അതോ?
1: ചില പാട്ടുകളൊക്കെ അവര് ഇങ്ങനെ ഫോണിൽ ചെന്നിട്ട് പഠിച്ച് ഇങ്ങനെ പാടി തരാൻ പറയും. പിന്നെ അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഇങ്ങനെ രണ്ട് ലൈൻ ഇങ്ങനെ പഠിച്ച് പഠിച്ച് റെക്കോർഡ് ചെയ്യും.
0: മോള് ചെറുപ്പത്തിൽ തൊട്ടേ പാട്ട് പഠിക്കുന്നുണ്ടോ?
1: ആ ഉണ്ട്. എന്റെ അച്ഛന്റെ ഗുരുനാഥയുടെ അടുത്ത് ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്നുണ്ട്. സജിന ടീച്ചർ എന്നാണ് ആ ടീച്ചറുടെ പേര്.
0: എത്ര വയസ്സ് മുതലാണ് മോള് പാട്ട് പഠിക്കാൻ തുടങ്ങിയത്?
1: അത് ഒരു ഒന്നാം ക്ലാസ്സിലൊക്കെയാ, അപ്പൊ ഒരു 6 വയസ്സ്.
0: ഒരു സ്റ്റേജിൽ ആദ്യമായിട്ട് പാടിയ പാട്ട് ഓർമ്മയുണ്ടോ?
1: ആ ഉണ്ട്.
0: ഏതാണ്?
1: ആലിപ്പഴം വെറുക്കാൻ പിളിക്കൂട നിവർത്തി

സൂപ്പർ കേട്ടോ, സൂപ്പർ. എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട് നിങ്ങളുടെ ഈ കുഞ്ഞു ശബ്ദത്തിൽ. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഈ പാട്ട് കേൾക്കുമ്പോ വല്ലാത്ത സന്തോഷമാണ് കേട്ടോ തോന്നുന്നത്. എന്തായാലും നമുക്ക് നിളയുടെ തന്നെ, നിളക്കുട്ടി പാടിയ തന്നെ നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം.

0: നാളിൽ പാട്ടും വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ഉള്ളത് നിളയാണ്. നിളക്കുട്ടി, ഇപ്പോ കുറേ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടല്ലോ, ഏത് പാട്ട് പാടുമ്പോഴാണ് കൂടുതൽ സന്തോഷം തോന്നുന്നത്?
1: അങ്ങനെ അങ്ങനൊന്നുമില്ല, എല്ലാ പാട്ടും എനിക്ക് സന്തോഷം വരും, പക്ഷേ അറിയാതെ പറയാതെ മാത്രം ഇങ്ങനെ
0: ഇമോഷണലായിരിക്കും. അത് വല്ലാതെ ഹാർട്ട് ടച്ചിങ് ആവുന്നുണ്ടല്ലേ. നിളക്കുട്ടി ഒരു പാട്ടുകാരി എന്ന ഒരു നിലയ്ക്ക്, അപ്പൊ ഒരു പാട്ടുകാരിയാണല്ലോ, എല്ലാവരും ഇങ്ങനെ അറിയപ്പെടുന്ന ഒരു പാട്ടുകാരിയാണല്ലോ, അപ്പൊ ഒരു പാട്ടുകാരി എന്ന നിലയ്ക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ ഒരു പാട്ടുകാരി ഉണ്ടായിരിക്കുമല്ലോ, അതാരാണ്?
1: ചിത്രാമ്മയും പിന്നെ ശ്രേയാ ഘോഷാൽ മാമോ.
0: എനിക്ക് അപ്പോഴേ തോന്നിട്ടോ ചിത്ര ചേച്ചിയുടെ പേര് എന്തായാലും ഉണ്ടായിരിക്കും എന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിട്ടുണ്ടായിരുന്നു. ചിത്ര ചേച്ചി പാടിയ ഏത് പാട്ടാണ് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളത്?
1: ചിത്ര ചേച്ചിയുടെ അത് അങ്ങനെ പാട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് പണ്ടൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഇപ്പോ മറ്റേ ശ്രേയാ ഘോഷാൽ മാമിന്റെ ഒരു പാട്ടുണ്ട്,
0: അതേത് പാട്ടാണ്?
1: പാട്ട്

0: പാട്ടിൽ ഇനിയും
1: സൂപ്പർ നിള, ഇപ്പൊ കൊറേയേറെ പാട്ടൊക്കെ പാടിയല്ലോ. ആദ്യമായിട്ട് തുടരും എന്ന മൂവിക്ക് ആ പാടുന്നതെന്ന് നിള പറഞ്ഞിരുന്നു. അപ്പോ ഈ ആദ്യമായിട്ടൊരു സ്റ്റുഡിയോ എക്സ്പീരിയൻസിൽ നിളക്ക് എന്തെങ്കിലും പേടി തോന്നിയിട്ടുണ്ടായിരുന്നോ?
0: ഫസ്റ്റ് എനിക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് തന്നെയുള്ള കോറസിൽ കുറെ ചേച്ചിമാരും എന്റെ അത്ര വയസ്സിലുള്ള കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരൊക്കെ ആയിട്ട് ഇങ്ങനെ കമ്പനി ആയപ്പോഴത്തേക്കും പിന്നെ അവര് എനിക്ക് അവരുടെ എക്സ്പീരിയൻസ് പഠിപ്പിച്ചു തന്നു. അങ്ങനെയൊക്കെ പിന്നെ കുഴപ്പമില്ലാണ്ട് പോയി. ഇപ്പൊ എനിക്ക് പേടിയൊന്നുമില്ല.
1: ഇപ്പൊ പേടിയില്ല. ഇപ്പൊ ഏത് പാട്ട് വന്നാലും നമ്മളങ്ങ് പാടും അല്ലേ? നിളയുടെ ഈ പാട്ടൊക്കെ വീട്ടില് കേട്ട് ഇങ്ങനെ തിയേറ്ററിൽ കണ്ടു അമ്മയും അച്ഛനും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു അവരുടെ ഒരു സന്തോഷം? എങ്ങനെയായിരുന്നു
0: ഈ ബാലൻ മൂവി കാണാൻ പോയപ്പോ? എനിക്കൊരു കുഞ്ഞിയത്തി ഉണ്ട്, നൂപുരാന്നാണ് പേര്. അവക്കിപ്പോ 1.5-2 വയസ്സാവാറായി. അപ്പോ അവളെ ഇങ്ങനെ തിയേറ്ററിലധികം എക്സ്പീരിയൻസ് ഇല്ലാത്തതാ, അതുകൊണ്ട് കരയെന്ന് വിചാരിച്ചിട്ട് ഞാനും അച്ഛനും ഫസ്റ്റ് പോയി കണ്ടു ബാലൻ. അപ്പത്തേക്കും അത് കഴിഞ്ഞിട്ട് നൈറ്റില് എന്താണ് ബുക്കിംഗ് ചെയ്തു പടം കാണാൻ വേണ്ടിട്ട്. അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അമ്മയൊക്കെ. എന്നിട്ട് അവള് ഉറങ്ങിക്കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ കണ്ടു തീർത്ത്.
1: അയ്യോ, ഈ പാട്ട് കേൾക്കുമ്പോ വാവ ഐഡന്റിഫൈ ചെയ്യാറുണ്ടോ ചേച്ചിയുടെ സൗണ്ട് ആണെന്നുള്ളത്?
0: അവള് അപ്പത്തേക്ക് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് എന്നിട്ട് ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞു.
1: ഒരിക്കലും ലൈഫില് നിങ്ങൾക്ക് ഈ ഒരു ഇൻസിഡന്റ് ഒരിക്കലും അല്ലേ മറക്കാൻ സാധിക്കാത്തൊരു കാര്യമായിരിക്കും അല്ലേ?

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
2: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
1: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
2: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
1: ടിഎൻസി അപ്ലൈ.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
4: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ,
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫാസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
8: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
9: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
10: മനസ്സിനെ തൊട്ടറിഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഈ പൊന്നോണ നാളിൽ എന്റെ റേഡിയോ 91.2-നോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ച് കൂടെയുള്ളത് നിളയാണ്.
1: നിളക്കുട്ടിക്ക് എങ്ങനെയാണ്, മെലഡി സോങ്സ് ആണോ ഫാസ്റ്റ് സോങ്സ് ആണോ കൂടുതലായിട്ട് ഇഷ്ടം? ഇത് രണ്ടും ഇപ്പൊ നിള പാടിയിട്ടുണ്ടല്ലോ, ഏതാ കൂടുതൽ ഇഷ്ടം?
2: ഇതില് എനിക്ക് മെലഡിയും ഫാസ്റ്റും ഇഷ്ടം.
1: മെലഡി ഇഷ്ടമാണ്, ഫാസ്റ്റും ഇഷ്ടമാണ്. ഈ സ്കൂളിലൊക്കെ ചെല്ലുമ്പോ കൂട്ടുകാരൊക്കെ പറയാറുണ്ടോ ഒരു പാട്ട് പാടുമോ? നിളയുടെ പാട്ടിനെ കുറിച്ചൊക്കെ പറയാറുണ്ടോ?
2: ആ ഇപ്പൊ ബാലന് ആണ് ഇപ്പൊ കൂടുതൽ ട്രെൻഡ് ആയിട്ടുള്ളത്. എന്താ ഈ ആനയൊക്കെ മലയുടെ മേളിൽ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ആ പാട്ട് ഇങ്ങനെ ഇടും. അങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട്. ഞാൻ കൊറേ വീഡിയോ കണ്ടിട്ട് നല്ല പാട്ടായിരുന്നു. നമുക്ക്
1: ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോ ആരെങ്കിലും ഒക്കെ കണ്ട് പരിചയപ്പെട്ട് കഴിയുമ്പോ ചോദിക്കാറുണ്ടോ, മോളെ ആ പാട്ടൊന്ന് പാടുവോ, മോളെ ആ പാട്ടൊന്ന് പാടുവോ എന്ന് ചോദിക്കാറൊക്കെ ഉണ്ടോ? അപ്പൊ ഏത് പാട്ടായിരിക്കും കൂടുതലായിട്ട് എല്ലാവരും ആവശ്യപ്പെടുന്നത്?
2: അത് ബാലനായിരിക്കും.
1: ബാലൻ തന്നെ. എനിക്ക് തോന്നുന്നു എല്ലാവരും കുറച്ചും കൂടി അങ്ങോട്ട് ഏറ്റെടുത്തത് ഇപ്പം ബാലൻ എന്ന മൂവിയിലെ പാട്ടാണെന്നല്ലേ ഈ ഒരു പാട്ട്. ശരിക്കും ആദ്യം ഈ പാട്ട് ഞാൻ കേട്ടപ്പോ ആ കുട്ടീനെ എനിക്ക് പാടിയത് ആരാണെന്നറിയാൻ എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു. ഈ പാട്ട് ആരായിരിക്കും പാടിയെന്നുള്ള അറിയാനായിട്ടൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അത് അത്ര രസമാണ് കേട്ടോ ആ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. നിളക്കുട്ടിക്ക് ഒരു ദിവസം ഒരു ഗായകനെയോ ഗായികയോ ഒക്കെ നേരിൽ കാണാനായിട്ട് ഒരവസരം കിട്ടിയാൽ ആരെ കാണണമെന്നായിരിക്കും ആഗ്രഹിക്കുന്നത്? കാണണം. നിള ഇത്രയൊക്കെ പാട്ടൊക്കെ പാടി കഴിഞ്ഞപ്പോ ആരെങ്കിലും ഒക്കെ നിള ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആരെങ്കിലും ഒക്കെ നിളയെ വിളിച്ചിട്ട് അഭിനന്ദിച്ചിട്ടുണ്ടോ നല്ല പാട്ടായിരുന്നു എന്നൊക്കെ?
2: ഒരു ചിത്രയുടെ ഒരു പാട്ട് ഞാൻ ഇങ്ങനെ പാടിയിട്ടായിരുന്നു പണ്ട്. അപ്പൊ അച്ഛൻ ചെന്നൈയിൽ എന്തോ പ്രോഗ്രാമിന് പോയപ്പോഴത്തേക്കും ചിത്ര അമ്മയ്ക്ക് അത് കേൾപ്പിച്ചു കൊടുത്തപ്പോഴത്തേക്കും ചക്കര എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുത്തായിരുന്നു അച്ഛൻ.
1: അത് ഭയങ്കര സന്തോഷായിരുന്നു അല്ലേ. ലൈഫിൽ എപ്പോഴെങ്കിലും ഈ ശ്രേയ ചേച്ചിയെ കാണണമെന്ന് പറഞ്ഞല്ലോ, അപ്പൊ കാണുമ്പോ എന്തായിരിക്കും നിലയ്ക്ക് ചോദിക്കാനുണ്ടാവുക?
2: കാണുമ്പോ
1: ഇതുവരെ അങ്ങനൊന്നും ആലോചിച്ചിട്ടില്ല. കാണണമെന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഒരു പാട്ടെങ്കിലും ചോദിക്കില്ലേ, ഒരു പാട്ടൊന്ന് പാടിത്തരുമോ? ഇപ്പൊ നിളക്കുട്ടിയോട് എല്ലാവരും ചോദിക്കുന്ന പോലെ.
2: ഞാന് എന്താണ് ഇപ്പൊ മറ്റേ കല്യാണിയുടെ ആ റീമിക്സ് ഇറങ്ങിയിട്ടില്ലേ, അതിപ്പോ ഭയങ്കര വൈറലാ. അപ്പൊ ഞാൻ അത് ചോദിക്കും,
1: ആ പാട്ട് ചോദിക്കും. അപ്പൊ നിളക്കുട്ടി ഇപ്പൊ പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിളക്കുട്ടി. നിളക്കുട്ടിക്ക് എപ്പോഴെങ്കിലും ഒരു അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയാലോ, അഭിനയിക്കാൻ താല്പര്യമുണ്ടോ അതോ പാട്ട് മാത്രം മതിയോ?
2: എന്താ അച്ഛന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ എന്താ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ട്

0: ഇഷ്ടം
1: അങ്ങനൊന്നല്ല. ഇപ്പൊ സ്വസ്ഥവങ്ങ വിളിച്ചാലും ഞാൻ പോകും, മെലഡി വിളിച്ചാലും ഞാൻ പോകും,
0: എല്ലാം വിളിച്ചാലും പോകും.
1: ഹിറ്റാവണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ലല്ലോ.
0: എന്തോ
1: ഏത് പാട്ടാ ഹിറ്റാവണെന്ന് അറിയാൻ പറ്റില്ല, പെട്ടെന്ന് എനിക്ക് ഹിറ്റാണ്.
0: അതാണ് അതാണ് കേട്ടോ, സൂപ്പർ സൂപ്പർ. നിളയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് ചോദിച്ചാൽ നിള എന്ത് പറയും?
1: വലിയൊരു പാട്ടുകാരിയായിട്ട് ശ്രേയ ഘോഷാൽ മാമിനെ പോലെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ ക്രൗഡ് ആയിട്ട് ഇങ്ങനെ പാടണം.
0: സൂപ്പർ, ഞാൻ അതിങ്ങനെ എന്റെ മനസ്സിൽ ഇമാജിൻ ചെയ്യാണ് കേട്ടോ, അത്ര വലിയൊരു ക്രൗഡിന്റെ മുന്നിൽ നിന്ന് നിള എന്ന വലിയ പാട്ടുകാരി ഇങ്ങനെ പാടുന്നത് കേട്ടോ. അന്നൊരു പക്ഷേ കാഴ്ചക്കാരിയായിട്ട് ഞാനും ഉണ്ടാവും. ഓക്കെ, ഈ പാട്ടിനൊപ്പം തന്നെ മറ്റെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ് നിളയ്ക്ക് ഇഷ്ടം?
1: പാട്ടിന്റെ ഒപ്പം എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ്, ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ്, പിന്നെ ആർട്ട് ചെയ്യാൻ ഇഷ്ടമാണ്.
0: കുറച്ചിഷ്ടമുള്ളൂ. ടീച്ചേഴ്സ് ഒന്നും കേൾക്കണ്ട കേട്ടോ. നിളയെ കൂടുതലായിട്ട് ഈ പാട്ടിന്റെ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്, അച്ഛനാണോ അമ്മയാണോ?
1: അച്ഛൻ കൂടുതൽ സപ്പോർട്ട് ചെയ്യാറുണ്ട്, അമ്മയും കൂടുതൽ സപ്പോർട്ട് ചെയ്യാറുണ്ട്, പക്ഷെ അച്ഛനാണ് ഒരു പൊടിക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്.
0: പൊടിക്ക് കൂടുതല്? അമ്മ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ. അപ്പൊ നിളക്കുട്ടി ഒരു പാട്ടുകാരി എന്ന നിലയില് വലിയ വലിയ പാട്ടുകാരൊക്കെ അവരുടെ തൊണ്ടയൊക്കെ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്, അവരുടെ ഫുഡിനകത്തൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധ കൊണ്ടുവരാറുണ്ട്. നിളക്കുട്ടി എങ്ങനെയുള്ള ശ്രദ്ധകളൊക്കെ കൊണ്ടുവരാൻ തുടങ്ങിയോ?
1: എനിക്ക് ഇപ്പൊ എനിക്ക് തൊണ്ടയ്ക്ക് വയ്യ, അപ്പോ അച്ഛൻ പറയും വോയിസ് റെസ്റ്റ് എടുക്കണം, പിന്നെ ചൂടുവെള്ളം കുടിക്കണം, അങ്ങനെയൊക്കെ പറയാറുണ്ട്.
0: അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഈ ഐസ്ക്രീം കഴിക്കാറുണ്ടോ?
1: ഐസ്ക്രീം ഇപ്പൊ ഞാന് ഇപ്പൊ സൺഡേ സാറ്റർഡേ പിന്നെ ഈ മൺഡേ ട്യൂസ്ഡേ ഒക്കെ എപ്പോഴും റെക്കോർഡിംഗ് ഉള്ളതുകൊണ്ട് ഇപ്പൊ ഞാൻ ഐസ്ക്രീം തൊട്ട് കഴിഞ്ഞാ റെക്കോർഡിംഗ് വരും, അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഐസ്ക്രീം കഴിക്കാറില്ല.
0: ഐസ്ക്രീം തൊട്ടാ പണിയാണല്ലേ. ഐസ്ക്രീം എന്നാലും വളരെ ഇഷ്ടല്ലേ?
1: ഇഷ്ടൊക്കെയാണ്. ഇപ്പൊ ഐസ്ക്രീം കഴിക്കാതെ തന്നെ ഞാന് വെക്കേഷന് കഴിക്കും, അതാകുമ്പോ പണി പിടിച്ചു കഴിഞ്ഞാല്
0: എല്ലാം വളരെ പ്ലാൻഡ് ആണല്ലേ. എന്നാലും അച്ഛനും അമ്മയൊക്കെ വാങ്ങി തരുമ്പോ നിള നീ കഴിക്കണ്ട എന്ന് പറയാറുണ്ടോ?
1: പറയാറുണ്ട്.
0: അപ്പൊ നിള എന്താ പറയുന്നത്, പ്ലീസ് പ്ലീസ് പ്ലീസ് ഞാൻ ഇതൊന്ന് കഴിച്ചോട്ടെ, ഞാൻ എത്ര നാളായി കഴിച്ചിട്ട്, ഇങ്ങനെയൊക്കെ പറയോ?
1: ചില സമയത്തൊക്കെ പറയും, ചില സമയത്ത് എനിക്ക് പേടിയാ പറയാ.
0: പേടിയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് നല്ലൊരു പാട്ടൊക്കെ കേട്ടിട്ട് തിരികെ എത്താം.

0: ജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ.
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: അല്ലേ, താനെന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
2: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
2: നടത്താം.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയറുൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
6: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
7: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: ആയിട്ടില്ല, വെയിറ്റ്, കണക്ട് ആകുന്നു. മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
9: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: ഹൃദയം കവർന്ന നിരവധി പാട്ടുകൾ പാടിയ നിള എന്ന കൊച്ചു ഗായികയാണ് ഇന്ന് ഈ ഓണത്തിന് നമ്മളോടൊപ്പം ഉള്ളത്.
1: ഈ ഓണം എന്ന് പറയുമ്പോ നിളയ്ക്ക് എന്താ ആദ്യം മനസ്സിലേക്ക് വരുന്നത്?
2: എന്താ അച്ഛന്റെ കൂടെ ഒരു ഡ്യുവറ്റ് പാടണമെന്നുണ്ട്. പിന്നെ
1: ഓണം എന്ന് പറയുമ്പോ ഓണത്തിന്, ഓണത്തിനാണോ? ഓണത്തിനാണോ? എന്നിട്ട്
2: പിന്നെ എനിക്ക് എന്താണ്, എനിക്ക് കൊറേ സോളോസ് പാടാൻ കിട്ടണം, അങ്ങനെയൊക്കെ.
1: ഇതൊക്കെയാണ് ഓണം എന്ന് പറയുമ്പോ മനസ്സിലേക്ക് വരുന്നത്. ആഹാ, കൊള്ളാലോ. ഇതൊരു ഫുൾ കവറേജ് പാട്ടുകാരിയാണ് കേട്ടോ. കാരണം സാധാരണ എല്ലാവരോടും ഓണം എന്ന് പറയുമ്പോ എന്താ ഓർമ്മ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവരും പറയുന്നത് ഓണസദ്യ, ഓണക്കോടി, ഊഞ്ഞാല്, അത്തപ്പൂക്കളം, ഇതൊക്കെ പലരും പറയാറുള്ള മറുപടി. പക്ഷെ എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര വെറൈറ്റി ആയിട്ടൊരു മറുപടി കിട്ടിയത്. അതും പാട്ട് തന്നെ. നിങ്ങൾക്കുട്ടിക്ക് ഒരു പാട്ട് കയ്യിലേക്ക് കിട്ടിയാൽ അതിലെ വരികളാണോ അല്ലെങ്കിൽ അതിലെ ഒരു താളമാണോ, എന്താണ് നിങ്ങൾക്കുട്ടി ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്? എന്താണ്?
2: അതിന്റെ ശ്രുതി.
1: ശ്രുതിയാണ്. ശ്രുതി പോയാൽ പോയില്ലേ. നിങ്ങൾക്കുട്ടി ആരെങ്കിലും ഒക്കെ പാട്ട് പാടാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ?
2: അങ്ങനെ ചോദിച്ചാ സ്കൂളിലേം പറയാൻ പറ്റില്ലേ?
1: ആ പറയാലോ.
2: ആൻഡ്രിയ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട് ഉണ്ട്, അവള് നന്നായിട്ട് പാടാറുണ്ട്. പിന്നെ എനിക്കറിയാവുന്ന പാട്ട് ഞാൻ അവക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും, അവക്കറിയാവുന്ന പാട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരും.
1: അപ്പൊ ആൻഡ്രിയ ആണോ ബെസ്റ്റ് ഫ്രണ്ട്?
2: ആൻഡ്രിയയും പിന്നെ കൊറേ പേരുണ്ട്.
1: കൊറേ പേരുണ്ട്. നിളക്കുട്ടിയുടെ കയ്യിലേക്ക് ഞാനൊരു മൈക്ക് അങ്ങോട്ട് തരികയാണ്. അപ്പൊ നിളക്കുട്ടി എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരാൻ ഏത് പാട്ട് പാടും?
2: അത് ഞാന് ജാനകി അമ്മയുടെ ഏതെങ്കിലും പാട്ട് പാടിത്തരും.
1: അന്ന് പാടിക്കോ. ഞാൻ മൈക്ക് കയ്യിലേക്ക് തന്നു.
2: ആ
1: ഓക്കേ.

0: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
1: ത്രില്ലടിപ്പിക്കുന്ന ഓണ ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
2: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
1: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
3: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
4: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
5: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
5: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
7: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
8: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
7: 45 ദിവസം
8: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
9: മൈജി ഓണം, മാസോണം സീസൺ 4, വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.

0: റേഡിയോ 91.2 ഓണാഘോഷത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് നിളയാണ്. നിളയെന്ന കൊച്ചു ഗായികയാണ്.
1: ഓണം എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് എന്താണെന്ന്? അപ്പൊ നിങ്ങൾ പറഞ്ഞത് കുറച്ച് പാട്ടുകളുടെ കാര്യം തന്നെയാണ്. ഓണത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണ്? പൂക്കളമാണോ ഓണസദ്യയാണോ കൂടുതൽ ഇഷ്ടം, അതോ ഓണക്കോടിയാണോ? ഓണക്കോടിയാണ്. ആരാണ് ആദ്യം ഓണക്കോടി വാങ്ങി തരുന്നത്? അച്ഛനാണോ അമ്മയാണോ?
2: അത് സെലക്ട് ചെയ്യുന്നത് അമ്മയായിരിക്കും, പിന്നെ പേയ്മെന്റ് കൊടുക്കുന്നത് ഫാദർ ആയിരിക്കും.
1: ഓക്കേ, അപ്പൊ നിള ഈ വീട്ടില് പൂക്കളൊക്കെ ഇടാറുണ്ടോ?
2: ആ, പൂക്കള് ഇടാറുണ്ട്.
1: നിലക്കുട്ടിയൊക്കെ പൂക്കളം അച്ഛന്റെ അമ്മയുടെ ഒക്കെ കൂടി ഇരുന്ന് ഇങ്ങനെ പൂക്കളൊക്കെ ഇടുമ്പോ ഒരു പാട്ട് പാടാറുണ്ടോ? ഒരു പാട്ട് ഫാമിലി ആയതുകൊണ്ട് ചോദിക്കാണ്, അപ്പൊ അങ്ങനെ ഒരു പാട്ട് പാടാറുണ്ടോ? അപ്പൊ ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം, പാടിക്കോ?

0: സൂപ്പർ നിള. ശരിക്കും നമ്മളെല്ലാവർക്കും ഈ ഒരു ഓണപ്പാട്ട് കേൾക്കുമ്പോഴാണല്ലേ, ഈ ഒരു ഓണപ്പാട്ട് ഏത് സമയത്ത് കേട്ടാലും ഇനിയിപ്പോ ക്രിസ്മസിന് കേട്ടാലും ഓണം വന്നു എന്നുള്ള ഒരു ഫീൽ ഈ ഒരു ഓണപ്പാട്ടിന് നമുക്ക് തരാൻ പറ്റും അല്ലേ. സ്കൂളിലെ ഓണാഘോഷത്തിനൊക്കെ ഈ പാട്ടൊക്കെ പാടിക്കാറുണ്ടോ ടീച്ചേഴ്സ്?
1: ഞങ്ങള് സ്കൂളിലൊരു മ്യൂസിക് ടീച്ചർ ഉണ്ട്. അപ്പോ അവര് ഞങ്ങളുടെ ക്ലാസ്സില് ബോയ്സിനോടും ഗേൾസിനോടും എല്ലാവരോടും ആ പാട്ടാ പാടാൻ പറയാ.
0: ഈ ഒരു പാട്ടാണ് നിളക്കുട്ടി ഈ ഒരു പാട്ട് തന്നെയാണ് സ്കൂളിൽ പാടാറുള്ളത്
1: ഓണത്തിന്? വേറെ കൊറേ ഓണപ്പാട്ടുണ്ട്.
0: നിളക്ക് പാടാൻ ഇഷ്ടമുള്ള ഒരു ഓണപ്പാട്ട് ഏതാണ്?
1: പാടട്ടെ?
0: പാടിക്കോളൂ.

0: സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും അധികം പാട്ട് പാടിയ നിലക്കുട്ടിയോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിലക്കുട്ടിക്ക് എപ്പോഴെങ്കിലും ഈ പാട്ട് പ്രാക്ടീസ് ചെയ്യാൻ മടി തോന്നിയിട്ടുണ്ടോ?
1: ഇല്ല.
0: ഒരു മടിച്ചല്ല, പഠിക്കാൻ എപ്പോഴെങ്കിലും മടി തോന്നിയിട്ടുണ്ടോ സ്കൂളിലെ കാര്യങ്ങളൊക്കെ?
1: ആ
0: സത്യം പറയുള്ളൂ, കൊറച്ചല്ല, സത്യം മാത്രമേ പറയാവുള്ളൂ കേട്ടോ.
1: അതെ സത്യം, കുറച്ച് മടിയുള്ളൂ. സ്കൂളില് എന്താണ് ഫ്രണ്ട്സ് ഇങ്ങനെ അയച്ചു തരുമ്പോ ഇങ്ങനെ നോട്ട്സ് ഒക്കെ എഴുതുമ്പോ എനിക്ക് എന്താ ഇങ്ങനെ മടി പോലെ,
0: എന്തോ മടി പോലെയാണ്. ഓക്കെ, അപ്പൊ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് സൂപ്പറായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പാട്ടുകളൊക്കെ ഇനിയും പാട് കേട്ടോ. എനിക്ക് നിലക്കുട്ടിയെ കൊണ്ട് ഇനിയും ഒരുപാട് പാട്ടുകളൊക്കെ പാടിക്കണം എന്ന് തോന്നുന്നുണ്ട്. നിലക്കുട്ടി ഈ മലയാളത്തിൽ മാത്രമാണോ ഇപ്പൊ പാട്ട് പാടിയിട്ടുള്ളത്, അതോ മറ്റേതെങ്കിലും ലാംഗ്വേജിൽ പാടിയോ?
1: തമിഴില് പാടിയിട്ടുണ്ട്.
0: തമിഴിൽ ഏത് മൂവിക്ക് വേണ്ടിയിട്ടാണ്, ഏത് പാട്ടാണ്?
1: ഒരു തമിഴ്, അത് മൂവി എനിക്കറിയില്ല, അതൊന്നും അവര് തന്നിട്ടില്ല, പക്ഷെ പാട്ട് അറിയാം.
0: നിലക്കുട്ടി അപ്പൊ ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കുക, ഇനിയും ഒരുപാട് പാട്ടുകൾ പാടാൻ കഴിയട്ടെ. അവസാനമായിട്ട് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വേണ്ടി ഒരു പാട്ട് കൂടി പാടിത്തരുമോ?
1: ഓണപ്പാട്ട് പാടിയാ മതിയോ?
0: തീർച്ചയായിട്ടും.

0: താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ നിള, ഓണാശംസകൾ ഒരിക്കൽ കൂടി അറിയിക്കുന്നു.
1: താങ്ക് യു ഓണാശംസകൾ.

0: പണ്ടാരക്കാരൻ രാവിലെ തന്നെ എവിടുന്നോ കള്ളുമോതി വന്നിട്ടുണ്ട്. ശാരദയോ? അതാരോട് മനുഷ്യ? ഓ, എന്റെ ലൈഫ് പ്രൊവിനറായി, എന്റെ ലൈഫ് പ്രൊവിനറായി. നിങ്ങൾ ഇപ്പോഴും ആ ശാരദ മറന്നിട്ടില്ലല്ലേ?
1: എന്റെ പൊന്നു പെണ്ണെ, മധുരക്കനിയെ, ഇന്ന് നിന്റെ ദിനേശന എന്തും വാങ്ങിത്തരും. പറ നിനക്ക് എന്താ വേണ്ടേ? പറ.
0: ഓ, എന്റെ പൊന്നു മനുഷ്യ, നിങ്ങളുടെ എന്തുവായി കാണിക്കുന്നത്? ഇന്ന് ഉത്രാടവാ, വീട്ടിൽ പണിയുടെ മലവെള്ള പാച്ചില. അതിനിടയ്ക്ക് ഇനി നിങ്ങളുടെ ഈ ഒരു ആട്ടം കാണാത്ത കുറവൂടെ ഉള്ളു.
1: ഇന്ന് ഈ ദിനേശം ഭയങ്കര ഹാപ്പിയാ. അക്കുട്ടാനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ.
0: ഓ, എന്റെ പൊന്നു കാലാ, നിങ്ങളൊന്നും മിണ്ടാതിരി. നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് മാറിയില്ലെങ്കിൽ താവിയെടുത്ത് നിങ്ങളെ തല ഞാൻ തടി പൊടിക്കും.
1: നീ എന്നെ തല്ലാൻ നോക്കണ്ട ശാരദു, ഇതുപോലെ ഒരുത്തിനെ നീ വേറെ എവിടെ കാണാനാ? ഈ ദിനേശന്റെ വീര് നിനക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ.
0: ഇത് തന്നെ രാവിലെ തൊട്ട് ഞാൻ ഇവിടെ കിടന്ന് പണിയെടുക്കുക. ഇയാളാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഒരു ഉടുപ്പ് പോലും എടുക്കാതെ വെള്ളമടിച്ചാടുന്ന എന്റെ ഈശ്വര, എന്റെ തലവിധി.
2: എന്താ ഇവിടെ നടക്കുന്നത്? പാതാളത്തിൽ നിന്നും എന്റെ പ്രജകളെ കാണാൻ വേണ്ടി വന്നിറങ്ങിയപ്പോൾ ഞാൻ കാണുന്ന ആദ്യത്തെ കാഴ്ച ഇതാണോ?
1: ഏത് ക്ലബിന്റെ സെക്രട്ടറിയാ? നല്ല ഒറിജിനൽ മാവിലയുടെ ലുക്ക് ഉണ്ട് കേട്ടോ. വൈരി ഇരിക്കളിയാ, ചാരിയോട് പറഞ്ഞൊരു ഗ്ലാസ് പായസം എടുക്കട്ടെ. ഇരിക്കേ,
2: അടങ്ങിയിരിക്കടാ കുടിയാ. നീ എന്നെ തിരിച്ചറിഞ്ഞല്ലേ? ഞാൻ സാക്ഷാൽ മഹാബലി. നാട്ടിൽ പെണ്ണുങ്ങൾ പണിപ്പെട്ട് സദ്യ ഉണ്ടാക്കുമ്പോൾ അവരെ സഹായിക്കേണ്ട ഭർത്താക്കന്മാർ കുടിച്ചു വന്ന് ഇവിടെ കിടന്ന് കോപ്രായം കാണിക്കുന്നു.
1: അയ്യോ, മവിലിത്തമ്പുരാനെ തെറ്റുപറ്റിപ്പോയതാ. പൊറുക്കണം അടിയനോട്, അടിനൊരു അബദ്ധം പറ്റിപ്പോയതാ.
2: വർഷത്തിൽ ഒരിക്കൽ വരുന്ന ആഘോഷങ്ങൾക്ക് കുടിച്ച് വെളിവ് കെട്ടി നമ്മുടെ വീട്ടിലെ സമാധാനം കളയരുത്. എന്റെ കാലത്ത് സ്നേഹവും സമാധാനവും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്നത്തെ കാലത്ത് ഓണം വന്നാൽ ചില ആണുങ്ങൾക്ക് കുടിച്ചിട്ട് വന്ന് പെണ്ണുങ്ങളെ കരയിക്കുന്നത് ശീലമാണ്. നാളെ വീണ്ടും ഇത് ആവർത്തിച്ചാൽ ഞാൻ പാതാളത്തിൽ നിന്ന് നേരെ വന്ന് നിന്റെ കിരീടം ഞാൻ ഊരിയെടുക്കും. മനസ്സിലായോ?
1: മനസ്സിലായ തമ്പുരാനെ, ഇനി ഈ വീട്ടിൽ ഈ ഒരു പരിപാടിയേ ഇല്ല.
2: സത്യം, എന്റെ എല്ലാ പ്രജകളും സന്തോഷത്തോടെ ഇരിക്കും. എല്ലാ

0: ചേട്ടാ, നമ്മുടെ വിശാലാക്ഷൻ നേതാവിനെ പാർട്ടിക്കാർക്ക് അത്ര ഇഷ്ടമല്ലല്ലോ.
1: അത് പണ്ടേ ഇഷ്ടമല്ലല്ലോ. എന്താ ഇപ്പൊ അങ്ങനെ ഒരു സംശയം വന്നേ?
0: അയാളുടെ പാർട്ടിയിൽ പെട്ട രണ്ടു പേര് ഇവിടെ ചായ കുടിക്കാൻ വന്നായിരുന്നു. ആ സമയത്ത് വിശാലാക്ഷൻ ഇതുവഴിയെ പോയപ്പം അവർ രണ്ടുപേരും കൂടെ നേതാവിനെ കുറിച്ച് പല ആക്ഷേപങ്ങളും അങ്ങ് പറയുന്നത് ഞാൻ കേട്ടു.
1: പക്ഷേ പാർട്ടിയിൽ നിന്നും പല കാര്യങ്ങളും സാധിച്ചെടുത്തിട്ടുണ്ട്, അതിനെല്ലാം കാശും മേടിച്ചിട്ടുണ്ട്.
0: ആ വിഷയം തന്നെ അവരിവിടെ ഇരുന്ന് പറഞ്ഞത്.
1: പക്ഷേ പാർട്ടിയുടെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോ 10 പൈസ വിശാലാക്ഷം കൊടുക്കത്തില്ല. അങ്ങോട്ട് മേടിച്ചെടുക്കാൻ പല അടവുകൾ ഇറക്കുകയും ചെയ്യും. കൊറേ നാൾ മേപ്പടിയാൻ സുഖമില്ല കിടന്നപ്പോ അടുത്ത കാര്യം അറിഞ്ഞായിരുന്നു.
0: ഇല്ല, അത് ഞാൻ അറിഞ്ഞില്ല.
1: വിശാലാട്ടം സുഖമില്ല കിടന്ന കാലത്ത് പലരും അയാളെ കാണാൻ ചെന്നാൽ ചെന്നവനോടൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ച് വളച്ചു കെട്ടി അങ്ങ് പറഞ്ഞു.
0: പാർട്ടിക്കാരെല്ലാരോട് എന്തെങ്കിലും പിരിച്ചു കൊടുക്കുന്നെങ്കിൽ കൊടുക്കോട്ടെന്ന് വിചാരിച്ചായിരിക്കും.
1: അതെ, അങ്ങനെ തളയ്ക്കല കോപം കാണാൻ ചെന്നപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ച് പറഞ്ഞു. നാട്ടിലിറങ്ങി പിരിക്കാമെന്ന് കോപം പറഞ്ഞപ്പോ അത് വേണ്ട, ഗൂഗിൾ പേ നടത്തിയാ മതിയെന്നായിരുന്നു വിശാലാക്ഷൻ പറഞ്ഞത്.
0: ആള് മോശക്കാരനല്ലല്ലോ, കാശ് കിട്ടുകയും ചെയ്യും, കിട്ടിയ തുക എത്ര ഉണ്ടെന്ന് ആരും അറിയത്തില്ല.
1: ഇമാതിരി വളഞ്ഞ പണിയൊക്കെ ഉണ്ടായത് കൊണ്ടാ പഞ്ചായത്ത് ഇലക്ഷന് 8 നിലയിലാശാൻ അങ്ങ് പൊട്ടിയത്.
0: പിന്നൊരു വലിയ കഴിവ് ദൈവം തമ്പരാൻ കൊടുത്തിട്ടുണ്ട്, ഭംഗിയായിട്ട് പ്രസംഗിക്കും. എന്നാൽ അതിന് മാത്രം വിദ്യാഭ്യാസവും ഇല്ല.
1: വാചകവടിയും വശീകരിക്കാനുള്ള കഴിവും കൊണ്ടാ വിശാലാട്ടം കയറി വന്നത്. പഞ്ചായത്ത് തോറ്റെങ്കിലും ഉണ്ടല്ലോ, ഒരു ചെമ്മട് കാച്ചയാൾ ഒപ്പിച്ചെടുത്തു. താൻ ഇന്നലെ മമ്മട്ടിയും കുന്താലിയൊക്കെ ആയിട്ട് പോണത് കണ്ടല്ലോ. എവിടെ അടഞ്ഞാ പണി?
0: വീടിനകത്ത് പന്നിയത്ത് കിടന്നോ അതോ പട്ടിയത്ത് കിടന്നോ?
2: അമ്മാവ്, ഈ വീടിന്റെ തെക്കേ പറമ്പ് കൊറേ നാളായിട്ട് ഒന്നും കൃഷി ചെയ്യാതെ വെറുതെ കിടക്കുവല്ലായിരുന്നോ? അവിടെ എന്തേലൊക്കെ ഒന്ന് കുഴിച്ചു വെക്കാന്ന് വിചാരിച്ച്.
1: കുഴിച്ചു വെക്കാനുള്ള ചേമ്പും ചേനും ഒക്കെ കിട്ടിയോ?
2: അതൊന്നും അല്ല കുഴിച്ചു വെക്കുന്നത്, സത്യത്തിൽ ഇതൊരു വാശിപ്പുറത്ത് തുടങ്ങിയതാ.
0: വാശി തീർക്കാൻ കൃഷിയോ?
2: എന്റെ അയലത്ത് താമസിക്കുന്ന തോമസ് അച്ചായനെ നിങ്ങൾക്ക് അറിയാലോ.
1: അവനെ അറിയാം, അവന്റെ അപ്പച്ചനെ അറിയാം, അപ്പച്ചന്റെ അപ്പച്ചനെ അറിയാം.
2: തോമാച്ചൻ വിവിധ തരത്തിലുള്ള വാഴവിത്തുകൾ കൃഷി ചെയ്യാൻ തുടങ്ങിയായിരുന്നല്ലോ.
1: അറിഞ്ഞു, നമ്മളാരും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത വിവിധ തരത്തിലുള്ള വാഴകളാണ് അവൻ കൃഷി ചെയ്യുന്നത്.
2: ഞാൻ അവനോട് ചെന്ന് 3-4 വാഴയുടെ വിത്ത് ചോദിച്ചായിരുന്നു. എന്തിനമ്മാവേ ചിരിക്കുന്നത്?
0: ചിരിച്ചു പോയതാ പൊടിയാ.
2: 2 തവണ ചോദിച്ചു, ചോദിക്കുമ്പോഴൊക്കെ തരാൻ എന്ന് പറഞ്ഞതല്ലാതെ തന്നിട്ടില്ല. ഇനി ചോദിക്കാൻ പോകണ്ടെന്ന് എന്റെ വീട്ടുകാരിയും പറഞ്ഞു.
1: താനായിട്ടല്ലയോ അവനോട് ചോദിക്കാൻ പോയത്? ഒരു തുരുമ്പ് അവന്റെ വീട്ടിൽ ആർക്കെങ്കിലും കൊടുക്കോ?
2: കഴിഞ്ഞ ആഴ്ച ഞാൻ കൊട്ടാരക്കര എന്റെ മോടെ വീട്ടിൽ പോയപ്പോ വിവിധ ഇനം വാഴവിത്തുകൾ വിൽക്കപ്പെടും എന്ന ബോർഡ് വെച്ചിരിക്കുന്ന കണ്ട്. ഞാൻ അവിടെ കേറി അമ്മാവാ. തോമച്ചായന്റെ വീട്ടിലിരിക്കുന്ന തരം വിത്തുകളാ അവിടെയൊക്കെ ഇരിക്കുന്നത്.
0: എന്നിട്ട് മേടിച്ചോ?
2: ഞാൻ അവിടെ ചെന്ന് മരുമോനെ വിളിച്ച് അവൻ വണ്ടിയായിട്ട് വന്ന് വാഴവിത്തുകളൊക്കെ കാറ് കയറ്റി വീട്ടിൽ കൊണ്ട് തന്നു.
0: പൊടിമോന്റെ ആ പ്രയാസം ഒന്ന് മാറിയല്ലോ.
2: ഇനി അമ്മാവി രസം, വാഴവിത്ത് കച്ചവടക്കാരനും ഞാനും തമ്മിൽ ഏറെ നേരം സംസാരിച്ച് വാഴ നടുന്നതിന്റെ പ്രത്യേകതയും ഓരോ സമയത്ത് ചെയ്യേണ്ട വളത്തെ പറ്റിയൊക്കെ അയാൾ വിശദമായിട്ട് പറഞ്ഞു തന്നു.
1: അയാളുടെ ഫോൺ നമ്പറും കൂടെ വാങ്ങിച്ചു വെക്കാൻ ഞാൻ.
2: വാങ്ങിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോ തന്നെ ചോദിച്ച് നിങ്ങൾ ഈ വാഴവിത്തുകളൊക്കെ എവിടുന്നാ വാങ്ങുന്നതെന്ന്.
1: അതൊക്കെ ആവശ്യമില്ലാത്ത ചോദ്യമാ.
2: ദൈവമായിട്ട് ചോദിച്ചതാ അമ്മാവാ. അന്നേരവാ ഞാൻ അറിയുന്നത് തോമാച്ചായൻ എന്നൊരാളുണ്ട്, അയാളുടെ കയ്യിൽ നിന്ന് ഇതൊക്കെ വാങ്ങുന്നേന്ന്. അയാള് വൈകുന്നേരം ആകുമ്പോ ഇളക്കി വെച്ചിട്ട് വിളിക്കും, രാത്രി ആകുമ്പോ ചെന്ന് എടുക്കണമെന്ന് പറയും.
1: എടാ തോമാച്ച, എന്നാ പിന്നെന്താടാ നിനക്ക് തരാഞ്ഞത്?
0: അയലത്തുകാരനോട് കാശ് മേടിക്കാനൊക്കോ?
2: അത് മാത്രമല്ല അമ്മാവി, ഞാൻ ഈ കൃഷി തുടങ്ങിയ അയാളുടെ ബിസിനസിന് കോട്ടം തട്ടിയോളെ ഒന്ന് ചിന്തിച്ചു വേണം.
0: അതാ അതിന്റെ പ്രധാന കാര്യം.
1: ഏതായാലും തൻ കൃഷി ഭംഗിയായിട്ടങ്ങ് ചെയ്യ്. ഇനി തന്റെ വാഴത്തോട്ടം കാണുമ്പോ തോമസ് ചോദിക്കും വിത്ത് എവിടുന്നാ സംഘടിപ്പിച്ചെന്ന്.
0: അമേരിക്കന്ന് ട്രംപ് പാഴ്സൽ അയച്ചതാണെന്ന് അങ്ങ് പറയണം. ഉണ്ട് മുഷിഞ്ഞവനോട് ഉരുളയും, കണ്ടു മുഷിഞ്ഞവനോട് പണവും എന്നാ പ്രമാണം.

0: ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
1: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
0: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
1: ടിഎൻസി അപ്ലൈ.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
6: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
8: കയർ ഫെഡ് ഓണം മെഗാ വിപണന മേള. കയർ ഉൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർ ഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
9: വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനം നാളെ ആരംഭിക്കും. താഷ്കണ്ടിൽ ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായുള്ള പ്രതിനിധിതല ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നേതൃത്വം നൽകും. തിങ്കളാഴ്ച അദ്ദേഹം കിർഗിസ് തലസ്ഥാനമായ ബിഷ്കെക്കിലേക്ക് പോകും. അവിടെ 26 ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ വാർത്താവിനിമയ സംവിധാനങ്ങൾ തകർന്നതിനാൽ ലഭ്യമായിട്ടില്ല എന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. കുടുങ്ങിയവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിദേശകാര്യ മന്ത്രാലയവുമായി നിരന്തരം ബന്ധപ്പെട്ടുവരുന്നു. കേരള സർക്കാരിന്റെ നോർക്കയുമായി ബന്ധപ്പെട്ടും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ ബന്ധപ്പെട്ടവരെ അറിയിക്കുമെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
10: 2,500 മൊത്തം മിസ്സിംഗ് ആണ്. നോർക്ക ബന്ധപ്പെടുന്നുണ്ട് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി. അവിടെ കണക്ടിവിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അവര് ടോട്ടലി ഡിസ്റപ്റ്റഡായി ഡിസ്കണക്റ്റഡായി നിൽക്കുകയാണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് വരുന്നതനുസരിച്ച് നമ്മുടെ നാട്ടിലുള്ളവരെല്ലാം അറിയിക്കും.
9: പ്രളയത്തിൽ കാണാതായ ഇന്ത്യക്കാരെ കണ്ടെത്തുന്നതിനും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനും ഊർജിതമായ നടപടി സ്വീകരിച്ചു വരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. നേപ്പാളിലുള്ള 290 ഇന്ത്യൻ പൌരന്മാരെ പ്രളയശേഷം ബന്ധപ്പെടാനായിട്ടില്ലെന്ന് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. 33 മലയാളികളെയും കണ്ടെത്താനുണ്ട്. മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 392 ഉയർന്നു. 1468 പേരെ കാണാതായിട്ടുണ്ട്. നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മവാർഷിക ദിനത്തിൽ സംസ്ഥാനത്തൊട്ടാകെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം പാങ്ങോട് നടന്ന ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ പങ്കെടുത്തു. സംസ്കൃതി ഭവനിൽ നടന്ന പരിപാടിയിൽ മന്ത്രി സി പി ജോൺ മുഖ്യാതിഥിയായി. വെങ്ങാനൂരിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. കോവളത്തും വിപുലമായ പരിപാടികൾ നടന്നു. അടിച്ചമർത്തപ്പെട്ടവരുടെ അവകാശങ്ങൾക്കും അന്തസ്സിനും വേണ്ടി പോരാടിയ മഹാത്മാ അയ്യങ്കാളി സമത്വം, അന്തസ് സാമൂഹിക നീതി എന്നിവയ്ക്കായുള്ള കൂട്ടായ ശ്രമത്തിന് പ്രചോദനം നൽകുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുസ്മരിച്ചു. അവകാശ പോരാട്ടങ്ങൾക്ക് ദിശാബോധം നൽകുകയും ജനാധിപത്യപരമായ ചെറുത്തുനിൽപ്പുകളിലൂടെ ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്ത നവോത്ഥാന നായകനാണ് മഹാത്മാ അയ്യങ്കാളിയെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. വില്ലുവണ്ടി സമരം മുതൽ കർഷക തൊഴിലാളി പണിമുടക്ക് വരെയുള്ള ഇടപെടലുകൾ സാമൂഹിക സമത്വത്തിന്റെ അടിത്തറ ഒരുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സാമൂഹ്യ നീതി നേടിയെടുക്കുന്നതിലുള്ള പരിശ്രമങ്ങളുടെ ഏറ്റവും വലിയ പ്രേരക ശക്തിയാണ് ശ്രീനാരായണ ഗുരുവെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ശ്രീനാരായണ ഗുരു 172 ജയന്തി സമ്മേളനം വർക്കല ശിവഗിരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
11: ഏറ്റവും പ്രാപ്തമായ രൂപത്തിൽ സമന്വയിപ്പിച്ച ഋഷിവര്യനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. എന്നും സാമൂഹ്യ

0: നീതി നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളുടെ ഏറ്റവും വലിയ പ്രേരക ശക്തിയും അദ്ദേഹമാണ്.
1: ശ്രീനാരായണ ധർമ്മ ചർച്ചാ സമ്മേളനം മന്ത്രി എം ലിജു ഉദ്ഘാടനം ചെയ്തു. ജയന്തിയോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നടക്കുന്ന പുഷ്പാർച്ചനയും സാംസ്കാരിക സമ്മേളനവും മുഖ്യമന്ത്രി വി ഡി സതീശൻ വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും. 86th ശ്രീനാരായണ ഗുരു ട്രോഫി കന്നേറ്റി ജലോത്സവം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കരുനാഗപ്പള്ളി കന്നേറ്റി കായലിൽ നടക്കും. ജലോത്സവത്തിന് മുന്നോടിയായി നടക്കുന്ന സമ്മേളനം മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
2: ശ്രീനാരായണ ഗുരുവിന്റെ ജന്മവാർഷിക ദിനത്തിൽ 8.5 പതിറ്റാണ്ടായി നടക്കുന്ന കന്നേറ്റി ജലോത്സവം ഓണാട്ടുകരയുടെ ആവേശമാണ്. കേരളത്തിലെ പ്രശസ്തമായ ചുണ്ടൻ വള്ളങ്ങളും വെപ്പ്, ഇരുട്ടുകുത്തി, തെക്കനോടി വള്ളങ്ങളും പങ്കെടുക്കും. ഇക്കുറി 5 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ ആകെ 12 വള്ളങ്ങളാണ് മത്സരരംഗത്ത്. ദേശീയപാത 66 കന്നേറ്റി പാലത്തിന് സമീപം നടക്കുന്ന ജലോത്സവം ആസ്വദിക്കാൻ വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ധാരാളം പേരെത്തും.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30-ന്. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്ന് വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശവുമായി രാജ്യമെമ്പാടും ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉൾപ്പെടെയുള്ള പ്രമുഖർ ആശംസകൾ നേർന്നു. രക്ഷാബന്ധൻ പരസ്പര വിശ്വാസത്തിന്റെയും സഹകരണത്തിന്റെയും പ്രതീകമാണെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും വിജയവും ഉണ്ടാകട്ടെയെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് ഓണം വാരാഘോഷം വിപുലമായ പരിപാടികളോടെ പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് മറ്റന്നാൾ നടക്കുന്ന സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുരാണ കഥകൾ പാടി കുമ്മിയടിച്ച് ഊരുചുറ്റാൻ തൃശൂരിന്റെ തെരുവുകളിൽ ഇന്ന് കുമ്മാട്ടികൾ ഇറങ്ങും. നാളെ തൃശൂരിലെ ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിക്കാൻ പുലികളും തയ്യാറെടുപ്പിലാണ്. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ഉത്രാടം മുതൽ മൂന്നോണം വരെയുള്ള ദിവസങ്ങളിൽ തൃശൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ ശിവഭൂതഗണങ്ങളായ കുമ്മാട്ടികൾ ആടിയെത്തും. കിരാതവേഷത്തിൽ ശിവപാർവതിമാർ തങ്ങളുടെ ഭക്തരെ കാണാനിറങ്ങിയപ്പോൾ അവരെ അനുഗമിച്ച ഭൂതഗണങ്ങളാണ് കുമ്മാട്ടികളെന്നും വിശ്വാസമുണ്ട്. തൃശൂരിന്റെ തനത് സംസ്കാരത്തിന്റെ ഭാഗമായി കിഴക്കുംപാട്ടുകര, വടക്കുമുറി കിഴക്കുമുറി കുമ്മാട്ടികളും പൃഥ്വി നെല്ലങ്കര കുമ്മാട്ടി സംഘങ്ങളും വൈവിധ്യമാർന്ന വേഷങ്ങളിലാണ് ഇത്തവണയും തെരുവിലിറങ്ങുക. നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് വിവിധയിടങ്ങളിൽ നിന്നായി എത്തിച്ചേരുന്ന 9 പുലിക്കളി സംഘങ്ങൾ നഗരം കീഴടക്കുന്നത്. നാളെ വൈകിട്ട് 4 ബിനി ജംഗ്ഷനിൽ മന്ത്രി ഒ ജെ ജനീഷ് പുലിക്കളിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും.
1: അന്തരിച്ച പ്രമുഖ സാഹിത്യകാരൻ ടി കെ ഡി മുഴപ്പിലങ്ങാടിന്റെ ഭൌതികദേഹം ഇന്ന് കണ്ണൂർ മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. റോഡപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്നലെ പുലർച്ചെയാണ് നിര്യാതനായത്. മലപ്പുറം കോട്ടക്കുന്നിൽ പാഴ്വസ്തുക്കളിൽ നിന്ന് പൂക്കളം ഒരുങ്ങി. വ്യവസായ ഐ ടി വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് വൈകുന്നേരം ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ ശുചിത്വ മിഷനും എക്കോ വേൾഡ് വേസ്റ്റ് മാനേജ്മെന്റും സഹകരിച്ചൊരുക്കിയ വേസ്റ്റ് ടു ആർട്ട് പൂക്കളം ഈ മാസം 31 വരെ പൊതുജനങ്ങൾക്ക് കാണാനാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
5: മലപ്പുറം ജില്ലയിലെ ഹരിത കർമ്മസേനാംഗങ്ങൾ വീടുകളിൽ നിന്ന് ശേഖരിച്ച മാലിന്യം ഉപയോഗിച്ചാണ് കഥകളിയുടെയും ചുണ്ടൻ വള്ളത്തിന്റെയും രൂപത്തിൽ 1560 ചതുരശ്ര അടി വിസ്തീർണത്തിൽ മനോഹരമായ പൂക്കളം തീർത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് കുപ്പികൾ, ചാക്ക്, സീഡികൾ, അലുമിനിയം ഫോയിൽ, ഫുഡ് കണ്ടെയ്നറുകൾ, പ്ലാസ്റ്റിക് സഞ്ചി എന്നിവയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 9 കലാകാരന്മാർ 5 ദിവസമെടുത്താണ് ഈ വലിയ പൂക്കളം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ വേസ്റ്റ് ടു ആർട്ട് പൂക്കളമാണിതെന്നാണ് സംഘാടകരുടെ അവകാശവാദം.
1: ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടി ചരിത്രം കുറിച്ച് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. ഇറ്റാലിയൻ അമേരിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ ഫാബിയാനോ കരുവാനയെ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ കിരീട നേട്ടം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനം നാളെ ആരംഭിക്കും. ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിൽ. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് വരുന്നതായി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ദിനത്തിൽ സംസ്ഥാനത്തെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. സാമൂഹിക വിവേചനങ്ങൾക്കെതിരെ പോരാടിയ അയ്യങ്കാളി സമത്വവും സാമൂഹിക നീതിയും ഉയർത്തിപ്പിടിച്ചതായി രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. സാമൂഹ്യ നീതി നേടിയെടുക്കുന്നതിലുള്ള പരിശ്രമങ്ങൾക്ക് പിന്നിലെ പ്രേരക ശക്തിയാണ് ശ്രീനാരായണ ഗുരുവെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടി ചരിത്രം കുറിച്ച് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50. ആകാശവാണി ഇപ്പോൾ പ്രമേഹ രോഗികളുടെ പാദസംരക്ഷണം ആയുർവേദ വീക്ഷണത്തിൽ പുന്നപ്ര ശ്രീ

0: ചേട്ടാ മൈജിയിലേക്ക് വിടാം.
1: ഓണർ ഷോപ്പിംഗോ?
0: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
1: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
3: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
2: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
4: മൈജി ഓണം, മാസ് ഓണം സീസൺ 4, ഓണം മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: കേന്ദ്ര സർക്കാർ. രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 വർഷം പൂർത്തിയാകുന്നു. ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിൽ. തിരുവനന്തപുരം നഗരത്ത് ഗതാഗത ക്രമീകരണം. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. വാർത്തകൾ വിശദമായി. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 389 ഉയർന്നു. 290 ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 1500 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 33 മലയാളികളെയും കാണാതായതാണ് വിവരം. 1500 പേരെ രക്ഷപ്പെടുത്തിയതായും രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുകയാണെന്നും നേപ്പാൾ പോലീസ് അറിയിച്ചു. അതേസമയം മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു. വിദേശകാര്യ മന്ത്രാലയവുമായി നിരന്തരം ബന്ധപ്പെട്ടു വരുന്നതായും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഇന്ത്യ. ഇതുവരെ 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കാണാതായ ഇന്ത്യക്കാരെ കണ്ടെത്തുന്നതിനും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനും ഊർജിതമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. നേപ്പാൾ സർക്കാർ, കേന്ദ്ര മന്ത്രാലയങ്ങൾ, സംസ്ഥാന സർക്കാരുകൾ, ടൂർ ഓപ്പറേറ്റർമാർ എന്നിവരുമായി ചേർന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരുന്നുണ്ട്. 290 ഇന്ത്യക്കാരെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമായി തുടരുകയാണ്. 47 ടണ്ണിലധികം അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിലേക്ക് അയച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം, ഹെൽപ്പ് ലൈനുകളും നമ്പറുകളും ഒരുക്കിയിട്ടുണ്ട്. വിവരങ്ങൾക്കായി 911123087178 എന്ന നമ്പറിലും 9968219988 എന്ന വാട്സ്ആപ്പ് നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. നേപ്പാളിലെ കനത്ത വെള്ളപ്പൊക്കത്തെ തുടർന്ന് ബീഹാറിലെ പ്രളയ സാഹചര്യങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം. കഴിഞ്ഞ ദിവസം രാത്രി ഖണ്ഡക് നദിയിലെ ജലപ്രവാഹം വർദ്ധിച്ചിരുന്നുവെങ്കിലും നിലവിൽ സാധാരണ നിലയിലാണ്. മുൻകരുതൽ നടപടിയെന്ന നിലയിൽ ഖണ്ഡക് നദിയുടെ സമീപത്തെ 8 ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് ഒഡീഷയിലും ബീഹാറിലും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഛത്തീസ്ഗഡ്, കിഴക്കൻ മധ്യപ്രദേശ്, കിഴക്കൻ ഉത്തർപ്രദേശ്, ഝാർഖണ്ഡ് എന്നിവിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനം നാളെ ആരംഭിക്കും. പ്രധാനമന്ത്രിയുടെ 4 ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനമാണിത്. വിശദാംശങ്ങളിലേക്ക്.
1: ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവിന്റെ ക്ഷണപ്രകാരം താഷ്കെന്റിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി പ്രതിനിധിതല ചർച്ചകൾക്ക് നേതൃത്വം നൽകും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഡിജിറ്റൽ കണക്ടിവിറ്റി, ഊർജ്ജം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് ഇരുവരും ചർച്ച നടത്തും. ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം തിങ്കളാഴ്ച കിർഗിസ് തലസ്ഥാനമായ ബിഷ്കെക്കിലേക്ക് പോകും. പ്രസിഡന്റ് സദിർ സപറോവിന്റെ ക്ഷണപ്രകാരമാണ് കിർഗിസ്ഥാൻ സന്ദർശനം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ 6 അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ചിക്കാഗോയിൽ കമ്പനി മേധാവിമാരുമായും നിക്ഷേപകരുമായും സംവദിക്കുന്ന ധനമന്ത്രി ഇന്ത്യ അമേരിക്ക വ്യാവസായിക നിക്ഷേപ സഹകരണം സംബന്ധിച്ച് ചർച്ച നടത്തും. ആഷേവില്ലിൽ G20 ധനമന്ത്രിമാരുടെയും കേന്ദ്രബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ധനമന്ത്രി ന്യൂയോർക്കിൽ പ്രമുഖ കമ്പനികളുടെ സിഇഒമാരുടെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കും. 2047 100 GW ആണവോർജ്ജ ശേഷി കൈവരിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര സർക്കാർ. സുരക്ഷയ്ക്ക് മുൻഗണന എന്ന തത്വത്തിലാണ് ഇന്ത്യയുടെ ആണവോർജ്ജ പദ്ധതി രൂപപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ 7 കേന്ദ്രങ്ങളിലായി 8.78 GW ശേഷിയുള്ള 24 ആണവ റിയാക്ടറുകൾ പ്രവർത്തിക്കുന്നതായും 9 റിയാക്ടറുകൾ കൂടി നിർമ്മാണഘട്ടത്തിലാണെന്നും ആണവോർജ്ജ വകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ. പരിപാടിയുടെ 137 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുവരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 പൂർത്തിയാക്കുന്നു. 2014 ഓഗസ്റ്റ് 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഒരു റിപ്പോർട്ട്.
1: ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് പ്രധാനമന്ത്രി ജൻധൻ യോജനയ്ക്ക് കീഴിൽ 59.09 കോടി അക്കൌണ്ടുകളാണ് ഉള്ളത്. ഇതിൽ 32.92 കോടി അഥവാ 56% അക്കൌണ്ടുകളും വനിതകളുടേതാണ്. 3.17 ലക്ഷം കോടി രൂപ നിക്ഷേപമുള്ള ജൻധൻ അക്കൌണ്ടുകളുടെ ശരാശരി നിക്ഷേപം 5,356 രൂപയാണ്. പദ്ധതിക്ക് കീഴിൽ ആരംഭിച്ച അക്കൌണ്ടുകളിൽ 78% സെമി അർബൻ മേഖലയിലാണ്. ജൻധൻ അക്കൌണ്ട് ഉടമകൾക്ക് ഇതുവരെ 41 കോടി റുപ്പേ കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ ഓരോ കുടുംബത്തിനും കുറഞ്ഞത് ഒരു ബാങ്ക് അക്കൌണ്ടെങ്കിലും ലഭ്യമാക്കുക, സാമ്പത്തിക സാക്ഷരത, ക്രെഡിറ്റ്, ഇൻഷുറൻസ്, പെൻഷൻ സൌകര്യം തുടങ്ങിയവ നൽകുക എന്നീ ലക്ഷ്യങ്ങളാണ് പദ്ധതിയിലൂടെ വിഭാവനം ചെയ്തിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലോക സംസ്കൃത ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ദിനാശംസകൾ നേർന്നു. ഇന്ത്യയുടെ അറിവിന്റെയും തത്വചിന്തയുടെയും നാഗരികതയുടെയും കാലാതീതമായ ഭാഷയാണ് സംസ്കൃതമെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്കൃത ഭാഷയുടെ കാലാതീതമായ സമ്പന്നതയെ അടയാളപ്പെടുത്തുന്നതിനാണ് ശ്രാവണ പൂർണിമയിൽ ലോക സംസ്കൃത ദിനം ആഘോഷിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സാഹോദര്യത്തിന്റെയും സൌഹൃദത്തിന്റെയും സന്ദേശം വിളിച്ചോതി രാജ്യമെമ്പാടും ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉൾപ്പെടെയുള്ളവർ ആശംസകൾ നേർന്നു. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് മറ്റന്നാൾ സമാപനമാകും. തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരിപാടിയോടനുബന്ധിച്ച് നഗരത്തിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ശ്രീനാരായണ ഗുരുജയന്തി. ആത്മീയതയിലൂടെ കൂടുതൽ സുദൃഢമായ സൌഹാർദ്ദവും കാരുണ്യവുമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കാനുള്ള പാതയാണ് ശ്രീനാരായണ ഗുരു കാണിച്ചു തന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്രീനാരായണ ഗുരു 172 ജയന്തി സമ്മേളനം വർക്കല ശിവഗിരിയിൽ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ശ്രീകാര്യം ജയന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നടക്കുന്ന പുഷ്പാർച്ചനയും സാംസ്കാരിക സമ്മേളനവും മുഖ്യമന്ത്രി വി ഡി സതീശൻ വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും. നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മവാർഷിക ദിനത്തിൽ സംസ്ഥാനമൊട്ടാകെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം പാങ്ങോട് നടന്ന ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ പങ്കെടുത്തു. സംസ്കൃതി ഭവനിൽ നടന്ന പരിപാടിയിൽ മന്ത്രി സി പി ജോൺ മുഖ്യാതിഥിയായി. വെങ്ങാനൂരിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. അടിച്ചമർത്തപ്പെട്ടവരുടെ അവകാശങ്ങൾക്കും അന്തസ്സിനും വേണ്ടി പോരാടിയ മഹാത്മാ അയ്യങ്കാളി സമത്വം, അന്തസ്, സാമൂഹിക നീതി എന്നിവയ്ക്കായുള്ള കൂട്ടായ ശ്രമത്തിന് പ്രചോദനം നൽകുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുസ്മരിച്ചു. വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹിക പരിവർത്തനത്തിന് വഴിതെളിച്ച മുൻനിര സാമൂഹിക പരിഷ്കർത്താവായിരുന്നു മഹാത്മാ അയ്യങ്കാളിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തിന്റെ വികസനത്തിൽ കായിക രംഗത്തിന്റെ സംഭാവനകൾ മികച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മിസോറാമിലെ ഖേലോ ഇന്ത്യ ഡയലോഗ് പരിപാടിയെ വീഡിയോ കോൺഫറൻസ് വഴി പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. കായിക രംഗത്തെ കേവലം മെഡലുകൾ നേടുന്ന മാർഗമായി മാത്രം കാണാതെ സുശക്തമായ രാജ്യം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഉപാധിയായി കാണണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്നലെയാണ് മിസോറാമിലെ വിവിധയിടങ്ങളിൽ ഖേലോ ഇന്ത്യ പരിപാടിക്ക് തുടക്കമായത്. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. അമേരിക്കയിലെ സെന്റ് ലൂയിസിൽ ഇന്നലെ നടന്ന ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ ഫാബിയാന കരുവാനയെ 15-13 പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദ ചരിത്രം സൃഷ്ടിച്ചത്. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ലോക വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ജർമ്മനിയെ പരാജയപ്പെടുത്തി ഇന്ത്യ 5-ാം സ്ഥാനത്തെത്തി. 5-ാം സ്ഥാനത്തിനായുള്ള പോരാട്ടത്തിൽ ജർമ്മനിയെ 3-1 തോൽപ്പിച്ചാണ് ഇന്ത്യൻ വനിതാ സംഘത്തിന്റെ മുന്നേറ്റം. നേപ്പാളിലെ മിന്നർ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 389. 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനത്തിന് നാളെ തുടക്കം. 2047-ഓടെ 100 GW ആണവോർജ്ജ ശേഷി കൈവരിക്കാൻ ലക്ഷ്യമിടുന്നതായി കേന്ദ്ര സർക്കാർ. രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിൽ. തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണം. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ഓണമെന്നാൽ നമുക്ക് ആഘോഷമാണ്. ആഘോഷങ്ങൾക്ക് എപ്പോഴും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് പാട്ടുകൾ, ഓണപ്പാട്ടുകൾ. ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ഓണപ്പാട്ടുകളല്ല, പഴയ ഓണപ്പാട്ടുകൾ. ഓണത്തിൻ്റെ ആഘോഷവും ഓണം എങ്ങനെയാണെന്നും എന്തായിരുന്നു എന്നും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന നമ്മുടെ തരങ്ങിണി പാട്ടുകൾ. പൊന്നോണത്തരങ്ങിണിയിലെ പാട്ടുകൾ മലയാളികളുടെ മനസ്സിൽ ഓണത്തിൻ്റെ നന്മയും സൗന്ദര്യവും നിറയ്ക്കുന്നവയാണ്. ഈ ആൽബത്തിലെ പ്രധാന ഗാനങ്ങൾ പ്രകൃതി ഭംഗി, ഗൃഹാതുരത്വം, ആഘോഷം എന്നിവയെക്കുറിച്ചെല്ലാം വർണ്ണിക്കുന്നു. രവീന്ദ്രൻ മാസ്റ്ററുടെ സംഗീതത്തിലും ശ്രീകുമാരൻ തമ്പിയുടെ വരികളിലും ഒരുങ്ങിയിരിക്കുന്ന ഈ പാട്ടുകൾ വളരെ ലളിതവും ഹൃദ്യവുമാണ്. എൻ്റെ റേഡിയോ 91.2 ഓണം പ്രത്യേക പരിപാടി ഓണത്തരങ്ങിണിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ നിധിനാണ് ഓണത്തരങ്ങിണിക്കൊപ്പം. ഓരോ വർഷവും ഓണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് പോലെയാണ് തരങ്ങിണിയുടെ പാട്ടുകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ഈ കാത്തിരിപ്പിന് മലയാളികൾ തുടക്കമിട്ടത് 1982 ഓഗസ്റ്റ് 22 അന്നത്തെ മുഖ്യമന്ത്രിയായ കെ കരുണാകരൻ തരങ്ങിണി സ്റ്റുഡിയോയിൽ വെച്ച് ആദ്യത്തെ ഓണപ്പാട്ടുകൾക്ക് പ്രകാശനം ചെയ്തു. അന്ന് ONV കുറിപ്പ് രചിച്ച് ആലപ്പി രംഗനാഥ് സംഗീതം നൽകിയ 10 ഗാനങ്ങളും കേരള വാദ്യ സംഗീതവും ഈ കാസറ്റിലുണ്ടായിരുന്നു. 4 മണിപ്പൂവേ 4 മണിപ്പൂവേ എന്ന ഹിറ്റ് ഗാനം ഈ ആൽബത്തിലേതാണ്. ONV കുറിപ്പിന്റെ വരികൾക്ക് ആലപ്പി രംഗനാഥ് ഈണം പകർന്നപ്പോൾ ഗാനഗന്ധർവൻ KJ യേശുദാസിന്റെ ശബ്ദത്തിലൂടെയാണ് ഈ ഗാനം മലയാളികളുടെ ഹൃദയത്തിലേക്ക് എത്തിയത്. ഓണത്തിന്റെ പുലരിയും പ്രകൃതിയുടെ ഉണർവും പൂക്കളുടെ സൗന്ദര്യവും എല്ലാം ചേർന്ന ഈ ഗാനം തരങ്ങിണിയുടെ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന ഓണപ്പാട്ടുകളിലൊന്നാണ്. ഓണത്തരങ്ങിണിയിൽ കേൾക്കാം 4 മണിപ്പൂവേ 4 മണിപ്പൂവേ.

0: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്.
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
7: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
8: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
7: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
8: TNC അപ്ലൈ.
9: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
10: രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ച് കിട്ടാനോ?
10: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
9: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
11: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
12: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്താ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
13: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
11: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
14: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.
15: പണ്ട് പാട്ടുകൾ കേൾക്കാൻ മറ്റു മാർഗമില്ലായിരുന്ന കാലഘട്ടത്തിൽ ജനങ്ങളെ സംഗീതവും വിവരങ്ങളും അറിയിച്ചിരുന്ന പ്രധാന മാധ്യമമായിരുന്നു റേഡിയോ. വീടുകൾ തോറും റേഡിയോയുടെ ശബ്ദങ്ങൾ മുഴങ്ങിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. റേഡിയോ പ്രോഗ്രാമുകളിലൂടെയാണ് ഓണക്കാലത്ത് ഓണപ്പാട്ടുകൾ ജനങ്ങളിലേക്ക് എത്തിയത്. പ്രത്യേകിച്ച് തരങ്ങണി പോലുള്ള ഓഡിയോ കാസറ്റുകളിലെ ഗാനങ്ങൾ റേഡിയോയിലൂടെ വലിയ തോതിൽ പ്രചാരം നേടി. അങ്ങനെ ഓരോ മലയാളികളുടെയും മനസ്സിൽ ആ പാട്ടുകൾ ഒരിടം കണ്ടെത്തി. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ഓണം പ്രത്യേക പരിപാടി ഓണത്തരങ്ങണിയാണ്. കൂടെയുള്ളത് ആർജനീതിനും. ഇന്നത്തെ പോലെ സ്മാർട്ട് ഫോണുകളോ TVയോ ഇൻ്റർനെറ്റുകളോ ഇല്ലായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പാട്ടുകൾ കേൾക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഗായകർ നേരിട്ട് പാടണം, അല്ലെങ്കിൽ ഉത്സവപ്പറമ്പിലെ സ്പീക്കറുകളെ ആശ്രയിക്കണം. അത്തരമൊരു കാലഘട്ടത്തിലേക്കാണ് റേഡിയോയുടെ വരവ്. റേഡിയോ പ്രാരംഭ കാലഘട്ടത്ത് ജനങ്ങളിലേക്ക് എത്തിച്ച ഏറ്റവും മനോഹരമായ അനുഭവങ്ങളിലൊന്നായിരുന്നു ഓണപ്പാട്ടുകൾ. ചിങ്ങമാസത്തിലെ വെയിൽ പൂവിളിയുടെ അകമ്പടിയോടെ റേഡിയോയിലൂടെ ഒഴുകിയെത്തിയ ഓണപ്പാട്ടുകൾ ഓരോ മലയാളികളുടെയും ഓണാഘോഷത്തിന്റെ ഭാഗമായി. മലയാളികളുടെ ഓണ ഓർമ്മകളിൽ ഏറ്റവും മനോഹരമായ ഒന്നാണ് ഈ പ്രണയഗാനം, ഉത്രാടപ്പൂനിലാവിയവ. ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി രവീന്ദ്രൻ മാസ്റ്ററുടെ സംഗീതത്തിൽ KJ യേശുദാസ് ആലപിച്ച അവിസ്മരണീയമായ ഗാനമാണിത്. ഉത്രാട രാത്രിയിലെ തെളിഞ്ഞ പൂനിലാവിനെയും ഓണനാളുകളുടെ വരവിനെയും കാത്തിരിക്കുന്ന പ്രണയാതുരമായ ഒരു മനസ്സാണ് ഈ പാട്ടിന്റെ ഇതിവൃത്തം. രവീന്ദ്രൻ മാസ്റ്ററുടെ ആർദ്രമായ ഈണവും യേശുദാസിന്റെ ശബ്ദവും ഈ പാട്ടിനെ വലിയ ജനപ്രീതി നൽകി. തിരുവോണ നാളിലെ ഐശ്വര്യവും സന്തോഷവും തുളുമ്പി നിൽക്കുന്ന തനിനാടൻ ഓണാനുഭവം സമ്മാനിക്കുന്ന മറ്റൊരു പാട്ടാണ് തിരുവോണപ്പുലരുതൻ. തുമ്പപ്പൂവും കോടി വസ്ത്രങ്ങളും നാട്ടിൻപുറങ്ങളിലെ ഓണാഘോഷങ്ങളും നിറഞ്ഞു നിൽക്കുന്ന മലയാളിയുടെ പരമ്പരാഗത ഓണസങ്കല്പങ്ങളെയും തിരുവോണപ്പുലരിയുടെ മനോഹരമായ അന്തരീക്ഷത്തെയുമാണ് ഈ ഗാനം ആവിഷ്കരിക്കുന്നത്. ഈ ഗാനങ്ങൾ കേൾക്കാം

0: ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
2: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ ചെന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
2: നടത്താം.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: മനസ്സിനെ തൊട്ടറിഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ, അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
7: നേരത്തെ പറഞ്ഞതുപോലെ മലയാളികളുടെ ഓണക്കാല ഓർമ്മകളിൽ തരങ്കണിയുടെ ഓണപ്പാട്ടുകൾക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. 1981 തരങ്കണി ആദ്യമായി ഓണപ്പാട്ടുകൾ Volume 1 എന്ന പേരിൽ ഓണപ്പാട്ടുകളുടെ ആൽബം പുറത്തിറക്കുന്നത്. അതിലെ ഗാനങ്ങളെല്ലാം യേശുദാസ് തന്നെയാണ് ആലപിച്ചത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ആലപ്പുഴ രംഗനാഥമായിരുന്നു. പിന്നീടാണ് 1983 ഉത്സവഗാനങ്ങൾ Volume 1 പുറത്തിറക്കിയത്. ഈ ആൽബം വലിയ വിജയമായി മാറി. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണം പ്രത്യേക പരിപാടി ഓണത്തരങ്ങണിയാണ്. ഞാൻ ആർജന്യത്തിന്. ആ കാലത്ത് ഉത്സവഗാനങ്ങൾ Volume 1 500,000+ കാസറ്റുകൾ വിറ്റഴിച്ചതായിട്ട് രേഖകളുണ്ട്. പഴയകാലത്തെ ഓണം ഓർക്കുമ്പോൾ പൂക്കളത്തിന്റെ മണത്തിനോടൊപ്പം മനസ്സിലേക്ക് പതിഞ്ഞു വരുന്ന ചില ഗാനങ്ങളുണ്ട്. റേഡിയോയിൽ നിന്നും കാസറ്റുകളിൽ നിന്നും വീടുകളിലേക്ക് ഒഴുകിയെത്തുന്ന ആ ഗാനങ്ങൾ, അടുക്കളയിൽ അമ്മ ഓണസദ്യ ഒരുക്കുമ്പോൾ, മുറ്റത്ത് പൂക്കളം ഒരുക്കുമ്പോൾ, വീട്ടിലെ കുട്ടികൾ ഓണക്കളികളിൽ മുഴുകുമ്പോൾ, പശ്ചാത്തലത്തിൽ പതിഞ്ഞ ശബ്ദത്തിൽ ഒഴുകിയെത്തുന്ന ആ പാട്ടുകൾ, മലയാളിയുടെ ഓണക്കാല സംഗീത ഓർമ്മകളെ ഇത്രയേറെ സമ്പന്നമാക്കിയ ഒരു പേരാണ് തരങ്കണി. തരങ്കണിയുടെ ഓണപ്പാട്ടുകൾക്ക് ഒരു പ്രത്യേക മാധുര്യമുണ്ടായിരുന്നു. ഓണം എന്നാൽ മഹാബലിയുടെ വരവും പൂക്കളവും ഓണക്കോടിയും സദ്യയും മാത്രമല്ലെന്ന് ആ ഗാനങ്ങൾ നമ്മളെ ഓർപ്പിച്ചു. മുടിപ്പൂക്കൾ വാടിയാലൻ നോമനെ എത്ര മനോഹരമായി തുടങ്ങുന്ന ഒരു ഗാനമാണ്. മുടിയിൽ ചൂടിയ പൂക്കൾ വാടുന്നത് പോലെ കാലം കടന്നു പോകുമ്പോൾ ചില കാത്തിരിപ്പുകളും ഓർമ്മകളും മനസ്സിൽ കൂടുതൽ ആഴത്തിൽ പതിയുന്നു. ഒരു പൂവിന്റെ വാടലിൽ പോലും സ്നേഹത്തിന്റെ ഒരു കഥ കാണുന്ന മനസ്സാണ് ഈ ഗാനത്തിന്റേത്. ഓണം പൊതുവെ സന്തോഷത്തിന്റെ ആഘോഷമാണ്. പക്ഷെ ആ സന്തോഷത്തിനിടയിലും ഒരാളെ നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കാം. എല്ലാവരും ഒത്തുചേരുന്ന ആഘോഷവേളയിൽ പോലും പ്രിയപ്പെട്ട ഒരാളുടെ അഭാവം മനസ്സിനെ വേദനിപ്പിച്ചേക്കാം. അങ്ങനെയുള്ള നിമിഷങ്ങളുടെ മൃദുലമായ ഭാവം കൂടി ഇത്തരം ഗാനങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു പഴയ ഓണക്കാലം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നു. മുടിപ്പൂക്കൾ വാടിയാലൻ നോമനെ എന്ന പാട്ട്. പഴയ ഓണപ്പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരു കാലത്തിലേക്ക് തിരിച്ചുപോകും. ഓണം ആഘോഷിക്കുന്ന വീടുകളിലേക്ക്, മുറ്റത്ത് പൂക്കളമിടുന്ന കാലത്തേക്ക്, ഉമ്മറത്ത് എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്ന കാലത്തേക്ക്. അങ്ങനെ ഒരു ഓണക്കാല സംഗീതോത്സവത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. തിരുവോണപ്പുലരി എന്ന ആൽബത്തിൽ നിന്നും മലയാളിയുടെ പ്രിയപ്പെട്ട ഗായിക KS ചിത്രയുടെ ശബ്ദത്തിലെത്തിയ മനോഹരമായ ഒരു ഓണപ്പാട്ട്, ഊത്തങ്ങാടി കൂത്തുംപാടി. പാടിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു കാഴ്ച തെളിഞ്ഞു വരില്ലേ? ഊത്തലഞ്ഞ അങ്ങാടി, ഓണത്തിന്റെ തിരക്കിൽ ഉണർന്നു നിൽക്കുന്ന ഒരു നാട്. അങ്ങാടിയിലൂടെ പോകുന്ന ആളുകൾ, കുട്ടികളുടെ കളിയും ചിരിയും, എവിടെയോ നടക്കുന്ന ആഘോഷത്തിന്റെ ശബ്ദം, ഇതാണ് ഈ ഗാനത്തിന്റെ ഏറ്റവും മനോഹരമായ പ്രത്യേകത. ഓണത്തെ ഒരു വീടിന്റെ മുറ്റത്തേക്ക് മാത്രം കൊണ്ടുവന്നതല്ല ഈ പാട്ട്, ഒരു നാടിനെ മുഴുവൻ ഓണക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടു വരികയാണ്. പൂത്തങ്ങാടി എത്ര മനോഹരമായ ഒരു പേരാണ്. പൂത്തുലഞ്ഞ അങ്ങാടി, പൂക്കൾ മാത്രം പൂത്തു നിൽക്കുന്നില്ല, അവിടെ സന്തോഷവും പൂക്കുന്നു, അവിടെ സൗഹൃദം പൂക്കുന്നു, അവിടെ ഓർമ്മകൾ പൂക്കുന്നു. ഒരു പക്ഷേ ഒരു തലമുറയുടെ ബാല്യം അവിടെ പൂത്തു നിൽക്കുന്നുണ്ടാകും. ഇത്തരം ഗാനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും കേൾക്കുമ്പോൾ നമ്മൾ പാട്ടിനെ മാത്രമല്ല തിരിച്ചറിയുന്നത്, നമ്മളെ തന്നെയാണ് തിരിച്ചറിയുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടും കേൾക്കാം.

0: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
1: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
5: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
4: എന്നാ ഞാനും വരുന്നളിയാ.
6: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി. ഇതിന്റെ

ഓണപ്പുലരിയുടെയും പ്രകൃതിയുടെയും വസന്തം, അങ്ങനെ വിശേഷിപ്പിക്കാനാണ് എനിക്കിഷ്ടം ഈ പാട്ടിനെ. ഓണദിനത്തിൽ പ്രത്യേക പരിപാടിയായ ഓണത്തരങ്കിണിയിൽ കൂടെയുള്ളത് ആർജെ നിധിനാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 ചിങ്ങവയൽ കിളി. ഈ ഗാനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് പച്ചയും മഞ്ഞയും നിറമുള്ള ഒരു വലിയ നെൽപ്പാടമാണ്. ചിങ്ങമാസത്തിലെ തെളിഞ്ഞ ആകാശവും പ്രകൃതിയിലെ മാറ്റങ്ങളും വളരെ ലളിതവും മനോഹരവുമായി ഈ പാട്ടിൽ വരച്ചു കാട്ടുന്നു. ശ്രീകുമാരൻ തമ്പി മലയാളിയുടെ നാട്ടിൻപുറത്തെ ദൃശ്യങ്ങളെയാണ് വരികളാക്കിയത്. കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിൽ അവശേഷിക്കുന്ന നെൽമണികൾ പറക്കാൻ വരുന്ന കിളികളോട് വിശേഷങ്ങൾ ചോദിക്കുന്ന രീതിയിലാണ് പാട്ട് പുരോഗമിക്കുന്നത്. ചിങ്ങവയൽ കിളി, ചിങ്ങവയൽ കിളി, ചെല്ലക്കുറുമ്പ് കാട്ടാതെ എന്ന് തുടങ്ങുന്ന വരികളിൽ ഒരു സുഹൃത്തിനോടുള്ള സ്നേഹവും സ്വാതന്ത്ര്യവുമുണ്ട്. ഓണപ്പൂക്കൾ ഒരുക്കാൻ പൂക്കൾ തേടുന്നതും തുമ്പപ്പൂ, മുക്കുറ്റി എന്നിവ പൂത്തു നിൽക്കുന്നതുമായ മലയാളത്തിൽ നിറഞ്ഞ ദൃശ്യങ്ങൾ ഈ വരികളിൽ തെളിഞ്ഞു കാണാം. മോഹനം രാഗത്തിലാണ് രവീന്ദ്രൻ മാസ്റ്റർ ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ സംഗീതത്തിൽ ഏറ്റവും പ്രസന്നമായ, കേൾക്കുന്നവർക്ക് പെട്ടെന്ന് സന്തോഷം തരുന്ന ഒരു രാഗമാണിത്. 1992 തരങ്കിണി റിലീസ് ചെയ്ത ഈ ആൽബത്തിലെ പാട്ടുകൾക്ക് ഓർക്കസ്ട്രേഷൻ ചെയ്തത് പ്രശസ്ത സംഗീതജ്ഞൻ ഔസേപ്പച്ചനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിലെ വയലിൻ ബിറ്റുകളും പുല്ലാങ്കുഴൽ നാദവും ഇന്നും മലയാളികളുടെ കാതുകളിൽ മുഴങ്ങി നിൽക്കുന്നു. എന്നാൽ കർണാട്ടിക് സംഗീതത്തിന്റെ ശാസ്ത്രീയ ഭംഗിയും ഒരു നാടൻപാട്ടിന്റെ ലാളിത്യവും ഇതിൽ സമന്വയിപ്പിച്ചിരിക്കുന്നു. യേശുദാസിന്റെ ശബ്ദത്തിലെ വശ്യതയും ഊർജവുമാണ് ഈ പാട്ടിന്റെ ജീവൻ. ഒരു പ്രത്യേക താളത്തിൽ ചിരിച്ചുകൊണ്ട് പാടുന്നത് പോലെ അദ്ദേഹത്തിന്റെ ആലാപന ശൈലി ചിങ്ങമാസത്തിന്റെ വേലിന്റെ പ്രഭ പോലെ വശ്യമാണ്. ചിങ്ങവയൽ കിളി തരുന്ന ആഹ്ലാദത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഒരു ശാന്തമായ കായൽ യാത്രയുടെ സുഖം, ഒപ്പം നേരത്തൊരു പ്രണയവിരഹത്തിന്റെ നോവും തരുന്ന ഗാനമാണ് തോണിക്കാരനും അവന്റെ പാട്ടും. കേരളത്തിന്റെ ജീവനാടിയായ വള്ളംകളിയും വഞ്ചിയാത്രയുമാണ് ഇതിന്റെ പശ്ചാത്തലം. ഈ പാട്ടിന്റെ വരികളിൽ വലിയൊരു തത്വചിന്തയും പ്രണയവുമുണ്ട്. കായലിലൂടെ തോണി തുഴഞ്ഞു പോകുന്ന തോണിക്കാരൻ പാടുന്ന പാട്ടാണിത്. തോണിക്കാരനും അവന്റെ പാട്ടും, തുഴയും കായൽ തരംഗങ്ങളും എന്ന് തുടങ്ങുന്ന വരികൾ കേൾക്കുമ്പോൾ തന്നെ നമ്മളൊരു വഞ്ചിയിലിരുന്ന് യാത്ര ചെയ്യുന്ന അനുഭൂതി ഉണ്ടാകും. കായലിലെ ഓളങ്ങളും തോണിക്കാരന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളും തമ്മിൽ കവി ഉപമിക്കുന്നു. ഓണക്കാലത്ത് ദൂരദേശത്തു നിന്നും എത്തുന്ന കാമുകിയെ ഓർത്തിരിക്കുന്ന ഒരു കാമുകന്റെ ഹൃദയമിടിപ്പ് ഈ വരികളിൽ വായിച്ചെടുക്കാം. തോണി തുഴയുന്ന താളത്തിലാണ് ഈ പാട്ടിന്റെ കൗണ്ടർ കട്ടുകളും ഡ്രംസ് ബീറ്റുകളും ക്രമീകരിച്ചിരിക്കുന്നത്. പ്രശസ്ത സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ ചെയ്ത ഇതിലെ ഓർക്കസ്ട്രേഷൻ എടുത്തു പറയേണ്ടതാണ്. പാട്ടിന്റെ പശ്ചാത്തലത്തിൽ കേൾക്കുന്ന വയലിൻ നാദം കായലിലെ ഓളങ്ങളെ പോലെയാണ് അനുഭവപ്പെടുക. യേശുദാസിന്റെ സംഗീതത്തിലെ ഗാംഭീര്യവും ശാന്തതയും ഈ പാട്ടിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നു. വളരെ അനായാസമായി ഉയർന്ന ശ്രുതിയിലേക്കും താഴ്ന്ന ശ്രുതിയിലേക്കും അദ്ദേഹം ശബ്ദം മാറ്റുന്നത് കേൾവിക്കാരന് വലിയൊരു ആത്മീയ സുഖം നൽകും. ഒരു സാധാരണക്കാരനായ തോണിക്കാരന്റെ ഉള്ളിലെ ഭാവം പൂർണ്ണമായും യേശുദാസ് തന്റെ ശബ്ദത്തിലൂടെ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. ഈ രണ്ട് പാട്ടുകളും പൊന്നോണത്തരങ്കിണി എന്ന ആൽബത്തെ ചരിത്ര വിജയമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഒരേ സമയം പ്രകൃതിയുടെ ആഘോഷവും മനുഷ്യന്റെ ആന്തരിക വികാരങ്ങളും പ്രണയവും ഒരേ ആൽബത്തിലൂടെ മലയാളികൾക്ക് സമ്മാനിക്കാൻ ഈ പ്രതിഭകൾക്ക് കഴിഞ്ഞു. ഈ രണ്ട് പാട്ടുകളും കേൾക്കാം ഓണത്തരങ്കിണിയിൽ.

ഇന്ന് നമ്മൾ പറഞ്ഞു പോയ ഓരോ പാട്ടിനും പിന്നിൽ ഒരു കാലമുണ്ട്, ഒരു ഓർമ്മയുണ്ട്. ആ പഴയ പാട്ടുകൾ കേട്ടിരുന്ന ഒരു തലമുറയുണ്ട്. നാലുമണിപ്പൂവേ പോലുള്ള ഹൃദയത്തിൽ പതിഞ്ഞ ഗാനങ്ങൾ മുതൽ തരംഗിണിയുടെ വിവിധ ആൽബങ്ങളിലൂടെ മലയാളി മനസ്സുകളിൽ ഇടം നേടിയ പ്രണയ ഗാനങ്ങളും വിരഹ ഗാനങ്ങളും നാടൻ ഈണങ്ങളും മധുരമുള്ള മെലഡികളും എല്ലാം ഇന്ന് നമ്മുടെ യാത്രയിൽ കടന്നു വന്നു. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ പുഞ്ചിരിക്കും. ചില പാട്ടുകൾ പഴയൊരു സൗഹൃദത്തെ ഉറപ്പിക്കും. ചിലത് പ്രണയകാലത്തേക്ക് നമ്മളെ തിരികെ കൊണ്ടുപോകും. ഇനിയുമുണ്ട് മറന്നുപോയെന്ന് കരുതിയ ചില ഓർമ്മകളെ വീണ്ടും ഒരു ഈണത്തിലൂടെ വീണ്ടും നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്ന പാട്ടുകൾ. അതുകൊണ്ട് തന്നെയാണ് തരംഗിണിയിലെ പാട്ടുകൾക്ക് ഇന്നും ഇത്ര പ്രത്യേകത. കാലം മാറി, സംഗീതത്തിന്റെ രീതികൾ മാറി, കേൾക്കുന്ന ഉപകരണങ്ങൾ മാറി, പക്ഷെ ആ പാട്ടുകളുടെ മാധുര്യം ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഒരു കാസറ്റിൽ നിന്നും മറ്റൊരു കാസറ്റിലേക്ക്, ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് തരംഗിണിയുടെ ഗാനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് നമ്മൾ മൊബൈലിൽ ഒറ്റ ക്ലിക്കിൽ പാട്ടുകൾ കേൾക്കുമ്പോഴും ആ പഴയ തരംഗിണി ഗാനങ്ങൾ കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക അനുഭവം അതൊന്ന് വേറെ തന്നെയാണ്. ഓണത്തരംഗിണിയിൽ നമ്മൾ കേട്ട പാട്ടുകൾ നമ്മളുടെ ഒരാളുടെയെങ്കിലും പഴയകാല ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരിക്കും. നമ്മൾ കേട്ട പാട്ടുകൾ ഇവിടെ അവസാനിച്ചാലും അവ സമ്മാനിച്ച ഓർമ്മകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഓർമ്മകളിൽ ഈണമായി, ഈണങ്ങളിൽ ഓർമ്മയായി നമ്മുടെ പ്രിയപ്പെട്ട തരംഗിണിയിൽ നമ്മൾ കേട്ട പാട്ടുകൾ ഇവിടെ അവസാനിച്ചാലും അത് നൽകിയ ഓർമ്മകളൊന്നും അവസാനിക്കുന്നില്ല. അപ്പോൾ ഓണത്തരംഗിണി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് അർജുൻ നിതിനായിരുന്നു. അപ്പോൾ നിങ്ങൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഓണാശംസകൾ. ഇന്ന് ഈ ഓണനാളിൽ നമ്മളോടൊപ്പം നമ്മുടെ സ്വന്തം നാട്ടുകാരനാണ് അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത്, ശ്രീ കായംകുളം ബാബുചേട്ടൻ. ബാബുചേട്ടനെ ഒരുപാട് പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ ഒരുപാടിടങ്ങളിൽ വെച്ച് ബാബുചേട്ടനെ കണ്ടിട്ടുണ്ട് അല്ലെ? പക്ഷെ പലരും പോയി സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടാവില്ല. എങ്കിലും ചേട്ടന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് ചേട്ടന്റെ ഒരുപാട് പാട്ടുകളൊക്കെ കേട്ട് നമുക്ക് കുറച്ച് സമയം ചേട്ടനുമായിട്ട് പങ്കിടാം. ചേട്ടാ, ഓണാശംസകൾ.
1: ഓണാശംസകൾ.
0: എന്താണ് ഓണം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത്?
1: അതിനു മുൻപായിട്ട് എന്നെ ഈ നമ്മുടെ KRD കമ്മ്യൂണിക്കേഷൻ, എന്റെ റേഡിയോ അല്ലേ,
0: അതെ,
1: ഈ ഇങ്ങനെ ഒരു പ്രോഗ്രാമില് ഓണം സംബന്ധിച്ച് എന്നെ വിളിച്ചതിന് ഞാൻ ആദ്യമായിട്ട് നന്ദി അറിയിക്കുകയാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഓണം എന്ന് പറയുമ്പോൾ ശരിക്കും എനിക്ക് ഓണം എന്റെ കുട്ടിക്കാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ എവിടെയും പറയാറുള്ളൊരു കാര്യം, പണ്ട് എന്റെ ഒരു ഓണം എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ ഈ ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഓണം എന്ന് പറയുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടില് ഈ ദാരിദ്ര്യത്തിൽ നിന്നും, അതായത് കഷ്ടപ്പാടിൽ നിന്നുമാണ് ഈ ഓണത്തിന്റെ ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ഒരു ത്വര നമ്മളിൽ ഉണ്ടാകുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതൽക്ക് ഈ പഴമക്കാർ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു സംഭവമുണ്ട് ഓണത്തെ സംബന്ധിച്ചിടത്തോളം. മാവേലി നാട് വാണിടും കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. യഥാർത്ഥത്തിൽ നമ്മളത് വിവാദമായിട്ട് പറയല്ല, യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്നുള്ളത്, സമത്വ സുന്ദരമായ അല്ലെങ്കിൽ എല്ലാവരും സാഹോദര്യത്തോടുകൂടി സൗഹാർദ്ദ മനോഭാവത്തോടുകൂടി എല്ലാവരും യാതൊരുവിധ പാമരനെന്നോ പണ്ഡിതനെന്നോ ഒരു വിദ്യാ രാഷ്ട്രീയമോ ജാതിഭേദമോ ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടം, നമ്മളെല്ലാവരും മനുഷ്യരെല്ലാവരും ഒന്നെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് കുട്ടിക്കാലം മുതൽക്ക്. അപ്പൊ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുള്ളപ്പോൾ അതിൽ നിന്നാണ് ഈ ഓണത്തിന്റെ കവിഭാവനകളൊക്കെ തന്നെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു ഓണത്തെ സംബന്ധിച്ചിടത്തോളം ഈ ബുദ്ധിമുട്ട്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ കുട്ടിക്കാലം എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നത് ഞാൻ ഓച്ചിറ പരബ്രഹ്മമൂർത്തിയുടെ തിരുസന്നിധിയിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 80 കാലഘട്ടമാണ്, ഒരു 80-85 ആ ഒരു കാലഘട്ടം നമുക്ക് ഊഹിക്കാം. എൻ്റെ മനസ്സിന്ന് നമുക്ക് ഈ ആണ്ടും തികതി വർഷമൊന്നും എനിക്കറിയില്ല. അപ്പം എൻ്റെ വളർത്തച്ഛൻ, എൻ്റെ അച്ഛൻ എന്നും വളർത്തച്ഛൻ എന്നൊക്കെ പറയാം, കുട്ടിക്കാലത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരച്ഛൻ, അച്ഛൻ്റെ വീടെന്ന് പറയുന്നത് കരുവറ്റ വഴിയമ്പലത്തിന് വടക്കു വശമാണ്. അപ്പം അത് ഓച്ചിറയുള്ള ജനങ്ങൾ, ഓച്ചിറ ക്ഷേത്രത്തിലുള്ള ജനങ്ങൾ ഇന്നും എന്നെ കാണുമ്പോൾ പറയുന്നത് കുട്ടിക്കാലത്ത് കൊച്ചു കുട്ടിയായിരിക്കുന്ന സമയത്ത് എന്നെ ഒക്കത്തെടുത്തുകൊണ്ട് വരുന്ന പ്രായം തൊട്ട് എന്നെ അറിയുന്നവരിന്നും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോഴേ ആ ഓച്ചിറ ക്ഷേത്രത്തിൽ വെച്ച് ഒരിക്കൽ ഓണം വന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് ഞാൻ ശരിക്കും ഈ ആഹാരം കഴിക്കുക എന്നുള്ളത് മാത്രമല്ല, അവിടെ ഈ അന്നും ഇന്നും തിരുവോണം ഔട്ടം ചെറിയ 3 ദിവസങ്ങൾ വിഭവ സമൃദ്ധമായ ഒരു സദ്യ തന്നെ ഓച്ചിറ ക്ഷേത്രത്തെ സംബന്ധിച്ചുണ്ട്. ഇന്ന് എല്ലാ ദിവസവും ഉണ്ടെങ്കിലും അന്ന് ഓണ കഞ്ഞിയുണ്ട് സദ്യയുണ്ട്, പക്ഷെ അന്ന് ഓണസദ്യ ബഹുക്കേമമായിരുന്നു. എൻ്റെ കല്യാണത്തിന് മുൻപ് വരെ ഏകദേശം 2003 വരെ ഈ ഓണസദ്യ ഞാൻ മുടങ്ങിയിട്ടില്ല. പ്രോഗ്രാമിനൊക്കെ എനിക്കുണ്ടെങ്കിൽ പോലും കരുതുന്നു എനിക്ക് വീട്, ഞാനൊരു ലോഡ്ജിൽ താമസിക്കാതെ 1999 മുതൽ, അതിനു മുമ്പ് ലോഡ്ജിലൊക്കെ ആയിരുന്നു പല സ്ഥലങ്ങളിലും, അതൊക്കെ പിന്നീട് ഞാൻ പറഞ്ഞു വരാം. അപ്പോൾ ഓണസദ്യ അത്ര കേമമായിരുന്നു, പരിപ്പ് പപ്പടം പായസം പഴം എന്ന് വേണ്ട. അപ്പോൾ നമ്മൾ ആ ഓണ ഓച്ചിറ ഒരു ഓണസദ്യാലയമാണ്. ഇപ്പം എൻ്റെ നമ്മൾ ഈ ബന്ധുമിത്രാദികളും സഹോദരങ്ങളും ഒക്കെ ആയി ഇരുന്ന് കഴിക്കുന്ന ആ ഒരു നെസ്ട്രോളജിയ അത് എൻ്റെ മനസ്സിൽ ശരിക്കും ഉണ്ട്. പിന്നെ ആ കാലഘട്ടത്തിൽ ഒരു ഓണക്കോടി വാങ്ങിക്കണം, എല്ലാവരും ഇപ്പോൾ ഒരു പാട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അത് ഓണക്കോടിയുടുത്തുവാനം മേഘ കസവാലേ വെൺമേഘ കസവാലേ. അപ്പം ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ അന്ന് എൻ്റെ അച്ഛനോട് ഞാൻ പറയും, അച്ഛാ എനിക്കൊരു ഓണക്കോടി വേണം, ഓണം ഒക്കെ ആകുന്നു. അങ്ങനെ ഞാൻ അച്ഛനെ, ഇപ്പം ചില സമയത്ത് അച്ഛന് ഈ ഒരു മദ്യപാനത്തിൻ്റെയൊക്കെ സ്വഭാവമുണ്ട്, അതിൽ ചിലപ്പം നല്ല സ്വഭാവമാണെങ്കിലാ മേടിച്ചുതരാൻ പോലെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പം കുറച്ച് ഇത്തിരി ഡിക്ഷണറി ഇല്ലാത്ത വാചകങ്ങളൊക്കെ ചിലപ്പം പറഞ്ഞു തന്നിരിക്കും. അപ്പം അങ്ങനെ ഒക്കെ അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്ത് ഈ ഓച്ചിറ എല്ലാ ദിവസവും, അവരെ ഓണത്തിന് 2-3 ദിവസത്തിന് മുൻപാണ്, എല്ലാ ദിവസവും കഞ്ഞി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, കഞ്ഞി കൊടുക്കുമല്ലോ. അപ്പൊ അവിടുത്തെ കഞ്ഞി വാങ്ങിച്ചിട്ട് ആ കഞ്ഞി മുക്കി ഒരു ഷർട്ട് വെള്ളയാണെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മ. അപ്പം അത് ഒരു ഇല്ല പടപെടാന്നിരിക്കും, പഴയ ഉടുപ്പാണ്. അപ്പോഴത് ഇതാ മോനെ നിന്റെ ഓണക്കൂടി എന്ന് പറഞ്ഞ് എനിക്ക് ഇടാൻ തന്നു. അപ്പോഴീ കഞ്ഞി അന്നേരം അത് അപ്പം ഇത് കഴുകുന്ന ശബ്ദമൊക്കെ ഞാൻ ഇത് കേട്ടായിരുന്നു. അപ്പൊ അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് നമ്മളെ കഞ്ഞി മുക്കിടുമ്പോൾ ഒരു പുതിയതുപോലെ പുതിയ മണമില്ലെന്നേ ഉള്ളു, ഇല്ല പടപെടാന്നിരിക്കും അതിൻ്റെ ഇതൊക്കെ. പക്ഷേ അത് അന്ന് ഈ ഒരു സംഭവം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്ര ഞാൻ ഒരു എനിക്ക് ഓർമ്മ, ഞാൻ കുട്ടിക്ക് ഒരു 4-5 കൂടി എന്നാൽ 10-12 10 വയസ്സിന് മുകളിൽ വരാൻ സാധ്യതയില്ലെന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. അതിൽ നിന്നാണ് ഞാൻ ഈ ആ കാലഘട്ടത്തിൽ ഈ ശ്രീകുമാരൻ തമ്പി സാറും രവീന്ദ്ര മാഷും ഗാനകേന്ദ്രവും ഒക്കെ ആയിട്ട് ഒരു കാസട്ടിരിക്കായിരുന്നു ഉത്തരാടപ്പൂ നിലാവിയവ എന്നുള്ള. അപ്പൊ ആ അതിനകത്ത് ഈ പാട്ട് കേൾക്കുമ്പോ എനിക്ക് ആ ഒരു സംഭവം ഓർമ്മ വരും, അതിനകത്ത് തിരുവോണത്തിൻ കോടിയൊടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ. അപ്പോഴതൊക്കെയാണ് എന്റെ പിന്നെ അതിനുശേഷമുള്ള ഓണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ പല വീടുകളിലും ഒക്കെ പോകുമ്പോ കുട്ടികളൊക്കെ എന്റെ കുട്ടിക്കാലത്ത് ഈ അവരിങ്ങനെ ഓണത്തിന് ഈ ആർപ്പുവിടുക വിളിക്കുന്നതും പിന്നെ പന്ത് കളിക്കുന്നതും പിന്നെ അത് മാത്രമല്ല പണ്ട് ഈ ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളം കളിക്കൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ 80s ഈ പാട്ടുകൾ ദാസാറിന്റെ ഗാനകേന്ദ്രവിന്റെ ഗ്രാമീണ ഗാനങ്ങൾ ഉത്സവ ഗാനങ്ങൾ ഇതൊക്കെ നമ്മൾ ആ പ്രദേശത്ത് നെഹ്റു ട്രോഫി വള്ളം കളിക്ക് മുനിസിപ്പൽ മൈതാനത്ത് അല്ലെങ്കിൽ അവിടെ പാട്ടിട്ട് കഴിഞ്ഞാൽ ആ ആലപ്പുഴ പട്ടണം മുഴുവൻ ഇത് കേൾക്കാം. കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നാ കേൾക്കാം, ബോട്ടിയട്ടിൽ നിന്നാ കേൾക്കാം, കോടിയുടെ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്നാ കേൾക്കാം, അതുപോലെ ബോട്ടി എല്ലാ സ്ഥലങ്ങളിലും അന്ന് പാട്ട് കേൾക്കാം. അതൊക്കെ എന്റെ ഓണത്തിന്റെ ഒരു ഓർമ്മയാണ്. ശരിക്കും
0: അവിടെ നിന്നാണോ ഈ പാട്ടിനോടൊക്കെയുള്ള ഒരു
1: തീർച്ചയായിട്ടും അത് അവിടെ അങ്ങനെയൊക്കെയാണ്. പക്ഷേ എങ്കിൽ പോലും ഞാൻ ആദ്യമായിട്ട് പാട്ടിനോട് എനിക്കൊരു വാസ്തു വന്ന അന്ന് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ഞാൻ ഈ കുട്ടിക്കാലത്തൊരു ദേശാടനമായിരുന്നു ഇദ്ദേഹമായിട്ടേ. അപ്പൊ എനിക്ക് മറ്റ് ഞാൻ പറഞ്ഞില്ല എനിക്ക് മറ്റ സഹോദരങ്ങളൊന്നും എനിക്കറിയില്ല, അല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങളൊന്നും. അപ്പൊ ഈ പല സ്ഥലങ്ങളിലും ദേശാടനമൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ഞാൻ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ വാതുക്കൽ, പഴവങ്ങാടിയല്ല, തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ വാതുക്കൽ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. ആ ഗണപതി ക്ഷേത്രത്തിൽ വെച്ചാണ് ആദ്യമായി ഞാൻ പാട്ട് കേൾക്കുന്നത്. അപ്പൊ അച്ഛന് ഈ പല സ്ഥലങ്ങളിലും എന്നെയും കൊണ്ട് ഇങ്ങനെ എനിക്ക് കണ്ണോപ്പറേഷൻ ആണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു യാചകഭാവത്തിൽ പലരോടും ഇങ്ങനെ പൈസ വാങ്ങിക്കുകയും അത് പിന്നെ മദ്യപാനം പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തന്ന് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലും കടത്തിണ്ണകളിലും ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ ആയിരുന്നു കുട്ടിക്കാലത്ത് എൻ്റെ ജീവിതം തെരുവ് ചെയ്ത. കാരണം ആ സമയത്തൊക്കെ ചോറിൽ മർദ്ദനമൊക്കെ എനിക്ക് ഉറക്കത്തിലൊക്കെ അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അവർ പലരും എന്നെ അടിച്ചിട്ട് പശ്ചാത്തപിച്ചിട്ടുണ്ട്, എനിക്ക് കണ്ണാണത്തില്ലെന്ന് അവരറിയുന്നില്ലല്ലോ. സാധാരണ ഈ തെരുവിലൊക്കെ കുട്ടികളൊക്കെ അടിക്കുന്നൊരു പതിവുണ്ട്. അപ്പം അങ്ങനെയൊക്കെ എനിക്കും കുറേ അടികളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പക്ഷേ അതൊക്കെ ഓർക്കുമ്പം ശരിക്കും നമുക്ക് ഇങ്ങനെ ഒരു ജീവിതം അറിയപ്പെടുന്ന തരത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്നൊരിക്കലും എൻ്റെ അത് നമ്മൾ പറയത്തില്ല സ്വപ്നത്തിൽ നിരീക്ഷിക്കില്ല എന്നൊക്കെ പറയത്തില്ലേ. അവരാ ഇനി ഞാനിങ്ങനെ ഒരു കാര്യം ഞാൻ മറ്റൊരർത്ഥത്തിലല്ല, ഇപ്പോൾ ഈ ഫേസ്ബുക്കൊക്കെ എന്നെ ഒത്തിരി ഒരുപാട് എന്നെ പൊങ്കാലിട്ടൊരു സംഭവമുണ്ട്. ഞാനൊരു തെരുവ് ഗായകനായി അധപ്പതിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ തെരുവ് ഗായകൻ ഞാൻ ഒരു ഇതായിട്ട് കണ്ടതല്ല ഒരിക്കലും, ഒരു മോശം. പക്ഷെ അത് ആ വാക്കിനെ മാത്രം കട്ട് ചെയ്തുകൊണ്ട്, പക്ഷെ എന്തുകൊണ്ടാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നെ പറ്റി എന്തെങ്കിലുമൊക്കെ, പക്ഷെ ഇന്ന് എനിക്കതിനകത്ത് സന്തോഷമോ എന്താണെന്നറിയാമോ. അപ്പം ഞാനിപ്പോൾ ഇത് പറഞ്ഞാൽ പോലും ഒരു വിവാദമാകും. കാര്യം ഈ ഫലമുള്ള വൃക്ഷത്തിലെ കല്ലെറിയത്തുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ പറയാം, അപ്പം എനിക്ക് എന്തോ ഭയങ്കര ഫലമാണോ എന്ന് ചോദിക്കും. പക്ഷെ അതല്ല, അത് സ്വാഭാവികമായിട്ട് അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് വർഷം എന്ന് പറയുന്ന രൂപത്തിൽ ഇപ്പൊ എന്നാ പറഞ്ഞ എന്റെ അഭിപ്രായത്തിൽ എന്നെ വിമർശിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടമായതിനു ശേഷം അധികം വിമർശനം വരുന്നില്ല. കാര്യം എനിക്ക് ഒരുപാട് ഫോൺ കോൾ വരും, ബാബു എന്താ അങ്ങനെ പറഞ്ഞത്, അങ്ങനെയെങ്കിലും നമ്മളിന്ന് ശ്രദ്ധിക്കപ്പെടുമല്ലോ. അങ്ങനെ പലരും സോഷ്യൽ മീഡിയസ് തന്നെയല്ല, ഞാൻ ഓച്ചിറ ക്ഷേത്രത്തിലിരുന്ന് പാട്ട് പാടുന്നത് പോലും ഞാന് യഥാർത്ഥത്തിൽ എനിക്ക് ആ ഒരു നാണയത്തൊട്ട് തന്നാൽ പോലും എനിക്ക് ലോകത്തിൽ കിട്ടുന്ന ഒരു ഏറ്റവും വലിയ ബഹുമതിക്കും അപ്പുറമാണത്. രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നോ പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്നോ മറ്റ് ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു ബഹുമതിയെക്കാളും വലുതായിട്ട്, കാരണം ഞാൻ ആ ഒരു തരത്തിൽ ജീവിച്ചതാണ്. അപ്പം ഞാൻ ഇന്നത് ആ ഒരു അർത്ഥത്തിലല്ല, ഇന്ന് ഈ ദൈവം എനിക്ക് എല്ലാ കാര്യങ്ങളൊക്കെ ഏകദേശം എൻ്റെ കാര്യങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ പോലും ഞാൻ ഓച്ചിറ ക്ഷേത്രത്തിൽ പോകുമ്പോഴും ഒരിക്കലും തുണിയൊന്നും പിരിച്ചിട്ടില്ല, ഞാനവിടെ ഭജിക്കുന്നതാണ് അവിടെ. കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഭഗവാന്റെ തിരുസന്നിധിയിൽ. പക്ഷേ ഞാൻ അതുപോലും പാടുമ്പോൾ പലരും എന്നെക്കുറിച്ച് കായംകുളം ബാബു അധപ്പതിച്ചു പോയി, ഐഡിയ സ്റ്റാർ സിംഗറിന് താഴെ ഒന്ന് ജീവിക്കാൻ വഴിമുട്ടുകയാണ്, ഗത്യന്തരമില്ലാതെ എന്നൊക്കെ പറഞ്ഞ് പലരും പല പോസ്റ്റുകളും ഇടുന്നുണ്ട്. പക്ഷേ എനിക്കതിനകത്തൊന്നും അങ്ങനെ ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഇപ്പം എനിക്കതിനകത്ത് കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതുകൊണ്ട് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. അത് കേട്ട് ചിലരൊക്കെ എനിക്ക് പ്രോഗ്രാം തരും, ചിലരൊക്കെ എന്നോട് പറയും, അല്ലെങ്കിൽ മറ്റൊരുത്തി പറയുന്നവരുണ്ട്, ബാബുന എൻ്റെ ബാബു എന്ത് ഇത്ര ഇതായിപ്പോ. എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ കാര്യം സമ്പന്നതയുടെ നടുവിൽ നിൽക്കുന്ന പല സുഹൃത്തുക്കളും എന്നെ വിളിച്ചു ചോദിക്കാറുണ്ട് എന്താ ഇങ്ങനെയൊക്കെ. അപ്പം നമ്മളെന്താ പറയാ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിടുന്ന ഇട്ടാ നേരത്തെ എനിക്കത് വിഷയമാണ്. അപ്പം പാട്ട് പഠിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ കേൾക്കുന്ന പാട്ട് ഒരു ഗണപതി സ്തുതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരം ഈ തമ്പാനൂർ ഗണപതി ക്ഷേത്രത്തിൽ ആദ്യം ഞാൻ പാടുന്നതും അവിടെയാണ്. ശ്രീകാഴിവന്ദ്രൻ പാടിയ പാട്ടിതാണ്.

0: ഈ പാട്ടാണ് ഞാൻ ആദ്യം എന്റെ ജീവിതത്തിൽ ആദ്യം കേൾക്കുന്ന പാട്ട്.
1: പാട്ട് പഠിച്ചിട്ടുണ്ടോ?
0: ആ പഠിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ അവിടുന്നൊക്കെ കുറെ കാലങ്ങളൊക്കെ അവിടെ അമ്പലത്തിലൊക്കെ പാടി, പിന്നെ അവിടെ എന്നോട് എന്നെ സംഗീതം പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ പറ്റാത്തൊരു സാഹചര്യത്തിലൊക്കെ ആയിരുന്നു. പിന്നെ ഞാനിവിടെ വന്ന് പാട്ട് വളരെ വർഷങ്ങൾക്ക് ശേഷം ശരിക്കും പഠിക്കാൻ തുടങ്ങിയത് ഒരു 2000 ഒരു 90 കാലഘട്ടത്തിലൊക്കെ കുറച്ച് ഹാർമോണിയൊക്കെ കുറച്ച് അഭ്യസിച്ചിരുന്നു. കായംകുളത്തുള്ള ഒരു വിജയ മാഷ്ടറുടെ അടുത്താണ്. അതിനുശേഷം കരുനാഗപ്പള്ളി ഭാസ്കരപിള്ള സാറിന്റെ കൂടെ സാറിന്റെ ശിക്ഷണത്തിലാണ് ഞാൻ സംഗീതം പഠിച്ചത്. അപ്പൊ എനിക്ക് കായംകുളം ബാബു എന്ന ഒരു പേര് എനിക്ക് സമ്മാനിച്ചത് കരുനാഗപ്പള്ളി ഭാസ്കരപിള്ള സാറാ, എന്റെ ഗുരുനാഥൻ. ആ സാർ ഇന്നും ഉണ്ട്, സാർ ഇപ്പോഴും സംഗീതം പഠിപ്പിക്കുന്നുണ്ട്, പലരെയും നല്ല രീതിയിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്.
1: അപ്പൊ ചേട്ടൻ ഈ പാട്ടിനൊപ്പം തന്നെ മറ്റ് വാദ്യോപകരണങ്ങളും പഠിച്ചു അല്ലേ?
0: ആ കുറച്ച് ഹാർമോണിയം കുറച്ച് വായിക്കും, പിന്നെ ശകലം ഗെഞ്ചറ വായിക്കും. ഹാർമോണിയം ഞാൻ കുറച്ച് പഠിച്ചാണ്, ഗെഞ്ചറ പഠിച്ചതല്ല. അല്ലാതെ പിന്നെ ഞാൻ ഈ പ്രഭാഷണത്തിനൊക്കെ പോകുമ്പോൾ ഈ പലത് ഓരോ ഗെഞ്ചറ ഈ അഖണ്ഡനാമത്തിനൊക്കെ ഹാർമോണിയം വായിക്കാൻ പോകുമ്പോൾ പലരുന്ന് ഗെഞ്ചറയൊക്കെ വാങ്ങിച്ച് പലരുടെയും കയ്യിൽ നിന്ന് ഇങ്ങനെ വാങ്ങിച്ച് അങ്ങനെ കുറെയൊക്കെ. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഗെഞ്ചറയൊക്കെ വാങ്ങിച്ച്.
1: അതുപോലെ നമ്മള് ചേട്ടന ഈ പലയിടങ്ങളിലും വെച്ച് കാണുമ്പോൾ ചേട്ടന്റെ കയ്യിലൊരു
0: ഇൻസ്ട്രുമെന്റ് ഉണ്ട്, അത് ഞാൻ എടുക്കാം. പക്ഷെ അതിനു മുൻപ് എന്നെ സംഗീത എന്നെ പഠിപ്പിച്ച വാദ്യ സംഗീതജ്ഞന്മാരെ പറ്റി പറഞ്ഞില്ലെങ്കിൽ അതൊരു ദോഷമാണ്. അപ്പൊ ഞാൻ അവരുടെയൊക്കെ വീട്ടിൽ പോയാണ് പഠിച്ചത്. അതിനുശേഷം ഈ അന്ന് കരുനാഗപ്പള്ളി ഭാസ്കരപിള്ള സാറിന്റെ ശിക്ഷണത്തിൽ സംഗീതം അഭ്യസിച്ച് 1999 ഒക്ടോബർ 5 വെട്ടിക്കോട്ട് ആയില്യത്തിനായിരുന്നു എന്റെ ഫസ്റ്റ് അരങ്ങേറ്റം സംഗീത കച്ചേരി. അതിനുശേഷം പിന്നെ മാവേലിക്കര ഗോപിനാഥ സാറിന്റെ ശിക്ഷണത്തിലാണ് മനോധർമ്മ സ്വരം പാടുവാൻ, സ്വതന്ത്രമായിട്ട് പാടുവാനുള്ള കച്ചേരി നടത്തുവാനുള്ള എനിക്ക്. സാർ ഇന്ന് നമ്മോടൊപ്പം ഇല്ല, സാറിന്റെ വീട്ടിൽ പോയി പഠിച്ച്. പിന്നെ വേറൊരു സാറ് പാർത്ഥസാരഥിപുരം, ആ സാർ മാവേലിക്കര ഗോപിനാഥ് സാറിന്റെ മരണത്തിന് ശേഷം പാർത്ഥസാരഥിപുരം വിശ്വവിള്ള സാറിന്റെ അടുത്ത് കുറച്ച് സംഗീതം അഭ്യസിച്ചു. പിന്നെ എനിക്ക് ഞാൻ ഈ കുറച്ച് മെമ്മറീസിന് പ്രശ്നമുണ്ട്, പഴയതുപോലെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അത്ര കണ്ട് നമുക്ക്. അപ്പൊ അതെനിക്ക് തന്നെ മനസ്സിലായപ്പോ പിന്നെ ഞാൻ അങ്ങോട്ട് പോകാതെയായി. അങ്ങനെയാണ് പിന്നെ ഞാൻ അല്ലെങ്കിൽ ഞാൻ തുടർന്ന് അത് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിവാഹമൊക്കെ കഴിച്ച് മക്കൾ, എനിക്ക് ഭാര്യ, 2 മക്കൾ 2 മോള് ആണ്. ആ അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ കുടുംബ കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാ കാര്യവും നമുക്ക് കൃത്യമായിട്ട് തന്നെയല്ല, ഒരു 40 കഴിഞ്ഞ് നമ്മളെ മെമ്മറിക്ക് കുറച്ച് ഇതുവരെ ഒന്ന് ശാസ്ത്രം തന്നെ തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ അത് കാരണം നമ്മൾ ഈ സ്വരം നന്നപ്പോഴേ പാട്ട് നിർത്തുന്നില്ല, അതുകൊണ്ട് ഞാൻ പഠിത്തം തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ്.
1: അപ്പൊ നല്ലൊരു ബ്രേക്കിന് ശേഷം നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺഡ് ഇൻ റേഡിയോ 91.2.

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
4: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
5: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
6: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.
7: കയർ ഫെഡ് ഓണം മെഗാ വിപണന മേള. കയർ ഉൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർ ഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.

0: ഇന്ന് ഈ ഓണനാളിൽ നമ്മളോടൊപ്പം ശ്രീ കായംകുളം ബാബുചേട്ടൻ.
1: കുറച്ച് പ്രോഗ്രാമിനൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇൻസ്ട്രുമെന്റിനെ പറ്റി പറഞ്ഞു, നമുക്ക് ഈ സബ്ജക്ട് ശരിയായില്ല, പിന്നെ വേറെ സബ്ജക്റ്റോട്ട് പോകാൻ പാടില്ലല്ലോ. അപ്പൊ എന്റെ ആദ്യകാലത്ത് ഞാൻ സ്ട്രീറ്റ് സിംഗർ ആയിരുന്ന സമയത്ത്, ഇപ്പോഴത്തെ ഞാൻ സ്റ്റാർ സിംഗർ, ഐഡിയ സ്റ്റാർ സിംഗർ കായംകുളം ബാബു, പണ്ട് സ്ട്രീറ്റ് സിംഗർ ആയിരുന്നു. സ്ട്രീറ്റ് സിംഗറിൽ നിന്നുമാണ് ഞാൻ സ്റ്റാർ സിംഗർ. അപ്പൊ സ്ട്രീറ്റ് സിംഗർ ആയിരുന്നപ്പോൾ ഞാൻ ഉപയോഗിച്ച ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഇതെന്ന് പറയുന്നത്. ഈ ഉപകരണം എന്ന് പറയുന്നത്, ഇത് നമ്മുടെ ഈ ഒരു പേരമരത്തിന്റെ കമ്പ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ചിലപ്പോൾ ചില റൂളർ ഉപയോഗിക്കാറുണ്ട്. റൂളർ എന്ന് പറയുമ്പം ഈ നമ്മുടെ സെയിൽസ് സെന്ററിലൊക്കെ, നമ്മുടെ ഈ ടെക്സ്റ്റൈൽസിലൊക്കെ തുണിയൊക്കെ ചുറ്റി വരുന്ന റൂളർ, അതിന് മുറിച്ച് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇതൊരു പ്ലാസ്റ്റിക്കിലോ ഒരു ടിന്നാണ്, ഒരു ഈ ഇതൊക്കെ വരുന്ന ടിന്നാണ്, ഗുളികയും അങ്ങനെ. ഇപ്പൊ ഇത് പൊട്ടിയിട്ടുണ്ട് കുറെ കാലങ്ങളായിട്ട്, പണ്ട് ഉപയോഗിച്ച സാധനം. പിന്നെ ഞാൻ ഇത് മാറ്റിയിട്ട് നമുക്കിതിന് ആവശ്യം വരുന്നില്ലല്ലോ. ഇതിനകത്ത് തന്നെ ഞാൻ പല ഇൻസ്ട്രുമെന്റുകളും ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. അത് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അത് ഇപ്പൊ ഈ ആവർത്തന വിരസതയാകുന്നത് കൊണ്ടാണ് പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചത്. കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളിപ്പം ഉദാഹരണത്തിന് ഇപ്പം മൃദംഗം, ഇത് മൃദംഗത്തിന്റെ, അതുപോലെ ഗഞ്ചറ, അത് ഗഞ്ചറ, അതുപോലെ ഘടം, അതുപോലെ തബല, അത് പിന്നെ അതുപോലെ തന്നെ ട്രിപ്പിള്. പണ്ടൊക്കെ ഗാനം വിളിക്കും, ഇപ്പൊ എല്ലാം ഈ കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലയോ, ഇപ്പം പാഡ് അങ്ങനെയൊക്കെ. പണ്ട് ട്രിപ്പിൾ ഡ്രം പിന്നെ ജാസ് അങ്ങനെ. ട്രിപ്പിൾ എന്ന് പറയുന്നത് മൂന്ന് ഇത് ഒരുമിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്, കോങ്കോട്ടം എന്നൊക്കെ പറയുമായിരുന്നത്. പണ്ട് കഥാപ്രസംഗത്തിനൊക്കെ അത് ബാലയ്ക്കും ഗാനമുളക്കും ഒരു സമയത്ത് സ്ഥിരം ഉണ്ടായിരുന്നത്. നമ്മുടെ ദാസാറിന്റെ ഒക്കെ ഗാനമുളക്ക് ഈ നീമധുപകര് അങ്ങനെയൊക്കെയുള്ള പാട്ടിനൊക്കെ ട്രിപ്പിളാണ് ശരിക്കും പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഈ ഡ്രം സെറ്റ് ജാസ് നമ്മുടെ ഇത്, അപ്പൊ ഈ ഒരു നമ്മളിപ്പോ നമ്മൾ ചുമ്മായൊക്കെ ഇരിക്കുമ്പോ അങ്ങനെയൊക്കെ സൗണ്ട് നമ്മൾ വെക്കും. പിന്നെ അതുകൂടാതെ പിന്നെ ഈ നമ്മുടെ ഈ മംഗളവാദ്യം എന്ന് പറഞ്ഞാൽ നാദസ്വരം, കല്യാണത്തിനും ക്ഷേത്രങ്ങളിലും ഒക്കെ ഉപയോഗിക്കുന്നൊരു ഇതാണ്. അതിന്റെ കൂടെ തകില്, തകിലിങ്ങനെയാണ്. അപ്പൊ അതാണ് തകലിന്റെ. പിന്നെ അതുപോലെ തന്നെ എടയ്ക്ക എന്ന് പറയുന്ന സോപാന സംഗീതം, നമ്മളിപ്പോ ഈ സോപാന സംഗീതം അജിത് ഹരേ ജയ, നമ്മുടെ എം ജി രാധാകൃഷ്ണ സാറിന്റെ

0: അതിനകത്ത്. പക്ഷെ നമ്മൾ ഈ ഒറിജിനൽ, നമ്മൾ ഒരിക്കലും ഇതിനെ ഒറിജിനാലിറ്റി പ്രതീക്ഷിക്കരുത്. കാര്യം ഈ ഇതിന് ഒരു പരിമിതി ഉണ്ടല്ലോ. ആ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ഈ ശബ്ദം നമ്മൾ ഏകദേശം നമ്മുടെ ഒരു മാനസിക ഒരു മനോധർമ്മത്തിൽ നിന്നും.
1: എങ്കിലും ചേട്ടൻ ആ ഒരു സൗണ്ടൊക്കെ ഇതിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. ചേട്ടൻ നമുക്ക് ഓണത്തിന്റെ കാര്യത്തിലേക്ക് വരാം.
0: അതെ അതെ
1: ചേട്ടൻ, ഇപ്പൊ ഓണം എന്ന് പറയുമ്പോൾ ചേട്ടന് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു പാട്ട് ഏതാണ്?
0: എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞ ഉത്രടപ്പൂന്നിലാവി എന്നുള്ള പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ എന്നും ചിരിക്കുന്ന സൂര്യന്റെ ശംഖതിൽ, അതെനിക്ക് വലിയ ഇഷ്ടമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ആ പാട്ട് ഇഷ്ടപ്പെടാൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. യഥാർത്ഥത്തില് ഈ നമ്മൾ കുറച്ച് റൊമാൻറ്റിക് മൂഡായിട്ട് ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആരോടും ഒരു റൊമാൻറ്റിക് തോന്നിയിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു റൊമാൻറ്റിക് മൂഡ് ഉള്ളൊരു കാലഘട്ടത്തിൽ എന്നെ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാര്യം നമുക്ക് ഈ ഒരു കാലഘട്ടം ഇന്നാണെങ്കിൽ, പക്ഷെ ഇന്നെനിക്ക് മക്കളുമായി ഭാര്യയായി, പക്ഷെ ചാൻസ് നഷ്ടപ്പെട്ടു. പക്ഷെ ഇന്ന് ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് ഒരു സ്ത്രീയോട് അവര് ഒരു സൗണ്ട് കേൾക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചതിനെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിന് എനിക്ക് ഇന്ന് യാതൊരു മടിയില്ല. എനിക്ക് മടിക്കാൻ സമൂഹത്ത് അത് എന്റെ ഭാര്യയും മക്കളെ എനിക്ക് എന്നുള്ള അല്ലെങ്കിൽ എനിക്ക് തുറന്ന് പറയാം. അപ്പൊ എനിക്ക് ആ ഒരു ധൈര്യമുണ്ട്. കാര്യം എങ്ങനെയാ ധൈര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ നോളജ്, നമ്മൾ സംസാരിക്കുന്നതിന്റെ ഒരു സഭ്യതയുണ്ട്. ആ സഭ്യതയിൽ നിന്നാണ് നമുക്കത് കിട്ടുന്നത്. പക്ഷേ ഈ ആ ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ആരോട് നമ്മുടെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാലും, കാര്യം എല്ലാവരും നമ്മളെ ഇന്നാണെങ്കിലും അന്നാണെങ്കിലും ഒരു സഹതാപ തരംഗത്തിൽ എന്നെ കാണുന്നവരുണ്ട്. കാര്യം ഈ സഹതാപം ഈ പൊതുവെ കാഴ്ചയില്ലാത്തവരു ഒക്കെ പറയും അവകർഷബോധമാണ്, സഹതാപം വേണ്ട. പക്ഷേ എനിക്ക് സഹതാപവും വേണം, സിമ്പതിയും വേണം, എമ്പതിയും വേണം എന്നാഗ്രഹിക്കുന്ന കൂട്ടത്തിൽ. അത് പിന്നെ വേറെ കാര്യങ്ങളുണ്ട്. നമ്മളെ ഓണത്തെ പറ്റിയല്ലേ സംസാരിക്കുന്നത്. അപ്പൊ എന്നും ചിരിക്കുന്ന സൂര്യന്റെ ചെങ്കത് എന്നുള്ള പാട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ്. നമുക്ക് നമ്മുടെ ഏതോ ഒരു കാമുകി നമ്മുടെ മുന്നിൽ വരുന്നതായിട്ടുള്ള ഒരു കാര്യം, എല്ലാ മഹത്വത്തിന്റെയും പിന്നിൽ ഒരു സ്ത്രീത്വം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നും ചിരിക്കുന്ന സൂര്യന്റെ ചെങ്കതിർ ഇന്ന് പ്രധന്യതയാമോ.

0: ഇത്രയും പോരെ.
1: തീർച്ചയായിട്ടും നന്നായിട്ടുണ്ടായിരുന്നു.
0: പിന്നെ അതുപോലെ ഓണപ്പാട്ട്, പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് എം എസ് വിശ്വാസ് സാറിന്റെ ഒരു പാട്ടാണ്. അത് പാട്ട് ഇതാണ്, രണ്ടുപേരും അത് ഞാൻ ശകലം പാടാം. അത് കിനാവിലിന്നലെ വന്നു നീയൻ കിസലയമൃ

0: ഓണപ്പാക്ഷി.
1: തീർച്ചയായിട്ടും നന്നായിട്ടുണ്ടായിരുന്നു.
0: പിന്നെ അതുപോലെ ഓണപ്പാട്ട്, പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട് എം എസ് വിശ്വാസ് സാറിന്റെ ഒരു പാട്ടാണ്. അത് പാട്ട് ഇതാണ്, രണ്ടുപേര് അത് ഞാൻ ശേലം പാടാം.
1: ഓക്കെ, പാടി.
0: അത്

0: നെഞ്ചിൽ പുളകം ചാർത്തിത്തരുമോ. അപ്പോഴേ നമ്മുടെ ശങ്കരാചാര്യർ പറഞ്ഞിട്ടുള്ളത് പോലെ ബാലസ്ഥാവൽ ക്രീഡാസക്ത, തരുണസ്ഥാവൽ തരുണീസക്ത എന്നൊക്കെയുള്ള ഒരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുന്ന അത്തരം ഗാനങ്ങളൊക്കെയാണ് ശരിക്കും ഗാനഗന്ധർവന്റെ ഓണപ്പാട്ടുകളാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. പിന്നെ അതുപോലെ തന്നെ പഴയ കാലം മാർക്കോസ് അദ്ദേഹത്തിന്റെ ഗാനങ്ങളും ഓണപ്പാട്ടുകളും എനിക്ക് വലിയ ഇഷ്ടമാണ്.
1: അതുപോലെ ചേട്ടൻ കുറച്ചു മുമ്പ് നമ്മൾ ഈ ഒരു ഇൻസ്ട്രുമെന്റ് വായിച്ചപ്പോൾ എം ജി രാധാകൃഷ്ണൻ സാറിന്റെ സൗണ്ടിൽ എനിക്ക് അതുപോലെ ആ ഒരു സൗണ്ട് പോലെ എനിക്ക്
0: തോന്നിയായിരുന്നല്ലേ.
1: തീർച്ചയായിട്ടും
0: അത് അതിന്റെ അത് എനിക്ക് ഐഡിയ സ്റ്റാർ സിംഗറിൽ ഞാനത് അവതരിപ്പിച്ചു. പക്ഷെ എങ്കിൽ ഒരു ഓച്ചിറ ക്ഷേത്രത്തിലെ ഒരു 90s അദ്ദേഹം കച്ചേരിക്ക് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഒരു ശ്ലോകം ചൊല്ലി കേൾപ്പിച്ചു. അത് യോഗീന്ദ്രന്മാർക്ക് നിന്മേനിയിൽ അതിമധുരം, നിത്യം വാണൻ മനസ്സിൻ കഥന മഹിളവും തീർത്തുവാദാലേശ. ഇത് പാടി കഴിഞ്ഞപ്പോ അദ്ദേഹം കുഴപ്പമില്ല, ഓച്ചറ അടുത്ത് നിർത്തി വെച്ചാ ഞാനിങ്ങനെ വിളി നിൽക്കുന്നു, അദ്ദേഹം മേളി നിൽക്കുന്നു. ആ മേളി നിന്നുകൊണ്ട് താഴോട്ട് എന്റെ തോളിലിങ്ങനെ തട്ടി വെച്ച് മിടുക്കനാണ്, കുഴപ്പമില്ല, നന്നായിട്ട് പാടുന്നു, വളരെ നന്നായി വരും, നീ നന്നായിട്ട് പാടുന്നുണ്ട്, അങ്ങനെ പറഞ്ഞു. ഇതൊക്കെ എനിക്ക് എം ജി അണ്ണൻ, എം ജി ശ്രീമാൻ

0: സാറിനെയൊക്കെ എം ജി ആണെന്ന് ഞാൻ പറയുന്നത്, അദ്ദേഹത്തെയൊക്കെ എനിക്ക് കേൾപ്പിക്കാനൊക്കെ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വലിയൊരു അപ്രീഷിയേറ്റ്, അതായത് ഒരു അഭിനന്ദനം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ, പക്ഷെ അന്ന് എനിക്ക് ഇതൊന്നും ഇവിടെ കേൾപ്പിക്കാൻ പറ്റില്ല. വന്ദേ മുകുന്ദ,
1: വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്ദപഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരിയെവിടെ പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടിപ്പൈക്ക്

0: രൂപനാം സ്നേഹസതീർത്തിൻ്റെ കാൽക്കലൻ കണ്ണീർ പ്രണാമം. പക്ഷെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാന് ഇത് പാടുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യം, അപ്പൊ ഞാൻ എം ജി രാധാകൃഷ്ണൻ സാറിനെ ഇത് പാടി കേൾപ്പിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ ഈ എന്റെ പല സുഹൃത്തുക്കളും, ഞാൻ ഈ ഒരു കാര്യം ഇപ്പൊ പറയുമ്പോൾ അത് രണ്ട് ഭാഗം കേട്ടിട്ടേ പറയാവുള്ളൂ. ഞാൻ എന്നെ ക്ഷണിക്കാതെ ഒരു ഉത്സവപ്പറമ്പുകളിലും ഒരു കാലഘട്ടത്തിന് ശേഷം ഞാൻ പോയി അങ്ങനെ പാടിയിട്ടില്ല. ആരും എന്നെ ക്ഷണിക്കാതെ ഉത്സവവേദികളിൽ ക്ഷേത്രങ്ങളിലാണ്. പക്ഷേ ഞാൻ ക്ഷണിക്കാതെ പോകും. ഒരു സപ്താഹം നടക്കുന്ന വേദിയിലാണെങ്കിൽ ചിലപ്പോൾ ചില സാഹചര്യം എനിക്ക് അറിയാത്തൊരു എന്നെ അറിയാത്തൊരു ഞാൻ ചെന്ന് ആ എന്താ അറിയില്ല, ഞാനൊരു രണ്ട് കീർത്തനം പാടണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. കാര്യം അവിടെ നാമസങ്കീർത്തന വേദിയാണ്, മറ്റേന്ന് പറഞ്ഞാൽ ഉത്സവപ്പറമ്പ് അത് ആഘോഷങ്ങളുടെ മറ്റൊരു വേദിയാണ്. അപ്പോഴീ എന്നോട് പലരും പറയാറുണ്ട്, ഇപ്പൊ യജ്ഞവേദിയിലാണെങ്കിലും എൻ്റെ അല്ലാത്ത എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ എൻ്റെ ഏറ്റവും അടുപ്പ്, ബാബുവിനൊരു നല്ലൊരു സ്റ്റേജ് ഉണ്ട്, ഇപ്പോൾ ഒരു സ്റ്റാർ സിംഗർ എന്നൊരു പദവിയുണ്ട്, ബാബുവിന് പ്രോഗ്രാം കിട്ടുന്നുണ്ട്, പിന്നെ ബാബു എന്തിനാ ഈ സപ്താഹ വേദികളിലൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയി പാടുന്നത്, ചിലപ്പോൾ ഗഞ്ചർ വായിച്ചുകൊണ്ട് പാടും, അല്ലെങ്കിൽ എൻ്റെ സ്വന്തം താളത്തിൽ കരയൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെയൊക്കെ പാടാറുണ്ട്. പക്ഷേ അതിന് എനിക്കൊരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ, ഞാൻ ഈ ഓച്ചിറ ക്ഷേത്രത്തിലും അതുപോലെ മറ്റേതൊരു സപ്താഹ വേദിയിൽ പാടി ആ ഒരു ആ അടുത്ത പ്രദേശത്ത് എനിക്ക് എവിടെയെങ്കിലും പ്രോഗ്രാം കിട്ടിയിരിക്കും. പിന്നെ എനിക്ക് മറ്റൊരിക്കൽ ഒരു എനിക്കൊരിക്കലും മറക്കാനാകാത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ണാട്ടുകുടി ക്ഷേത്രം എന്ന് പറഞ്ഞ നമ്മുടെ നീണ്ടകരയ്ക്കടുത്ത് ഞാൻ ക്ഷണിക്കാതെ അവിടെ ഒരു സപ്താഹ വേദിയിൽ പോയി ഞാൻ പാടി. പാടിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു നല്ലൊരു എനിക്ക് പേര് ഓർമ്മയില്ല, ഒരു മദ്രാസിലുള്ളൊരു ഫാമിലിയാണ്, അപ്പോൾ ആര്യനന്ദ എന്നാണ് തോന്നുന്നത് പേര് എനിക്ക്. അപ്പം എന്നോട് ചോദിച്ചു അവിടുത്തെ എനിക്ക് എന്താണ് ആഗ്രഹം, അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊരു ഹാർമോണിയം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, സ്കെയിൽ ചേഞ്ചറിൻ്റെ 25,000 രൂപ ചെല്ലുവാനും വിലയുള്ളൊരു ഹാർമോണിയം എനിക്ക് വരുത്തി തന്ന്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ അന്ന് അവിടെ പോയതുകൊണ്ടല്ലേ എനിക്ക് കിട്ടിയത്. അപ്പം ഞാനൊരു സ്റ്റാർ സിംഗറാണ്, ഞാൻ വീട്ടിൽ ആ ഞാൻ എന്നെ വിളിക്കുന്ന പരിപാടിക്ക് മാത്രം ഞാൻ പോകത്തുള്ളൂ, ഞാൻ വീട്ടിലിരിക്കുക. എനിക്ക് സ്റ്റാർ സിംഗർ ഐഡിയ സ്റ്റാർ സിംഗർ എന്നൊരു പദവിയുണ്ട്, അല്ലെങ്കിൽ ആകാശവാണി ഏഗ്രേഡ് ആർട്ടിസ്റ്റാണ് എന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കാം. ചിലപ്പോൾ അറിയുന്നവർ എൻ്റെ ഒരു ജനറേഷൻ പെട്ടവരോ അല്ലെങ്കിൽ എന്നെ അറിയുന്നവർ മാത്രം വിളിക്കും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നമ്മൾ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇങ്ങനൊരു വ്യക്തി ഉണ്ടല്ലോ സ്റ്റാർ സിംഗർ എന്ന് പറയുന്നൊരു ആ നമുക്ക് പുള്ളിയെ വിളിച്ചൊരു പ്രോഗ്രാം കൊടുക്കണം. അപ്പോൾ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ഒരു നേട്ടം എന്ന് പറയുന്നത്. പിന്നെ ഓണം എന്ന് പറയുമ്പോൾ ഓണത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എല്ലാവരും നമ്മളിപ്പോൾ ഈ ഓണത്തിന് ഇപ്പം ഇപ്പം എല്ലാവരും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ സദ്യ ഓണസദ്യ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി ഉപ്പേരിയായിരുന്നാലും, എൻ്റെ വീട്ടിലാകുമ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഓണം ആഘോഷിക്കും. അപ്പോൾ ഞങ്ങൾ തിരുവോണമായാലും ഔട്ടമായാലും ചില ഞങ്ങൾ ഒരുമിച്ച് ഇലയൊക്കെ ഇട്ട് പഴയ ആ ഒരു ഗൃഹാതുരത്വം. അപ്പോൾ വീട്ടിൽ തന്നെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഞാനിപ്പം ഇവിടെ കായംകുളത്ത് ഇതാ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം ഞാൻ വാങ്ങിക്കാറുണ്ട്. പിന്നെ ഓച്ചിറ പോയി നമ്മുടെ ഒരു മൻസൂറിക്ക എന്ന് പറഞ്ഞൊരു ഓട്ടോ നമ്മുടെ അങ്ങനെ പലരുമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിലൊക്കെ പോയി ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിച്ച് ഞാൻ തന്നെ സാധനങ്ങൾ, ഇപ്പോൾ നമ്മുടെ കുറേ സുഹൃത്തുക്കളൊക്കെ അവിടെയുണ്ട് കടയിൽ. അപ്പോൾ അവരുടെ ഒരു എൻ്റെ ഒരു സുഹൃത്ത് കായംകുളത്തുള്ള മിനി എന്ന് പറഞ്ഞൊരു നമ്മുടെ അടുത്ത് അയൽവാസിയാണ്, റോഡ് ഹൈവേ അപ്പുറം ഇപ്പുറമാണ്. പിന്നെ വേറെ കുറേ രാജ്യം ഒത്തിരി പേരുണ്ട് ഇവിടെ. അപ്പോൾ ഈ സാധനമൊക്കെ മേടിച്ച് ഞങ്ങളിങ്ങനെ വന്ന് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തിരുവോണമൊക്കെ ആയി കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങളെ കാര്യം ഒരുമിച്ചിരുന്ന് ഓണമുണ്ട്. അപ്പോൾ ഞങ്ങൾ അപ്പോൾ എല്ലാവരും അപ്പോൾ വീട്ടിൽ എൻ്റെ മക്കളൊക്കെ പറയും, അപ്പോൾ എൻ്റെ ഭാര്യ പറയും, എല്ലാം ഓഫ് ചെയ്യാൻ പറയും. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇപ്പം ടി വി ആണ്, അപ്പോൾ അവർ അല്ലാതിരിക്കുമ്പോൾ ടി വിയൊക്കെ കണ്ടുകൊണ്ട് അവർ ആഹാരം കഴിക്കുന്നത്. അപ്പം ഇപ്പോൾ ടി വി അവർക്ക് ടി വി വെക്കാനൊക്കെ അപ്പോൾ അവരെന്നോട് പറയും, രണ്ടുപേരും പറയും, മൂത്ത മോള് ഇളയ മോളും പറയും, അച്ഛൻ റേഡിയോ വെക്കാനൊക്കത്തില്ലെന്ന് പറയും. അപ്പോഴേക്കും എൻ്റെ ഭാര്യ പറയല്ല, അത് കേൾക്കുകയല്ലേ, മറ്റേ നമ്മൾ കാണുകയല്ലോ, നമ്മുടെ ചെവി കൊണ്ട് ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, നമ്മുടെ സൗണ്ട് കുറച്ച് പാട്ട് കേട്ടിട്ടുണ്ട് റേഡിയോ, നമ്മൾ അത് ആകാശവാണി പ്രോഗ്രാം കേട്ടുകൊണ്ട് നമ്മൾ ഇത് ഓണസദ്യ കഴിക്കുകയാണെങ്കിൽ അതൊരു പ്രത്യേകം നല്ല ഓണപ്പം. ചിലപ്പോൾ ശ്രീകുമാരൻ തമ്പിസാറ് അല്ലെ ഗാനഗന്ധർവൻ അങ്ങനെ പലരും ഈ ആവണി പൊന്നുഞ്ഞാൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ട് നമ്മളിങ്ങനെ ഓണസദ്യ കഴിക്കുമ്പം ആ പാട്ട് നമ്മളെ ഈ പൊന്നും കുടത്തിന് പൊട്ടെന്ന് പറയുന്ന കൂട്ടത്തിൽ, ഇപ്പം ഒന്നിന് മേമ്പടി, അപ്പോൾ സദ്യയ്ക്ക് മേമ്പടി സംഗീതം എന്ന് പറയുന്ന ഒരവസ്ഥയിൽ അതൊരു വലിയൊരു അനുഭവമാണ്.
1: ഇപ്പൊ ചേട്ടൻ ഒരുപാട് പാട്ടുകളൊക്കെ പാടാറുണ്ട്, ഈ പാട്ടൊക്കെ സെലക്ട് ചെയ്തെടുക്കുന്നത് ചേട്ടൻ തനിയെ തന്നെയാണ്?
0: അതെ അതെ അതെ, കാര്യം എൻ്റെ കയ്യിൽ ഈ ഡിജിറ്റൽ ഓഡിയോ പ്ലെയർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസറ്റ് ടേപ്പ് റെക്കോർഡർ, അത് ഈ കാസറ്റ് ഒക്കെ ടേപ്പർ നമ്മൾ പാട്ട് എവിടെയും സുലഭമായിട്ട് കേൾക്കാറുണ്ട്. ഒരു ചായക്കടയിലായിരുന്നാലും ഒരു ബാർബർ ഷോപ്പിലായിരുന്നാലും ഒരു ലോട്ടറി തട്ടിലായിരുന്നാലും ക്ഷേത്രത്തിലായിരുന്നാലും എവിടെയായിരുന്നാലും. പക്ഷേ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
2: നേരത്തെ പറഞ്ഞ പോലെ നമ്മള് പരസ്പരം നമ്മളിൽ തന്നെ ഒതുങ്ങുകയാണ് നമ്മള്. അപ്പൊ ഒരാൾ ഹെഡ്ഫോൺ വെച്ചായിരിക്കും പാട്ട് കേൾക്കുന്നത്, മറ്റൊരാൾക്ക് ശല്യമാകണമെന്ന് വിചാരിച്ചു. പിന്നെ ചില ബസ്സിലൊക്കെ പോയി നമ്മൾ കാതടപ്പിക്കുന്ന രൂപത്തിൽ മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നവർ അറിയേണ്ട കാര്യമില്ല. പ്രൈവറ്റ് ബസ്സിലേക്ക് എന്നാൽ പറയുകയേ വേണ്ട, പ്രത്യേകിച്ച് എല്ലാവരും യൂത്തന്മാരാണല്ലോ, അതിലെ കണ്ടക്ടറായാലും ക്ലിയറാണ് ഡ്രൈവർ. അപ്പൊ അങ്ങ് വെച്ച് കാതടപ്പിക്കുന്ന രൂപത്തിൽ മുക്കാല പോലെ എന്തുവാ കാവാലയ്യ തുടങ്ങിയ പലതും ഇപ്പൊ നമുക്കൊന്നും പേര് പോലും അറിയാൻ പറ്റാത്ത പാട്ടുകളാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അന്ന് ഈ പാട്ടുകൾ ഓരോന്ന് നമ്മൾ റിവൈൻഡ് ചെയ്ത് ഫോർവേഡ് ചെയ്ത് കേട്ട് ഓരോ വരികളും കേട്ട് പഠിക്കുമായിരുന്നു. പിന്നെ ഈ മൊബൈൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ടച്ച് ഫോൺ യൂസ് ചെയ്യാൻ അറിയത്തില്ല. എനിക്ക് ഉണ്ടെങ്കിൽ പോലും ഒരു വാട്സാപ്പിലോ ഒരു മെസ്സേജ് എന്ന് വന്നാൽ എനിക്ക് എടുക്കാൻ ഒക്കത്തില്ല. അപ്പൊ ഡിജിറ്റൽ ഓഡിയോ പ്ലെയർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ അതിലൂടെ പാട്ട് നമ്മൾ ഈ നമ്പരുണ്ട് അതിനകത്ത്, ഈ 1, 2, 3 എന്നുള്ള ആ അക്കത്തിൽ. അപ്പൊ നമ്മളിപ്പോൾ 100-ാമത്തെ പാട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഇത് ഒരു സംഭവമാണ്, ഇപ്പൊ ഇതിനകത്ത് ഇത് 1, 2, 3, 4, 5, 6, 7 അപ്പൊ ഇപ്പം ഇത് 100-ാമത്തെ പാട്ടാണെങ്കിൽ ഇത് 0 അല്ലേ ഇത് ഞാൻ പിടിച്ചിരിക്കുന്നത്, ഉറപ്പാണല്ലോ. അപ്പൊ അതാണ് എന്റെ എക്സ്പീരിയൻസ് ഇസ് ദി ബെസ്റ്റ് ടീച്ചർ എന്ന് പറയും. ഇപ്പം 1 ഇപ്പൊ 100 ഇപ്പൊ 101 എന്ന് പറയുമ്പം ശരിയല്ലയോ, ആണല്ലോ. 102 പോലെ അപ്പൊ 150 എന്ന് പറയുമ്പം 1, 5, 0 ശരിയല്ലേ. അപ്പൊ അങ്ങനെ നമ്മള് പാട്ടുകൾ, ഇപ്പൊ ഇത് പെൻഡ്രൈവ് കുത്താൻ മെമ്മറി കാർഡ്, പിന്നെ എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് വേറൊരു സാധനം ഓൺലൈൻ വഴി ഇതുപോലെ സംഭവം റെക്കോർഡിംഗ് ഒക്കെ ഉണ്ട് അതിനകത്ത്. അപ്പൊ അത് നമ്മൾ 0, 2, 1 റെക്കോർഡിംഗ് ഒക്കെ ആകും. അപ്പൊ അങ്ങനെ അങ്ങനെയും കേൾക്കാനുള്ള സംവിധാനം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ പാട്ട് പഠിക്കുന്നത്.
1: അപ്പൊ നല്ലൊരു ബ്രേക്കിന് ശേഷം നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺഡ് ഇൻ റേഡിയോ 91.2.

0: മൈ ജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3,00,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
3: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
2: 45 ദിവസം
3: മൈജിൽ ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി ബി എം ഡബ്ല്യു വരെയുള്ള ഗിഫ്റ്റാ. അടിച്ചാ 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
4: മൈജി ഓണം, മാസോണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
5: ഇന്ന് ഈ ഓണനാളിൽ നമ്മളോടൊപ്പം ശ്രീ കായംകുളം ബാബുചേട്ടൻ. ശരിക്കും ബാബുചേട്ടനെ ഇങ്ങനെ മുന്നോട്ട് നയിക്കാൻ ഒരു മനസ്സിനൊരു ശക്തി തരുന്നത് ആരാണ്?
6: അത് എത്ര നാരിയസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്നുള്ള ആപ്തവാക്യം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം, എവിടെ സ്ത്രീ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതമാർ ആനന്ദ നൃത്തം ചെയ്യുന്നു. സ്ത്രീ എന്ന വാക്ക് തന്നെ സ ത ര, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരികയാണ്. അപ്പം ഈ മൂന്ന് വാക്കുകളിൽ നിന്നാണ് സ്ത്രീ എന്ന പദം തന്നെ ഉണ്ടായെന്ന് വിശ്വസിക്കുന്ന ഒരാൾ. സത്വരജതമോ ഗുണങ്ങൾ. അപ്പം എവിടെ ഒരു എല്ലാ മഹത്വത്തിൻ്റെയും പിന്നിൽ ഒരു സ്ത്രീത്വം ഉണ്ടെന്ന് വിഷയം ഞാൻ മുന്നിൽ എന്നാണ്. എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ മക്കൾ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ആരായിരുന്നാലും, അപ്പോഴാ ഒരു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, അപ്പം നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം, ഭാര്യ മക്കൾക്കും നമുക്ക് സ്ഥാനം ഒന്നാം സ്ഥാനമാണ്. പക്ഷെ ഇവരൊക്കെ ഇപ്പം നമുക്ക് ഒരു യഥാർത്ഥത്തിൽ, ഞാൻ മറ്റൊന്നും കൊണ്ട് പറഞ്ഞാൽ സ്ത്രീ സൗഹൃദം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു ഈ ആകർഷണ വികർഷണ ശക്തി എന്നുള്ളതിന് അപ്പുറം, അതായത് ഒരു സ്ത്രീയോട് നമ്മൾ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അത് ഭാര്യയായാലും മക്കളായാലും നമുക്ക് നമ്മളെ അതിൽ അവർ നമുക്ക് ഈ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രചോദനം ഉൾക്കൊള്ളുന്ന രൂപത്തിൽ അവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കും. പുരുഷന്മാർ അങ്ങനെ ചെയ്യത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഫ്രണ്ട്ഷിപ്പ് ഈസ് എ പ്ലാന്റ് വിച്ച് മസ്റ്റ് ബി ഓഫൺ വാട്ടേഡെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ പരസ്പരം ഉള്ള ഒരു പങ്കുവയ്ക്കൽ, അപ്പോഴതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രചോദനം നമ്മുടെ മുന്നോട്ട് പോകാൻ നയിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മനസ്സിലായോ? വ്യക്തമായോ?
5: തീർച്ചയായിട്ടും. ചേട്ടന്റെ മുന്നിലേക്ക് ഒരു മാവേലി വരികയാണെങ്കിൽ ചേട്ടൻ എന്തായിരിക്കും മാവേലിയോട് ചോദിക്കാനുണ്ടാവുക?
6: എനിക്ക് മാവേലിയോട് ചോദിക്കാനുണ്ടാകുന്നത്, അങ്ങയുടെ ഭരണകാലത്തുണ്ടായിരുന്ന ആ ഒരു വ്യവസ്ഥ ഇവിടെ തുടർന്ന് വരാൻ എന്ത് ചെയ്യാൻ സാധിക്കും അങ്ങയ്ക്ക്?
5: മഹാബലി ഇപ്പൊ ചേട്ടനോട് പറയാണ് എനിക്കൊരു പാട്ട് പാടിത്തരാൻ. അപ്പൊ മഹാബലിക്ക് വേണ്ടി ചേട്ടൻ ഏത് പാട്ടായിരിക്കും പാടി കൊടുക്കുന്നത്?
6: ഞാൻ പാടിക്കൊടുക്കുന്ന പാട്ട്,

0: വിണ്ണിലാപ്പുടവത്തന്നനുഗ്രഹിച്ചു വിണ്ണിലാപ്പുടവത്തന്നനുഗ്രഹിച്ചു നിത്യതരുണീ ഈ പാട്ടിന്റെ പ്രത്യേകതയുണ്ട്. കാര്യം ഇത് ഞാൻ എന്നോട് ആവശ്യപ്പെട്ട ഇത് പാടുന്നതിന്റെ കാരണം ഇത് മഹാബലിയെ, ഏകദേശം മഹാബലിയെ കുറിച്ച്, നമ്മുടെ മഹാബലി തമ്പുരാനെ കുറിച്ചൊരു ചിത്രം നമ്മുടെ മനസ്സിൽ പതിയുന്നൊരു പാട്ടാണ്. പിന്നെ അതോടൊപ്പം ദൈവവും മഹാബലിയും തമ്മിലുള്ളൊരു ബന്ധത്തെ ദൃഢമാക്കുന്നൊരു ഗാനമാണ്. പിന്നെ അതുകൂടാതെ എം എസ് വിശ്വനാഥ സാറിന്റെ സംഗീതത്തിൽ ഒരു പ്രത്യേക ഒരു മേളകർത്ത രാഗം വനസ്പതി എന്ന് പറയുന്ന ഒരു രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഗാനത്തിലൊരു ഭക്തി ഗാനമോ സിനിമാ പാട്ടോ ഒന്നും തന്നെ ഞാൻ കേട്ടിട്ടില്ല. ഒരു മേള കനകാംഗി രത്നാംഗി ഗാനമൂർത്തി വനസ്പതി എന്ന നാലാമത്തെ ഒരു മേളകർത്താരാഗമായിരിക്കുന്ന വനസ്പതിയിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ ഗാനം പൊന്നുതമ്പുരാന്റെ മുന്നിൽ പാടാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനപ്പെട്ട കാരണം ഇതാണ്.
1: ഓക്കെ, അപ്പോ ചേട്ടന് കുറേ പാട്ടുകളൊക്കെ പാടി, ചേട്ടന് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിംഗർ ആരായിരിക്കും?
0: എനിക്ക് നമ്മുടെ മലയാളത്തിന്റെ അഭിമാനം എന്നല്ല അഹങ്കാരം എന്ന് തന്നെ പറയാം, നമ്മുടെ എനിക്ക് ഏറ്റവും എല്ലാവരുടെയും പാട്ട് ഇഷ്ടമാണെങ്കിലും എനിക്ക് ശാസ്ത്രീയ സംഗീതമായിരുന്നാലും സിനിമാ ഗാനങ്ങളായിരുന്നാലും ആൽബം സോങ് ആയിരുന്നാലും എല്ലാം എല്ലാവരുടെയും പാട്ട് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഒരു കാര്യം പറയാം, എനിക്ക് ഗാനഗന്ധർവന്റെ പാട്ട് കഴിഞ്ഞിട്ടേ ഉള്ളു എല്ലാവരുടെയും പാട്ട്. എന്നാ ഭാവക ജയചന്ദ്ര സാറിന്റെ പാട്ട് ഇഷ്ടം, ജീണന്റെ പാട്ട് ഇഷ്ടമാണ്, എല്ലാവരുടെയും ഇഷ്ടമാണ്. ഇപ്പം മുഹമ്മദ് റാഫി സാറിന്റെ പാട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ്, അതുപോലെ ബ്രഹ്മാനന്ദ സാറ് വേറിട്ടൊരു ശബ്ദമാണ്. പിന്നെ സ്ത്രീ ശബ്ദമാണെങ്കിൽ സ്ത്രീ ശബ്ദത്തിന് വേറെ പ്രത്യേകത ഇല്ല, ജാനകി അമ്മയായിരുന്നാലും ശിശിര അമ്മയായിരുന്നാലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് ഞാൻ പാടുമ്പോൾ ഇപ്പൊ ഗാനഗന്ധർവന്റെ ശബ്ദം എനിക്ക് ഇഷ്ടമാണെങ്കിലും ഒരു ത്രിമൂർത്തി ഭാവം എന്റെ മനസ്സിൽ ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചു ഗാനഗന്ധർവനെ കൂടാതെ. അത് ബാലമുരളി സാറ്, മധുര ശേഷഗോപാലൻ സാറ്, പിന്നെ സീർഗാഴി ഗോവിന്ദരാജൻ സാർ. അപ്പം ഈ കൂട്ടത്തിൽ ബാലമുരളി സാറും സീർഗാഴി സാറും സാറും നമ്മളോടൊപ്പം ഇല്ല. അപ്പൊ ഈ ത്രിമൂർത്തികളോടൊപ്പം ഗാനഗന്ധർവനെയും ഞാൻ മനസ്സിൽ ധ്യാനിച്ചാണ് കച്ചേരിക്ക് ഇരിക്കുന്നത്. കാര്യം ഇവരുടെല്ലാം എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ ഉള്ളിലേക്ക് അങ്ങ് ആവാഹിക്കുകയാണ് അവരെ. എന്നിട്ട് പാടുമ്പോൾ നമുക്കൊരു കച്ചേരിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു അനുഭൂതിയാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്.
1: അതുപോലെ ഈ പാട്ടിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ പാടുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള, കുറച്ച് ടഫായിട്ടുള്ള പാട്ടുകളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, മെലഡി സോങ്സ് ആണോ കൂടുതലായിട്ട് സെലക്ട് ചെയ്യുന്നത്?
0: കൂടുതൽ മെലഡി സോങ്സ്, പിന്നെ ക്ലാസിക്കൽ. അതിന് കാരണമുണ്ട്. സാധാരണ എല്ലാവരും എന്റെ അഭിപ്രായത്തില് അവർ ചോദിക്കാൻ പലരും പലരും പറയും, ഈ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പഠിച്ച് പാടാനാണ് പലരും ശ്രമിക്കുന്നത്. അത് നമ്മുടെ ജീവിത പ്രശ്നമാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ എൻ്റെ കാര്യത്തിൽ എനിക്ക് വേറൊരു വ്യത്യസ്തതയുണ്ട്. എനിക്കും കൂടി ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന പാട്ടുകളായിരിക്കും ഞാൻ പാടുന്നത്. കാര്യം എനിക്കിഷ്ടപ്പെട്ട പാട്ടേ ഞാൻ പഠിക്കാറുള്ളൂ. അത് ജനത്തിന് ഇഷ്ടപ്പെടും എന്നുള്ളത്, ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ, അങ്ങനെയുള്ള പാട്ടേ ഞാൻ ഇന്നുവരെ പാടിയിട്ടുള്ളൂ. അതിൻ്റെ ഒരു ഉദാഹരണം, ഞാൻ ഈ ഐഡിയ സ്റ്റാർ സിംഗറിൽ പാടുന്ന സമയത്ത് ശരത് സാറായിരുന്നാലും ചിത്ര ചേച്ചി ആയിരുന്നാലും എം ജി അണനായിരുന്നാലും പറയാറുണ്ട്, ഈ ബാബു പാടുന്ന പാട്ടുകളൊന്നും ഞങ്ങൾ ആരും അങ്ങനെ കേട്ടിട്ടില്ലല്ലോ, ബാബു ഈ പാട്ടുകളൊക്കെ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? ചിലപ്പോൾ അവിടുത്തെ ഞാൻ ഒന്നും അന്നേരം മിണ്ടാറില്ല. കാര്യം അതെന്താണെന്നറിയാവോ? അങ്ങനെ പറയണം, ഞങ്ങൾക്ക് ഈ പാട്ടുമായിട്ട് പരിചയമില്ല എന്ന് പറയുന്നത് കേൾക്കണം എന്നുള്ള ഒരു ചിന്താഗതിയോട് കൂടി ആ ഒരു അഹങ്കാരത്തിലാണ് ഞാൻ അങ്ങനെയുള്ള പാട്ടുകൾ പാടുന്നത്. നന്നാവുമോ ചിലപ്പോൾ മോശമോ ആയിക്കോട്ടെ, പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനൊരു വാക്ക് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത് പാടുന്നത്. അങ്ങനെ പല പാട്ടുകളും ഞാനിപ്പോൾ ഐഡിയ സ്റ്റാർ സിംഗർ ഈ എലിമിനേഷൻ റൗണ്ടിൽ ഞാൻ പാടിയ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദയപുരം സുൽത്താൻ എന്ന ചിത്രത്തില്, അതായത് മാണിക്ക വീണ മാനസരാഗം പകരുമാതാത്മികേ. അപ്പൊ മാനസലോക എന്നുള്ള പാട്ടിലാരും കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് കൈതപ്പുറമാണ് രചനയും സംഗീതവും. പിന്നെ അതുപോലെ തന്നെ ഞാൻ വേറൊരു പാട്ട് പാടി, അതും ഒരു എലിമിനേഷൻ റൗണ്ടിലാണ്. ആ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തഹാസം മുഖഭാവം രത്നഹാരം അഭിരാമം, ഈ പാട്ട് പാടാറുണ്ട്. പിന്നെ ആരെങ്കിലും എന്നോട് ഒരു ഇസ്ലാമിക ഭക്തി ഗാനം പാടാൻ പറയാം, അപ്പൊ ഒത്തിരി പാട്ടുണ്ട്. ഇപ്പം പലരും പാടുന്ന പാട്ട് ആയിരം കാതും അല്ലെ കരയാനും പറയാനും ഇതൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്ക് എന്നോട് ഒരു മാപ്പിളപ്പാട്ട് പാടാൻ പറയാ, അല്ലെങ്കിൽ ഒരു ഇസ്ലാം, അപ്പൊ ഞാൻ പാടുന്ന പാട്ട് ഇതായിരിക്കും. അതും
2: അൽഹംദുലില്ലാഹി എന്ന പൂകൾ ചെയ്യുന്നു ആവർത്തി കത്തരുൾ തമ്പൂരാനെ.
0: അപ്പൊ ഇത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാൻ പാടുമ്പോൾ എന്റെ ഇഷ്ടം കൂടെ ഞാൻ നോക്കും. എന്റെ ഇഷ്ടം കൂടെ നോക്കിയിട്ടുള്ള പാട്ട് പാടുമ്പോഴേ എനിക്കൊരു സംതൃപ്തി ഉണ്ടാകത്തുള്ളു. പിന്നെ വേറൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഞാൻ ഒരുമാരിപ്പെടുപ്പ് ഗസൽ എന്ന ചിത്രത്തില് ഈശ്വൽ തേൻകട ഞാനതല്ല പാടുന്നത്, അല്ലെ വടക്കു നിന്നൊന്നുമല്ല ഞാൻ പാടുന്നത്. ഞാൻ പാടുന്ന ഈ പാട്ട്
2: അതിരുകളറിയാത്ത പക്ഷി, അതിരുകളറിയാത്ത പക്ഷി മോഹപക്ഷി, അകലങ്ങളിൽ പാറിയെത്തുന്നു നീ, അരുതാത്തതെന്തെല്ലാം കൊത്തുന്നു നീ.
0: ഇതായിരിക്കും ഞാൻ പാടുന്ന പാട്ട്. ഇപ്പൊ അതുപോലെ ഒരു ക്രിസ്ത്യ ഭക്തിയാനം പാടണം എന്നോട് പറയാ, ഇപ്പൊ ഞാൻ ചിലപ്പോ ദർശനം നൽകണേ മിശിഹായ പാടും, അപ്പൊ വേറെ ചിലപ്പോ യഹൂദിയായില് അല്ലെ ഖാനായില് അല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞു ചിലപ്പോ ഇസ്രായേലി നാദം പാടും. അപ്പൊ ചിലപ്പോ ഞാൻ പാടുന്ന ചിലപ്പം ഇതൊന്നും ആയിരിക്കത്തില്ല. ചിലപ്പോ ഞാൻ
2: കുരിശിലമ്മൊരു നാൾ കൈകൾ വിരിച്ച്

ജ്ഞാനവും മഹിതരും സന്തോഷം തേടിയലഞ്ഞു. ഇതായിരിക്കും ഞാൻ പാടുന്നത്. പിന്നല്ലേ ഞാൻ പാടും, യേശുവേ വരദാന വാരിധേ മാനവ പ്രാർത്ഥന കേൾക്കണമേ. പിന്നെ ഹൈന്ദവ ഭക്തിയാനങ്ങൾ എനിക്ക് കുറേ അറിയാവുന്നത് കൊണ്ട് ഞാൻ പിന്നെ അതിനെ കുറിച്ച് പറയുന്നില്ല. ഇന്ന പാട്ട് പാടും എന്ന് ഞാൻ പറഞ്ഞില്ല. കാര്യം എത്ര അപ്പൊ എന്താ, നമ്മൾ ഏത് പാട്ട് പാടിയാലും ഇപ്പൊ തന്നെ ഒരാളൊരു ക്ലാസിക്കില് ഒരു ഗാനം എന്നോട് ആവശ്യപ്പെടാം, ഒരു ബാബുവിന് ഇഷ്ടമുള്ളൊരു കീർത്തനം പാടാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് പാടുന്നത്,

0: അത് പറഞ്ഞപ്പോഴാണ് ചേട്ടനിപ്പോ ഈ ഒരു ഗാനം ആലപിക്കാനായിട്ട് മാത്രമല്ല ഇപ്പൊ വേദികളിലേക്ക് കടന്നു ചെല്ലാറല്ലേ, പ്രഭാഷണത്തിന് കൂടി
1: പോകുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പ്രഭാഷണം പറയാൻ ഉണ്ടായ ചില സാഹചര്യങ്ങള്, ഞാൻ ഒരു സായി ഭക്തനാണ്, ഒരു ശ്രീനാരായണ ഗുരുദേവ ഭക്തനാണ്. അപ്പോഴ് എനിക്ക് ഗുരുവിൽ നിന്നും ഉണ്ടായ ചില അനുഭവങ്ങളും, ഗുരു എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയ ആ ഗുരുവിനെ മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുക. ടോക്കിംഗ് ആൻഡ് ഡിസ്കസിങ് ഈസ് ദ ബെസ്റ്റ് വേ, ടോക്കിംഗ് ആൻഡ് ഡിസ്കസിങ് ഈസ് ദ ബെസ്റ്റ് വേ ഹൗ ടു ലേൺ എന്നാണല്ലോ. അപ്പോഴങ്ങനെ ഒരു ഇപ്പൊ ബൈബിളിലെ വാക്യം ഞാൻ കേട്ടിട്ടുണ്ട്, സ്വരം തന്ന ദൈവത്തിന് വേണ്ടി പാടുക, അപ്പോഴ് അറിവ് പകർന്ന ദൈവത്തിന് വേണ്ടി നമ്മൾ പറയുക. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ, അതായത്

0: ദാനം. അപ്പം അള്ളാഹു ആയാലും യേശു എല്ലാം ഒരേ ഈശ്വരൻ നമ്മൾ പല നാമത്തിൽ പറയപ്പോൾ തന്നെ കൃഷ്ണൻ എന്ന് പറഞ്ഞാലും ക്രിസ്തു എന്ന് പറഞ്ഞാലും ഈ രണ്ടിലും കൃ ഉണ്ട്. അപ്പോൾ ആ കൃ എന്താണെന്നുള്ളത് നമ്മൾ അറിയും. അവിടെയാണ് ആ ദൈവശബ്ദം വരുന്നത്. അപ്പൊ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മൾ പലതായിട്ട് അതിനെ സത്യേഹം വിപ്രാ ബഹുദ വദന്തി, സർവജീവ നമസ്കാരം ഈശ്വരം പ്രതി ഗച്ഛതി അല്ലെ കേശവം പ്രതി ഗച്ഛതി എന്നുള്ള കാഴ്ചപ്പാടാണ് എൻ്റെത്. അതുകൊണ്ടാണ് ഞാൻ അത് മറ്റുള്ളവരിലേക്കും ഇന്നത്തെ ജനങ്ങൾക്കറിയാം. ഇന്നിപ്പോൾ ഒരുപാട് മീഡിയാസ്, വാട്സാപ്പ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഓൺലൈൻ ബ്ലൂ വെയിൽ ഗെയിം വരെ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എം ഡി എം എ കടന്നുപോയിക്കൊണ്ടിരിക്കുക. പക്ഷെ അതൊന്നുമല്ല, അപ്പോഴീ ഒരു കാലഘട്ടത്തിൽ ജനങ്ങളെ അണ്ണാൻ കുഞ്ഞും തന്നാലാകും വിധം ഒരു ഗരുഡന്റെ മുന്നിൽ അടയ്ക്കാക്കുരുവി എങ്ങനെ പറക്കുന്നു അല്ലെ ഒരു ഈച്ച എങ്ങനെ പറക്കുന്നു എന്നതുപോലെ മറ്റുള്ളവരെ ഒന്ന് ബോധവൽക്കരിക്കാനുള്ള ഒരു എളിയ ശ്രമം അതാണ് ഈ പ്രഭാഷണത്തിലൂടെ
1: നടക്കുന്നത്. ഓക്കെ ചേട്ടാ, അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഒരു ഓണപ്പാട്ട് കൂടി പാടാം.

0: ചേട്ടൻ ഏതെങ്കിലും സിനിമയിലേക്ക് വേണ്ടിയൊക്കെ പാട്ട് പാടിയിട്ടുണ്ടോ?
1: സിനിമയിലേക്ക് വേണ്ടി ഒരു പാട ഒരു സിനിമയിൽ ഇങ്ങനെ പാടുന്ന കാര്യത്തെ പറ്റി ഒരു പാട്ട് പാടി, പക്ഷെ അതൊന്നും അങ്ങോട്ട് ഇതായിട്ട് വന്നില്ല. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലേക്ക് പാടുന്നതുകൊണ്ട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ഗാനഗന്ധർവൻ്റെ ഒരു ഇത് പറയുമ്പോൾ അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞാണ്, നമ്മൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ സംഗീതത്തിൽ ഇത് ദേവരായ മാസ്റ്റർ, ഇത് ദക്ഷിണമൂർത്തി സ്വാമി, ഇത് ബാബുരാജ്, അപ്പോൾ ആ പാട്ട് അതിനോരോന്നിനും ഓരോ രീതിയാണ്, ഇന്ന് എല്ലാം ഏകദേശം ഒരേപോലെ. ഇത് അദ്ദേഹം ഒരു വേദി പറഞ്ഞാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പാട്ടുകൾക്കെല്ലാം അന്ന് ഇപ്പൊ തന്റെ ഒരു താമസം എന്റെ വരുവാൻ കേൾക്കുമ്പോഴറിയാം അത് എം എസ് എൻ്റെ ആണെന്ന്. അതേസമയത്ത് ഹൃദയവാഹിനിയാണെങ്കിൽ അത് മറ്റു എം എസ്. എം എസ് എന്ന് പറഞ്ഞാൽ തന്നെ മഹാസംഗീത വിദ്വാൻ എം എസ് വി എന്ന് പറയുമ്പോൾ, എം എസ് ബാബുരായ എന്ന് പറഞ്ഞാൽ എം എസ്. അപ്പം ഈ ദക്ഷിണമൂർത്തി സ്വാമി ഇപ്പം തരഖരൂപിണി അല്ലെങ്കിൽ സ്വപ്നങ്ങൾ, അപ്പൊ സന്യാസിനി, അപ്പൊ ദേവരായ മാഷ്, അങ്ങനെ പലതും. പക്ഷെ ഇന്ന് ഒരു പാട്ട് കേൾക്കുമ്പോൾ ഏത് ഒരു ഗായകനെ സംബന്ധിച്ചിടത്തോളം, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗായകരുണ്ട്, ഒരു ഗായകരുടെ ശബ്ദം തിരിച്ചറിയത്തില്ല. യഥാർത്ഥത്തിൽ ഞാൻ കുറ്റം പറയല്ല, എങ്കിൽ പോലും സ്ത്രീ ശബ്ദം ഏതാ പുരുഷ ശബ്ദം ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഏകദേശം ഒരേ രീതിയിലാണ് ശബ്ദം. സംഗീത സംവിധായകരെ അറിയുന്നില്ല, പാട്ടുകാരാരാണെന്ന് അറിയുന്നില്ല. ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്തിനാ വെറുതെ സിനിമയിൽ പാടുന്നത്? നമുക്ക് കിട്ടുന്ന ഓരോ വേദികൾ, ഗാനമേള കിട്ടുകയാണെങ്കിൽ, കച്ചേരി കിട്ടുകയാണെങ്കിൽ, ഇപ്പം നമ്മുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി. പിന്നെ വൈക്കം വിജയലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുമ്പോൾ, വൈക്കം വിജയലക്ഷ്മി സിനിമയിലൂടെ തന്നെ വന്നതാണ്. കാര്യം വ്യത്യസ്തമായ ഒരു ശബ്ദത്തിൻ്റെ ഉടമസ്ഥയായതുകൊണ്ടാണ് പുള്ളിയെ ഒരു ഐഡൻറ്റിറ്റി പുള്ളിക്ക് കിട്ടുന്നത്. അപ്പോൾ വ്യത്യസ്തമായ ശബ്ദത്തിന് ഒരു ഉടമസ്ഥതയുമായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടാനുള്ള, ഇപ്പം ജാസ് ഗിഫ്റ്റ്, ഇപ്പം നമ്മളിപ്പോൾ നമ്മൾ നോക്കി, ഇപ്പം വെയിൽ ചില്ല പോക്കും എല്ലാം ഒരേ ഒരു രീതിയാണ് വരുന്നത്. പക്ഷേ ആ ശബ്ദം, പലരുടെയും ശബ്ദം ഈ അങ്ങ് ഹൈ പിച്ചിലേക്ക് കയറിപ്പോവുകയാണ്. ഒരു പൗരുഷ ശബ്ദം ആർക്കും കിട്ടുന്നില്ല. ഇപ്പോൾ താരക്ക് എനിക്ക് പാടാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒറ്റക്കമ്പിനാഥം, അങ്ങനെയൊക്കെ പല പാട്ടുകളും ഇപ്പം ജയചന്ദ്ര സാർ പാടുന്ന മോഹം കൊണ്ട്. അപ്പം ആ ഒരു പൗരുഷ ശബ്ദം ഇന്ന് വരുന്നില്ല. അപ്പം അങ്ങനെ വരാത്തടത്തോളം കാലം നമ്മൾ എന്തിനാ വെറുതെ സിനിമ പാട്ടിനൊക്കെയൊക്കെ സമയം കളയുന്നത്?
0: ഓക്കെ ചേട്ടാ, എന്തായാലും ഈ ഒരു ഓണനാളിൽ നമ്മളോടൊപ്പം ഇത്രയധികം കാര്യങ്ങളൊക്കെ സംസാരിച്ച് കൂടെ കൂടിയതിന് ഒരുപാട് സന്തോഷം, ഓണാശംസകൾ.
1: തീർച്ചയായിട്ടും എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നല്ല, അതായത് കഴിഞ്ഞു പോയ നല്ല കാലത്തിൻ്റെ മധുരസ്മരണയ്ക്ക് വേണ്ടിയാണല്ലോ, അല്ലെങ്കിൽ പാവന സ്മരണയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഓണം, അതായത് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നുമില്ലാത്ത ഐശ്വര്യ സമ്പൂർണമായ ഒരു ജീവിതം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
6: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
7: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
6: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
8: ടിഎൻസി അപ്ലൈ.
9: My deal, onam discounts and prices. 20 cars, 25 scooters, 100 people, 1 lakh cash prize, 50 international trips, mega bumper samaram, BMW car, scratch.

0: ഇന്ത്യയിലെ സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
1: ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
0: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
2: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
3: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
4: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
5: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
6: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
5: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
6: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
5: സകല കമ്പനിയുടെ സാധനം അവിടെ തന്നെ കിട്ടുന്നതുകൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
6: 10-18 നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
5: രണ്ട് ചോയ്സിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചങ്ങള് നടന്നത്.
6: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
5: നടത്താം.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: ഒരു ടിവി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
0: അതെങ്ങനെ?
7: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
0: പാട്ടും വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇന്റർ റേഡിയോ 91.

0: ഫ്ലുവയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EOS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. കണക്ട് ആയോ?
3: ഏ ആയിട്ടില്ല, വെയിറ്റ്. കണക്ട് ആകുന്നു, മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
4: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ട് ആയി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
5: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
5: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
7: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
8: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട് കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: ഓണാഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: എന്താ ചേട്ടാ ഒരു വിഷമം?
3: ഈ ഓണത്തിന് ടിവി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
2: അതിനെന്താ, മൈജിന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 1 ലക്ഷം വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
4: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2.

പൂവിളികളും മാവേലി തമ്പുരാന്റെ ഓർമ്മകളുമായി നമ്മൾ കൊണ്ടാടിയ 10 ദിവസത്തെ ഓണാഘോഷങ്ങൾക്ക് ഇന്ന് കൊടിയിറങ്ങുകയാണ്. തിരുവോണത്തിന്റെ ആഘോഷരാവുകൾക്ക് ശേഷം ചതയ നാളിന്റെ നിറവിൽ നമ്മൾ ഒത്തുചേരുമ്പോൾ മനസ്സിലൊരു ചെറിയ സങ്കടമുണ്ടെങ്കിലും ഈ ഒരു സായനം നമുക്ക് സംഗീതത്തിന്റെ വസന്തം തീർക്കാം. വെൽക്കം ടു എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോ ഗാനമഞ്ജരിയാണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യ. ഓണക്കാലം നമ്മൾക്ക് സമ്മാനിച്ച സ്നേഹവും കൂട്ടായ്മയും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഈ ഒരു അവസാന ദിനത്തെ കൂടുതൽ മനോഹരമാക്കാനായിട്ടൊരു സംഗീത വരുന്നത് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. കാതോർക്കാൻ ഇമ്പമുള്ള പാട്ടുകൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ 9544 700 1 എന്ന നമ്പറിലേക്ക്.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
4: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
5: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
4: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
5: ടിഎൻസി അപ്ലൈ.
6: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
7: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
8: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
9: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രണ്ടാം സമ്മാനം 25,000. കൂടാതെ ഓരോ 50,000 ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
10: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
8: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
5: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
6: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച് ആൻഡ് ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
5: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
6: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
5: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
6: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ലിയ ഓണ നടത്തുന്നത്.
5: രണ്ട് ജോയിസിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
6: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
5: എടി മിടുക്കി.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: തിരികെ തിരികെയാണ് ഓണക്കാലത്തെ കൂടുതൽ മനോഹരമാക്കുന്ന പാട്ടുകൾ കേട്ടതിന് ശേഷം ഈ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഒപ്പമുള്ളതാകട്ടെ നിങ്ങളുടെ സ്വന്തം ആർജെ ഐശ്വര്യ. ഇഷ്ടമുള്ള പാട്ടുകൾക്കായിട്ട് വേഗം വേഗം വിളിക്കൂ, മെസ്സേജ് അയക്കൂ. 9544700091 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടതും മെസ്സേജ് അയക്കേണ്ടതും. അപ്പോൾ ഇതേ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് മെസ്സേജാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്, മുഹമ്മദ് ചേട്ടനാണ് കേട്ടോ, വടക്കേ ഭവനിൽ നിന്നും അയച്ചിരിക്കുന്ന മെസ്സേജ്. ഗുഡ് ഈവനിങ് എന്റെ റേഡിയോ, ഗുഡ് ഈവനിങ് എന്റെ റേഡിയോ ഗാനമഞ്ജരിയിൽ ചതയം ദിനാശംസകൾ നേർന്നുകൊണ്ട് മൗന സിനിമയിൽ കുറി വരച്ചാലും കുരിശു വരച്ചാലും എന്ന ഗാനം കേൾപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദാസേട്ടൻ പാടി ബ്യൂട്ടിഫുൾ ആക്കിയ ഒരു പാട്ട് തന്നെയാണ്. ആ ഒരു പാട്ടിനൊപ്പം തന്നെ മറ്റൊരാൾ കൂടി ചേരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോവുക. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്? ഇഷിൽ മിഥുൻ. എവിടുന്നാണ് വിളിക്കുക?
2: നീലികുളം.
1: നീലികുളം, എന്തൊക്കെയായിരുന്നു കുഞ്ഞിന്റെ ഓണാഘോഷമൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു?
2: അടിപൊളിയായിരുന്നു. സദ്യ കഴിച്ചു,
1: പൊട്ടിച്ചു. അപ്പോ വീട്ടിലെല്ലാരും സുഖമായിട്ട് ഇരിക്കുന്നു ഇരിക്കുന്നു. അപ്പൊ ഇന്ന് കുഞ്ഞിന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? ഓക്കെ കുഞ്ഞ്, ഈ ഒരു പാട്ട് ആർക്കേനും വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ആർക്ക് വേണ്ടിട്ടാണ്? അച്ഛന് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പൊ അമ്മയ്ക്ക് വേണ്ടേ?
2: അമ്മയ്ക്കും
1: അച്ഛനും അമ്മയ്ക്കും വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കേടാ, നമുക്ക് കേൾക്കാട്ടോ. ഉണ്ട്, അപ്പോ എല്ലാവർക്കും കൂടെ അങ്ങ് കേട്ട് കളയാം. ഓക്കെ, ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഗാനമഞ്ജരിയാണ്.

0: രസത്തരിയൻ ചാരത്തിരേ അടിയ നീയ പൊഞ്ചിരി ചാരേ വന്നിരേ
1: ഓണോ ഷോപ്പിംഗോ ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി ആ കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട് 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട് എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും, ബുള്ളറ്റിന് 150 രൂപ, സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ, ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷിൽ ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പദാരം.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: അങ്ങനെ ദാസേട്ടന്റെ സ്വരത്തിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു പാട്ടിന് ശേഷം നമ്മൾ വീണ്ടും മടങ്ങിയെത്തിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരിയാണ്. ഒപ്പം വെള്ളത്തെ നിങ്ങളുടെ സ്വന്തം ആർ ജെ ഐശ്വര്യാണ് കേട്ടോ. അപ്പോ ഈ ഒരു ഓണത്തിന്റെ അവസാന ദിനമായിട്ടുള്ള ചതയൻ ദിനത്തിൽ എല്ലാവരും തിരക്കിലായിരിക്കുമെന്ന് എനിക്കറിയാം. എങ്കിൽ കൂടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പൊ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ നമ്മൾക്കൊപ്പം നമ്മുടെ വീടുകളിൽ ഉണ്ടല്ലോ, അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു പാട്ടൊക്കെ വിളിച്ച് ഡെഡിക്കേറ്റ് ചെയ്യും കേട്ടോ. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷം. അതേപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സന്തോഷമൊക്കെ നമ്മളോടും വിളിച്ച് പങ്കുവെക്കും കേട്ടോ. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 9544700931 എന്ന നമ്പറിലേക്കാണ്. വേഗം തന്നെ വിളിക്കുക, മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഇടുക്കിയിൽ നിന്നും സഹദേവൻ ചേട്ടനാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ചോദിച്ചിരിക്കുന്ന പാട്ട് കോട്ടയൻ കുഞ്ഞച്ചൻ എന്ന മൂവിയിലെ ഹൃദയവനിയിലെ ഗായകയോ എന്ന ഗാനമാണ് കേട്ടോ. ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. അതോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് ചേച്ചി, മണപ്പള്ളിയിൽ നിന്ന് മാളുവാണ്. ഇന്ന് എൻ്റെ അമ്മ വീട്ടിലാണ് നിൽക്കുന്നത്. അമ്മമ്മയ്ക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പാട്ട് ഏതാണെന്ന് മാളു പറഞ്ഞില്ല. എന്തായാലും നമുക്ക് നല്ലൊരു പാട്ട് പ്ലേ ചെയ്ത് തരാം. ആ ഒരു ധൃതിയിലാണ് മാളു പാട്ടൊക്കെ ചോദിക്കാഞ്ഞത്. മാളുവിൻ്റെയും സഹദേവൻ ചേട്ടൻ്റെയും ഈ രണ്ട് പാട്ടുകൾക്ക് ശേഷം വീണ്ടും മടങ്ങിയെത്താം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരിയാണ്.

0: കണക്ട് ആയോ?
1: ഏ ആയിട്ടില്ല, വെയിറ്റ്, കണക്ട് ആകുന്നു. മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
0: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്ടിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്ടിനൊപ്പം സ്മാർട്ട് ആയി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
4: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
5: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
4: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
5: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
6: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ്റെ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: ആഘോഷങ്ങളെ അർത്ഥപൂർണമാകുന്നത് നല്ല വിഭവങ്ങൾ കൊണ്ടല്ല, അതൊപ്പം ഇരുന്ന് കഴിക്കാൻ മനസ്സില്ല. പ്രിയപ്പെട്ട കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ നമ്മൾക്കൊപ്പം കൂടെ ഉള്ളപ്പോഴാണ് ആ ഒരു വർത്തമാനങ്ങൾക്കും ചിരികൾക്കുമൊക്കെ എന്ത് മാധുര്യമാണുള്ളത്, സദ്യയേക്കാൾ മാധുര്യമാണുള്ളത്. വെൽക്കം ബാക്ക്. ഇത് എന്റെ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരിയാണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി, നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമാണ് പ്രിയമുള്ള പാട്ടുകളൊക്കെ വെച്ച് തരാനായിട്ട്. അപ്പോൾ ദി ഗായ്സ് നമ്മൾക്കൊപ്പം ഒരാൾ കൂടി ചേരുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് പോകാം അല്ലേ.
2: ഹലോ,
1: ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
2: നന്ദു.
1: നന്ദു, ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്, മെസ്സേജ് ഒക്കെ അയച്ചിട്ട്. എവിടെയായിരുന്നു? ഓ, അങ്ങനെ. ഓ, മൊബൈൽ വഴി, നമ്മുടെ നെറ്റ് വഴിയാണ് കേൾക്കുന്നത് അല്ലേ. ഓക്കെ നന്ദു. അപ്പൊ ഇന്ന് നന്ദുവിന്റെ ഓണാഘോഷം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു, സൂപ്പറായിരുന്നു. സ്കൂളിലെ ഓണപരിപാടിയൊക്കെ ആയാലും നല്ലതായിരുന്നോ? ഇല്ലയോ? അതെന്തുപറ്റി? ആണോ, ക്ലബിലെ ഓണപരിപാടി ഒക്കെ അല്ലേ, അവിടെ ഒക്കെ പോയി മത്സരത്തിലൊക്കെ പങ്കെടുത്ത് സമ്മാനമൊക്കെ കിട്ടിയോ? അല്ലെങ്കിൽ മത്സരത്തിലൊക്കെ പങ്കെടുത്തോ? അങ്ങനെ ഓണാഘോഷം നടത്തിയില്ല. ഓക്കെ, അപ്പൊ എന്തായാലും കുഞ്ഞിന് സദ്യയൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ഈ ഒരു ഓണം അങ്ങ് പോയില്ലേ. നീത് പാട്ടാണ് വേണ്ടത്. പാടോ, നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു ഓണത്തിന്റെ പാട്ട് പാടിത്തരുമോ? പറ്റൂല. ഓക്കെ, അപ്പൊ എന്തായാലും ചോദിച്ചിരിക്കുന്ന ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. മാർക്ക് വേണ്ടിട്ടാണ് ഡെഡിക്കേഷൻ. ഓക്കെടാ, ചേച്ചിയുടെ പേരൂടെ
2: പറഞ്ഞോളൂ.
1: ഓക്കെ, അപ്പൊ നയനയ്ക്ക് വേണ്ടി നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. വിളിച്ചതിൽ വളരെയധികം സന്തോഷം. ഹാപ്പി ആണോ? ഇനി നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഓണാശംസകളൊക്കെ നേർന്നുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് രാജിരാജനാണ്, കരുനാഗപ്പള്ളിയിൽ നിന്നും. ചോദിച്ചിരിക്കുന്ന പാട്ട് ചന്ദനമണി സന്ധികളുടെ നടയൽ എന്ന പാട്ടാണ്. നമ്മുടെ പ്രജ എന്ന സിനിമയിലെ മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. ഈ രണ്ട് പാട്ടുകളും കേട്ട് വീണ്ടും മടങ്ങിയെത്താട്ടോ.

0: പിള്ളാർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
1: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റാ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം?
5: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാൽ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
4: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
6: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം N Radio 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ തന്നെയുള്ളതും പാട്ടുകളൊക്കെ വെച്ച് തരുന്നതും നിങ്ങളുടെ പ്രിയമുള്ള കൂട്ടുകാരി, നിങ്ങളുടെ സ്വന്തം ആർച്ചി ഐശ്വര്യയാണ്. പൊതുവേ ഗായ്സ്, മറ്റൊരു കോൾ കൂടി ഉണ്ട്, ആ ഒരു കോളിലേക്ക് കൂടെ പോവുക അല്ലേ. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? സജി ചേട്ടാ, ഓണാഘോഷമൊക്കെ എങ്ങനെ പോകുന്നു? ഇന്ന് റിലേറ്റീവ്സിനൊക്കെ വീട്ടിൽ പോയില്ലേ? ഇന്ന് ചതയല്ലേ? അതോ പോയിട്ട് വന്നോ? സദ്യ ഒക്കെ കഴിച്ചിട്ട്
1: വന്നേതല്ലേ?
0: അപ്പോ ശരിക്കും പറഞ്ഞ ഒത്തൊരുമയുടെ ഒരു ഓണം ദേ പെട്ടെന്ന് ഇല്ലേ? ഓണം വന്നെന്ന് പറഞ്ഞില്ല, പോയത് പറഞ്ഞില്ല, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഓക്കെ ചേട്ടൻ, ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ഈ ഒരു പാട്ട് ആർക്കേനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ചേട്ടൻ? ഓക്കെ ചേട്ടാ, താങ്ക് യു കേട്ടോ. കേട്ടില്ലേ, ഇതുപോലെ തന്നെ നിങ്ങൾക്കും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഉണ്ടാകും. വേഗം വേഗം മെസ്സേജ് അയച്ചോളൂ, വിളിച്ചോളൂ. 954-4700-01 എന്ന നമ്പറിലേക്ക്. ഈ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്, ആ ഒരു മെസ്സേജിലേക്ക് പോകാം. ആരാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്? ഹായ്, ഞാൻ ഗൗരി. എനിക്ക് കണ്ണമ്മ കണ്ണമ്മ കാര്യന്തി എന്ന പാട്ട് വെച്ച് തരണേന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ എല്ലാ മാമന്മാർക്കും വേണ്ടിയിട്ടും ഇങ്ങനെ ഒരു പാട്ട് ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളെല്ലാം കേട്ടുകൊണ്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം അഞ്ചരയാണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യയാണ്. ഗായസ് ഒരാൾക്കോടി വിളിക്കുന്നുണ്ട്, ആറ് കോളിലേക്ക് പോകാല്ലേ. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? സിന്ധമ്മയാണല്ലോ സംസാരിക്കുന്നത്. ഫുഡൊക്കെ കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചൊരു ഉറക്കം കഴിഞ്ഞിട്ട് എണീറ്റ് വന്നതാണോ? ഇഷ്ടല്ല. അയ്യോ, സദ്യയൊക്കെ കഴിച്ചൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ അയ്യോ. ആണോ? ഞാനൊക്കെ ഉച്ചക്ക് ചോറ് കഴിക്കുന്നതേ ഉറങ്ങാനാ. ഓക്കേ, എങ്ങനെ ഉണ്ടായിരുന്നു? ആണോ? എങ്ങനെ ഉണ്ടായിരുന്നു സിന്ധുവമ്മ ഓണാഘോഷം ഒക്കെ? അവിടേക്ക് പോയി ഡാൻസ് ഒക്കെ കളിച്ചോ? പൊളിച്ചു അല്ലേ? ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത് അപ്പൊ? തന്തന്ന തന്തന്ന തന്തന ടൊടൊട്ടൊടൊട്ടു ഒരു പാട്ട് ആർക്ക് വേണ്ടിട്ടാണ് ചോദിക്കുന്നത്? കേട്ടോ, സിന്ധുമ്മയുടെ ഈ ഒരു പാട്ടിനൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. മയിൽപീലിക്കാവ് എന്ന ചിത്രത്തിലെ ഒന്നാനാം കുന്നിന്മേൽ എന്ന ഗാനം കേൾപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളതാകട്ടെ, ബാബുരാജൻ ചേട്ടനാണ് കൊല്ലത്തു നിന്നും. ഓക്കെ, നമുക്ക് ഈ രണ്ട് പാട്ടുകളും വീണ്ടും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് മടങ്ങിയെത്താം. അപ്പോഴേക്കും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്കായിട്ട് വേഗം വേഗം വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. 9544 7001 എന്ന നമ്പറിലേക്ക്.

0: മൈജിയിൽ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
2: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
3: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
8: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
9: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
8: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
9: TNC അപ്ലൈ.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: വീണ്ടും അങ്ങനെ തിരികെ എത്തുകയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ റേഡിയോ 91.2 രശ്മി ഹബി ഹോം ഗാനമഞ്ജരിയാണ്. ഒപ്പം ഉള്ളതും പാട്ടുകളൊക്കെ വെച്ച് തരുന്നതും നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ഇന്ന് നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ് ഐശ്വര്യ, പാമ്പൽ നിന്നും സൽമാനാണ്. ഞങ്ങളുടെ ഇവിടെ ഓണാഘോഷമൊക്കെ തകൃതിയായിട്ട് നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവിടുത്തെ ഒരു വീഡിയോ ക്ലിപ്പൊക്കെ സൽമാൻ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഒരു ക്ലബിൽ നടക്കുന്ന പ്രോഗ്രാംസിനൊക്കെ വീഡിയോസും സൽമാൻ അയച്ചു തന്നിട്ടുണ്ട്. മണിച്ചേട്ടൻ്റെ ഏതെങ്കിലും നല്ലൊരു നാടൻ പാട്ട് വെച്ച് തരണേന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഉറപ്പായിട്ട് നമുക്ക് പ്ലേ ചെയ്യാം കേട്ടോ. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. മൈനാകപ്പള്ളിയിൽ നിന്നും ശ്രീകുട്ടിയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ചേച്ചിയുടെ ഈ ഒരു ഓണ പ്രോഗ്രാം എങ്ങനെയുണ്ടായിരുന്നെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലതായിരുന്നു. ഓക്കെ, കുറേ അധികം തിരക്കുകൾ, ബിസി ആയിട്ടുള്ളൊരു ഷെഡ്യൂളായിരുന്നു. അതുകൊണ്ട് തന്നെ കിട്ടിയ ടൈമൊക്കെ ഞാൻ മാക്സിമം ഫാമിലീസിൻ്റെ കൂടെയൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൗരിയുടെ ഓണാഘോഷമൊക്കെ നല്ല സൂപ്പറായിട്ട് നടന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഓക്കെ, ആ ഒരു വിശേഷം കൂടെ നമ്മളോട് പങ്കുവെക്കായിരുന്നു ഗൗരി. എന്തായാലും ചോദിച്ചിട്ടുള്ള പാട്ട് മിനി ശ്രീനിവാസിന്റെ ഓണം വൈബ് എന്ന പാട്ടാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാട്ടോ.
2: അത് വേണ്ടല്ലോ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ടുവേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
0: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
7: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
1: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
2: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച് ആൻഡ് ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
1: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
2: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
1: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
2: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ലിയ ഓണക്കോ നടത്തുന്നത്.
1: രണ്ട് ജോയിസിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
2: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ്
1: നടത്താം.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. 30 crore രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
3: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: കണക്ട് ആയോ?
5: ഏ ആയിട്ടില്ല, വെയിറ്റ്. കണക്ട് ആകുന്നു, മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
4: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
6: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
9: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
10: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 crore രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
9: ഏതൊരു പ്രോഡക്റ്റിനും 5 years വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
10: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
0: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, മഹത്തായ 30th anniversary. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
4: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി.
11: അങ്ങനെ നമ്മൾ വീണ്ടും മടങ്ങിയെത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരിയാണ്. നമ്മുടെ മണിച്ചേട്ടന്റെ നല്ലൊരു അസൽ പാട്ടിന് ശേഷമാണ് നമ്മൾ മടങ്ങിയെത്തിയിട്ടുള്ളത്. ഓ, നമുക്ക് വീണ്ടും മറ്റൊരു മെസ്സേജിലേക്ക് പോകാം അല്ലേ. പ്രേമതവരം ഇന്ന് പാട്ട് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് ഓച്ചിറയിൽ നിന്നും ശശിധരൻ പിള്ളചേട്ടനാണ്. ചേട്ടന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടി ചേരുന്നുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ് ചേട്ടാ, പറഞ്ഞോളൂ. ഓക്കെ, ചേട്ടന് ഏത് പാട്ടാണ് വേണ്ടത്? അതൊക്കെ വെച്ച് തരാം. എങ്ങനെയുണ്ടായിരുന്നു ഓണാഘോഷം ഒക്കെ? ആണ് ക്ലബിന്റെ ഒക്കെ പ്രോഗ്രാം ഒക്കെ കണ്ടിട്ട് ഉപ്പേരിയൊക്കെ അന്ന് വറുത്ത ഉപ്പേരിയൊക്കെ കൂട്ടി ചായ കുടിക്കുകയാണല്ലേ. ഇല്ലില്ല മറന്നില്ല. ഓക്കെ, അപ്പൊ
12: എന്തായാലും
11: ഞാനോ അതെ ഇന്ന് പ്രോഗ്രാം കഴിഞ്ഞിട്ടുള്ള ചായ കുടിയിട്ടോ. സുഖാട്ടിരിക്കുന്നു, നല്ല അസലായിട്ട് ഓണമൊക്കെ ആഘോഷ ഹാപ്പിയായിട്ടിരിക്കുന്നു കേട്ടോ. ഓക്കെ ചേട്ടാ, പാട്ട് എന്തായാലും നമുക്ക് കേൾക്കാം കേട്ടോ.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
2: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
4: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്താ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
8: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
9: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യമുണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
8: ഞാനും വരുന്നളയാ.
10: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: ഹലോ, ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
2: ഹലോ,
1: ഗുഡ് ഈവനിങ്, ഇതാരാണ്? ബാബു ചേട്ടാ. അതേല്ലോ, ഐശ്വര്യ മോളാണ്. സൂപ്പർ ആയിരുന്നു. ചേട്ടനോണോ? എന്റെ ഓണം സൂപ്പർ ആയിരുന്നു. ചേട്ടന്റെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചു.
2: ആയിരുന്നോ?
1: ഞങ്ങളുടെ പ്രോഗ്രാം ഒക്കെ ഇഷ്ടപ്പെട്ടോ ചേട്ടനെ? എന്റെ ഗാനോ? അത് ഏത്? അതെന്തെന്ന്? ഓ, കാക്കാരശ്ശി നാടകം. കാക്കാരശ്ശി നാടകം. അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം. ഓക്കെ, താങ്ക് യു ട്ടോ. അവിടെ ആരാണ് അടുത്തെന്ന് പറയുന്നത്? ഓക്കെ, അപ്പൊ ചേച്ചിയോട് സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇത് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ഗോഡ് ഫാദർ സിനിമയിലെ പാട്ടാണ്. ഓക്കെ കേട്ടോ. ബാബു ചേട്ടൻ വിളിക്കുമ്പോ എപ്പോഴും നമുക്ക് വല്ലാത്തൊരു എനർജി ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ ചേട്ടൻ അങ്ങനെയാണ് പാട്ടൊക്കെ പാടി നല്ല രസമായിട്ടാണ് സംസാരിക്കുന്നത്. നല്ലൊരു കളറ് തന്നെയായിരുന്നു. ഓക്കെ ഗൈസ്, മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. അനൂപാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ചോദിച്ചിരിക്കുന്ന പാട്ട് തകിലു പുകിലു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം, അതിനുശേഷം വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.
0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
5: പിറന്നേ കൊടി പറന്നേ മാരിയപ്പ, ഏ തെര ഇഴുക്ക്, എന്നാച്ചുമുത്ത്, ഏ മത്തളം കൊട്ടെ,
6: ഹേയ് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക്.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: യെസ് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളെല്ലാം കേട്ടുകൊണ്ട് നമ്മൾ ഈ ഒരു വൈകുന്നേരം അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ നല്ലൊരു ഓണക്കാലം ദേ അങ്ങ് കണ്ണിമിച്ചുമെന്ന വേഗത്തിൽ പോയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ദേ കുറച്ച് നേരം കൂടി ഉണ്ടല്ലോ, അപ്പോൾ ഒരു സമയം എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ആഘോഷിച്ചോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരെയും വീട്ടിലെ റിലേറ്റീവ്സൊക്കെ ഉണ്ട്, അമ്മമാർക്കൊക്കെ ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഭയങ്കര ജോലിയൊക്കെ ആയിരിക്കില്ല, ഒരു തിരക്കിനിടയിലൊക്കെ നിങ്ങൾക്കൊക്കെ കുറച്ച് റിലാക്സ് ആവാനായിട്ട് കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കൂടി ഞങ്ങളിവിടെ പ്ലേ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവർക്കായിട്ട് നല്ല രണ്ട് പാട്ടുകൂടെ കേട്ടിട്ട് ഇന്നത്തെ ഗാനമഞ്ജരി ഇവിടെ അവസാനിക്കുകയാണ്. ശനി ഞായർ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം തിങ്കളാഴ്ച കൃത്യം 4 മണിക്ക് കേട്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി വീണ്ടും കാതോർത്തുകൊണ്ടിരിക്കൂ. KRDI കമ്മ്യൂണിറ്റി ആൻഡ് റേഡിയോ.

0: എന്റെ റേഡിയോ 91.2 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഓണാശംസകൾ. അപ്പൊ ദേ, ഈ ഓണത്തിന് നമ്മളോടൊപ്പം മറ്റൊരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്, പാർവതി പ്രകാശ്. ശബ്ദത്തിലൂടെ നമുക്ക് എല്ലാവർക്കും വളരെയധികം സുപരിചിതയാണ്. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയ, ജീവൻ നൽകിയ ഒരാളാണ് കേട്ടോ നമ്മളോടൊപ്പം ഉള്ളത്. ഓണാശംസകൾ. താങ്ക് യു. അപ്പോ ഈ ഒരു ശബ്ദം കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലൂടെ കടന്നു പോകുന്ന കുറെ അധികം കഥാപാത്രങ്ങളുണ്ട്. പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ഈ സീരിയലൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഫേമിലിയർ ആണ് അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഓണ വിശേഷങ്ങളിലേക്ക് പോകാം. എന്താണ് ഇത്തവണത്തെ ഓണ വിശേഷങ്ങളൊക്കെ?
1: ഓണവിശേഷം എന്റെ മോന്റെ രണ്ടാമത്തെ ഓണമാണ്. ആദ്യത്തെ ഓണം ആക്ച്വലി കൈക്കുഞ്ഞായിരുന്നു, അപ്പൊ നല്ലപോലെ ഒന്നും സെലിബ്രേറ്റ് ചെയ്യാനായിട്ടൊന്നും പറ്റിയില്ല. ഇപ്പൊ മോന്റെ ആദ്യത്തെ ഓണം എന്ന് തന്നെ പറയാം. അവനെ മുണ്ടൊക്കെ ഉടുപ്പിച്ച് ഹേലയിട്ട് ഇത് തിരിച്ചു കുറച്ചൊക്കെ കൊടുത്ത് ആ ഒരു ത്രില്ലിലാണ്, എക്സൈറ്റ്മെന്റിലാണ്. എന്താവും, സ്ഥിതി നിറഞ്ഞുവിടാം, നിറഞ്ഞുവിടാം. എന്നാലും വലിയൊരു എക്സ്പെക്ടേഷൻ ഉണ്ട് എന്റെ മനസ്സിൽ, അതുപോലെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
0: നമുക്ക് നോക്കാം.
1: ഇപ്രാവശ്യം ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് പന്തളമാണ് ഹസ്ബൻഡ് നാട്. അപ്പൊ അവിടെ എല്ലാരും കൂടി പോയി. അവിടെ നല്ല ഒരുപാട് കസിൻസ് ഒക്കെ ഉണ്ട്, അപ്പൊ ഭയങ്കര രസാണ് അവിടെ. എനിക്ക് ഓണം വൈബ് കിട്ടും. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റിലും ത്രില്ലിലും ആണ് ഞാൻ.
0: പൊതുവെ ഓണം തിരുവനന്തപുരം അവിടെ തന്നെ ആയിരിക്കാം അല്ലേ?
1: അതെ അതെ അതെ, എന്റെ നാട് ട്രിവാൻഡ്രം ആണ്, ഹസ്ബൻഡിന്റെ നാട് പന്തളമാണ്. അപ്പൊ ട്രിവാൻഡ്രത്ത് അങ്ങനെ അധികം ഓണം ഉണ്ട് ഇല്ലാന്നില്ല, പക്ഷെ നമ്മുടെ ഇവിടെ ഒരു ചുറ്റുപാട് ഒരു സറൗണ്ടിങ്സിലെ കസിൻസ് ഒന്നും ഇല്ല, എല്ലാവരും കുറച്ച് ദൂരെയൊക്കെയാണ്. പക്ഷെ ഹസ്ബൻഡ് അവിടെ എങ്ങനെയാ വെച്ചാൽ നമ്മുടെ വീട് കഴിഞ്ഞ തൊട്ടടുത്ത് തന്നെ കസിൻസ് അങ്ങനെ ഇങ്ങനെയുണ്ട്. അപ്പൊ എല്ലാരും കൂടി ഒരുമിച്ച് നല്ല ആഘോഷമാണ് അവിടെ ഓണം.
0: തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ പ്രത്യേകിച്ച് കസിൻസ് ഉള്ളപ്പോഴാണല്ലോ ആ ഒരു മൂഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നത് തന്നെ.
1: അതെ, ഓണം
0: തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ് പാർവതി പ്രകാശ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പൊ ഈ ഒരു ശബ്ദം അല്ലേ നമുക്ക് വളരെയധികം സുപരിചിതമാണ്, പക്ഷേ ഇതിനു പിന്നിലെ ഒരു വ്യക്തിയെ മലയാളികൾക്ക് അത്രയും ഇങ്ങോട്ട് ഒരു സുപരിചിത ആയിരിക്കണമെന്നില്ല. എന്താണ് പാർവതിക്ക് എന്താണ് തോന്നുന്നത്?
1: അതെ, ശരിയാണ്. കാരണം വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയാൻ ചാൻസ് ഉള്ളൂ. കാരണം ഈ പണ്ടത്തെ പോലെ അല്ല കേട്ടോ, ഇപ്പോ ഈ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒക്കെ വരുന്നത് കൊണ്ട് റീൽസ് ഒക്കെ ഇട്ട് കുറെ പേര് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ശരിക്കും ഭയങ്കര സന്തോഷമാണ്, വീഡിയോസിലൂടെയൊക്കെ. അപ്പൊ ആ വീഡിയോസിലൊക്കെ കണ്ട് നമ്മളെ പുറത്ത് വെച്ച് ഐഡന്റിഫൈ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. എന്നാലും വളരെ കുറവാണ്. നമ്മുടെ ആർട്ടിസ്റ്റുകാരെ നേരിട്ട് കാണുവാണല്ലോ, ആർട്ടിസ്റ്റുകാർ അതിന് പിന്നിലുണ്ടെന്നുള്ള കാര്യം കുറെ നേരം ഓർക്കുന്നില്ല. ആ ഒരു വിഷമമുണ്ട്, ഐഡന്റിഫൈ ചെയ്യുമ്പോ ഒരു സന്തോഷമുണ്ട്.
0: തീർച്ചയായിട്ടും. ഇപ്പൊ ഒരു എത്രത്തോളം കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയിട്ടുണ്ടാവും?
1: ഞാന് ആക്ച്വലി 15 ഇയേഴ്സ് ആയി, 15 ഇയേഴ്സ് കഴിഞ്ഞു ഈ ഫീൽഡിൽ വന്നിട്ട്. പണ്ട് ഞാൻ സീരിയൽ ആക്ട് ചെയ്തിരുന്നു, ഒരു ഫോർത്ത് സ്റ്റാൻഡേർഡ് ഒക്കെ ഫോർത്ത് ഗ്രേഡിലൊക്കെ പഠിക്കുമ്പോൾ സീരിയൽസിൽ ആക്ട് ചെയ്തിരുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ ഡബ്ബിംഗ് ചെയ്തിട്ട്, ഞാൻ എനിക്ക് വേണ്ടി ഡബ് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ ഈ ഡബ്ബിംഗ് ഫീൽഡിലോട്ട് വരുന്നത്. അപ്പൊ ആ ഒരു ഏജ് മുതൽ ഞാൻ സ്കൂൾ ടൈമിലൊക്കെ തന്നെ ഡബ് ചെയ്ത് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാനങ്ങനെ ആക്ച്വലി കണക്ക് കൂട്ടിയിട്ടില്ല, എന്നാലും ഒരുപാട് കഥാപാത്രങ്ങൾക്ക് എനിക്ക് ശബ്ദം നൽകാൻ സാധിച്ചിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും. എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നൊരു കഥാപാത്രം എന്താണെന്ന് അറിയാമോ? ഒരു സീരിയലില്, സാന്ത്വനം സീരിയലില് ഗോപിക ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രം ഉണ്ടല്ലോ, ഞാൻ വല്ലാതെ നോട്ട് ചെയ്തിട്ടുള്ള. നമ്മൾ ഈ ശബ്ദത്തിന്റെ മേഖലയിൽ നിൽക്കുന്നവരായതുകൊണ്ട് പെട്ടെന്നൊരു ശബ്ദം കേൾക്കുമ്പോ ആ കൊള്ളാലോ ഇത് എന്ന് തോന്നുന്ന നമ്മളത് ശ്രദ്ധിക്കും, ശബ്ദം കൂടുതലായിട്ട് ശ്രദ്ധിക്കും. അപ്പോ ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ചില ശബ്ദങ്ങളുണ്ട്. അങ്ങനെ ഒരു ശബ്ദമായിരുന്നു
1: സാന്ത്വനം. അതെ, ഏഷ്യാനെറ്റിലെ സാന്ത്വനം സീരിയലാണ് എനിക്ക് നല്ലൊരു ടേൺ ഓവർ, എന്റെ ഒരു കരിയറിൽ നല്ലൊരു ടേൺ ഓവർ തന്നൊരു സീരിയലാണ്. കാരണം അതിന് ചിപ്പി ചേച്ചിക്കും രഞ്ജിത്തായിട്ടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒരുപാട് ഓഡീഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഓരോ ക്യാരക്ടേഴ്സിനും അവര് സൗണ്ട് സെലക്ട് ചെയ്തത്. അപ്പോ ഞാൻ തന്നെ അതിനകത്ത് ഒരുപാട് ക്യാരക്ടേഴ്സും ആദ്യം ഓഡീഷനിൽ സൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഗോപികയ്ക്ക് വേണ്ടിയിട്ട് പാർവതി എന്ന് സെലക്ട് ചെയ്തത് അവരാണ്. അപ്പൊ അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ എനിക്ക് ഒരുപാട് അംഗീകാരങ്ങളും അപ്രീസിയേഷൻസും ഒരുപാട് പേരിലേക്ക് റീച്ച് ആയതും ഞാൻ റീച്ച് ആയതും ആ ഒരു സീരിയലിലൂടെയാണെന്ന് ഞാൻ കരുതുന്നു. കാരണം ശിവേട്ട എന്നുള്ള
0: അതെ അതെ
1: ശിവേട്ടന്റെ പിറകെയുള്ള ഒരു നൃത്തവും കുറച്ച് കുശുമ്പ് കുറച്ച് ദേഷ്യം കുറച്ച് വിഷം എല്ലാം കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ആയിരുന്നു ആ ഒരു സീരിയലിൽ എനിക്ക് കിട്ടിയത്. അപ്പൊ എനിക്ക് ഒരുപാട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ഒരു സീരിയലായിരുന്നു അത്. അപ്പൊ അതിന് ഒരുപാട് താങ്ക്ഫുൾ.
0: നല്ലൊരു ഓണപ്പാട്ട് വരുന്നുണ്ട്, അതിനുശേഷം നമുക്ക്

0: സുവിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത് പാർവതി പ്രകാശാണ്. പുറത്തൊക്കെ പോകുമ്പോൾ ഗോപിയൊക്കെ സൗണ്ട് കൊടുത്തത് പാർവതിയാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ആളുകളുടെയൊക്കെ ഒരു സന്തോഷ പ്രകടനമൊക്കെ ഉണ്ടായിട്ടുണ്ടോ?
1: അത് ഉണ്ടായിട്ടുണ്ട്. കാരണം ഉല്ലാസ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനുണ്ട്. പുള്ളിക്കാരൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകാരുടെ എല്ലാവരുടെയും റീൽസ് ഒക്കെ ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്യുന്നൊരു ആളാണ്. അപ്പോ ആ പുള്ളി ഒരു ഇൻസ്റ്റയില് എന്റെയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ശങ്കർലാൽ ചേട്ടനെയും കൂടി വീഡിയോ വെച്ചിട്ട് ഒന്ന് ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്തിരുന്നത് ഭയങ്കര കിട്ടിയൊരു റീലാണ്. അപ്പൊ ആ റീൽസ് കണ്ടിട്ട് കുറെ പേര് തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പുറത്ത് പോകുമ്പോ അഞ്ജലിക്ക് സൗണ്ട് കൊടുക്കുന്ന എന്ന് പറയുമ്പോ അതെ ഞാൻ തന്നെയാണ്, അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ പേരൊന്നും പറയും. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമാണ്. ഉണ്ടായിട്ടുണ്ട്, കുറച്ച് പേര് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ശരിക്കും ഒരു കഥാപാത്രത്തിന് ജീവൻ കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു നമ്മ പുറത്ത് നോക്കുമ്പോ ഒരാളുടെ ശബ്ദത്തിന് കൊടുക്കുക അല്ലേ, പക്ഷെ അതിനു പിന്നിൽ കുറച്ച് ടാസ്ക് ഒക്കെ ഉണ്ടല്ലേ പാർവതി.
1: ഡബ്ബിംഗ് എന്ന് പറയുന്നത് നല്ല ടാസ്ക് തന്നെയാണ്. അത് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് ചിലപ്പോൾ അത് വലിയ ടാസ്ക് ആയിട്ട് ഫീൽ ചെയ്യത്തില്ലായിരിക്കും. ആദ്യമായിട്ട് വരുന്നവർക്ക് കുറച്ചൊരു ഡിഫിക്കൽട്ട് ഫീൽ ചെയ്യും. കാരണം ഇപ്പൊ നമുക്കിപ്പോ ഞാനാണെങ്കിൽ പോലും എനിക്ക് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും ചില ആർട്ടിസ്റ്റുകാര് തമിഴ് ആർട്ടിസ്റ്റ് ആയിരിക്കും, കന്നഡിയൻസ് ആയിരിക്കും. അപ്പൊ അവർക്കൊക്കെ നമുക്ക് ഡബ് ചെയ്യുമ്പോൾ അവർ മലയാളം ത്രൂ ഔട്ട് പറയില്ല, മലയാളം ആയിരിക്കില്ല കറക്റ്റ് ആയിട്ട് പറയുന്നത്. ഇപ്പൊ എന്തുണ്ട്, സുഖമാണോ, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ എന്നാണ് ഒരു ഡയലോഗ് അറിയുക. എന്തൊക്കെയുണ്ട്
2: വിശേഷം, സുഖം അങ്ങനെ പറയുന്നു. നമ്മള് വേണോ അത് കംപ്ലീറ്റ് ആയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ എന്ന് ആ ലിപ്സിൽ അങ്ങ് തീർക്കാനായിട്ട്. അതൊരു ടാസ്ക് പിടിച്ചൊരു പരിപാടിയാണ്. ഈ വേറെ ആർട്ടിസ്റ്റുകാർക്ക്, വേറെ ലാംഗ്വേജിലുള്ള ആർട്ടിസ്റ്റുകാർക്ക് ഡബ് ചെയ്യുമ്പോൾ ഇച്ചിരി ഡിഫിക്കൾട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതിന് റീടേക്കും ഒക്കെ എടുക്കാറുണ്ട് സംഭവങ്ങള്. അപ്പൊ പുതിയതായിട്ട് വരുന്നവർക്ക് അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷെ ഇപ്പൊ എക്സ്പീരിയൻസ് ആയിട്ട് പോകുന്നവർക്ക് അത് നമ്മൾ ഇപ്പൊ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു ഡിഫിക്കൽട്ട് ആവും. പിന്നെ അതിലൊരു ഒരു ട്രാക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് പിടിച്ച് അങ്ങ് ഡബ് ചെയ്ത് അങ്ങ് പൊക്കോളും. അതുകൊണ്ട് അത് വലിയ സീനായിട്ട് ഫീൽ ചെയ്യാറില്ല.
0: ആസ് എ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, പാർവതി ഒരു കഥാപാത്രത്തിന് ശബ്ദം നൽകുമ്പോൾ എന്താണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത്? ഒരു കഥാപാത്രത്തിന്റെ ഭാവമാണോ, ഒരു സംസാര ശൈലിയാണോ, അല്ലെങ്കിൽ ആ ഒരു ശബ്ദത്തിന്റെ പിച്ചാണോ, എന്താണ്?
2: ഇത് ആക്ച്വലി എല്ലാം നമ്മൾ ഒരുപോലെ ശ്രദ്ധിക്കണം. നമ്മുടെ ഒരു ആദ്യം നമ്മുടെ ക്യാരക്ടറിന്റെ എന്താണ്, ക്യാരക്ടർ എങ്ങനെയാണ്, പാവം പിടിച്ച കുട്ടിയാണോ വില്ലത്തിയാണോ എന്നൊക്കെയുള്ളത് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കും. മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അതിനനുസരിച്ച് സംസാരിക്കുന്നതാണെങ്കിലും, ഇപ്പൊ വില്ലത്തിയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ആ ഒരു ടോണിൽ നമ്മൾ മാറ്റം വരുത്തിയിട്ട് ഇച്ചിരി റൂഡ് ആയിട്ടുള്ള സ്ലാങ്ങിലായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. പാവം ആണെങ്കിൽ തീരെ പാവം പിടിച്ച് നമ്മുടെ എന്താണെങ്കിലും എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി, എല്ലാം നമ്മൾ ഒരുപോലെ ശ്രദ്ധിക്കണം. മോഡുലേഷൻ ആണെങ്കിലും ആ കുട്ടിയുടെ രീതിയാണെങ്കിലും ആർട്ടിസ്റ്റിന്റെ രീതിയാണെങ്കിലും, ആർട്ടിസ്റ്റ് ചില പോസ്റ്റ് പ്രൊഡക്ഷൻ പറയും ആർട്ടിസ്റ്റിനെ ഫോളോ ചെയ്താൽ മതി, ആർട്ടിസ്റ്റ് എന്താണോ ചെയ്തിരിക്കുന്നത് അത് ഫോളോ ചെയ്താൽ മതി എന്ന് പറയും. ചിലർ പറയും എല്ലാം പാർവതിയുടെ കയ്യിലാണ്, പാർവതി എന്താണെന്ന് വെച്ചാൽ കാട്ടിക്കോ എന്ന്
0: പറയുന്നു.
2: അതെ അതെ അതെ, ഫുൾ ഫ്രീഡം തരും. ചിലര് പറയും ഇങ്ങനെ എന്താണോ ആർട്ടിസ്റ്റുകാർ പറയുന്നത് അതുപോലെ ചെയ്താൽ മതി നമുക്ക് എന്ന് പറയും. ചിലരാണെങ്കിൽ സ്ക്രിപ്റ്റ് ഒന്നും ഫോളോ ചെയ്യത്തില്ല. അതായത് അതൊരു ബാഡ് അല്ല, പക്ഷെ അവര് ആ ഒരു കഥാപാത്രത്തിൽ ഉൾക്കൊണ്ട് അങ്ങ് കലക്കും, ആ ഒരു സീനിനെ കലക്കും. അപ്പോ നമ്മളും അതിനനുസരിച്ച് അതിനേക്കാൾ മേലെ കലക്കണം, എന്നാലേ നമുക്ക് ഔട്ട് കറക്റ്റ് ആയിട്ട് വരുള്ളൂ.
0: അതെ,
2: അപ്പൊ അങ്ങനത്തെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്.
0: ഓക്കെ, അപ്പോ ഇത്രയും കാലത്തെ ഒരു ഡബ്ബിംഗ് എക്സ്പീരിയൻസിൽ ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയുള്ള കഥാപാത്രങ്ങൾക്ക് സൗണ്ട് കൊടുക്കാനാണ് താല്പര്യം? ഇപ്പൊ പറഞ്ഞല്ലോ വില്ലത്തി ഉണ്ടാവും, ചിലപ്പോ പാവം കുട്ടി ഉണ്ടാവും, ചിലപ്പോ കുറച്ച് കുറുമ്പൊക്കെ ഉള്ളവരുണ്ടാകും. എങ്ങനെയുള്ള ക്യാരക്ടറിന് സൗണ്ട് കൊടുക്കുന്നതാണ് കൂടുതൽ താല്പര്യം?
2: എനിക്ക് പൊതുവേ എല്ലാം ഒരുപോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എല്ലാം ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രമാണ്, പാവമാണെങ്കിലും വില്ലത്തിയാണെങ്കിലും ഇനി ഡബിൾ മൈൻഡ് ഉള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിലും എല്ലാം ഞാൻ ഒരുപോലെ ചെയ്തിട്ടുണ്ട്. എന്നാലും എനിക്ക് കുറച്ചുകൂടി ഏതാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ കുറച്ച് കുശുമ്പും കുറച്ച് കുന്നായ്മയും അവിടെ തിരിച്ചുകൊണ്ട് കഴിച്ചിറക്കുന്ന ടൈപ്പ് അത് ചെയ്യാനാണ് കുറച്ചുകൂടി കൂടുതൽ താല്പര്യം.
0: അതൊരു രസകരമായ ക്യാരക്ടർ ആയിരിക്കും. കാരണം എനിക്കും, ഞാനിപ്പോ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അമ്മ ഈ സീരിയലൊക്കെ കാണുമ്പോ എനിക്ക് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് ഒരു പാവം കുട്ടീനെക്കാളും കൂടുതൽ കുറച്ച് കുറുമ്പൊക്കെ ഉള്ള, അല്ലെങ്കിൽ കുറച്ച് ഇതുപോലുള്ള വില്ലത്തിലൊക്കെ ഉള്ള ക്യാരക്ടേഴ്സിനാണല്ലോ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്.
2: ചെയ്യുമ്പോഴും
0: നമുക്കൊരു രസമാണ്.
2: അതെ അതെ, ഭയങ്കര രസമാണ്. നമ്മുടെ സ്റ്റുഡിയോയിലൊക്കെ നമ്മളിങ്ങനെ ചെയ്യുമ്പോ റെക്കോർഡിസ് ഒക്കെ നമ്മുടെ മുഖത്ത് ഇങ്ങനെ നോക്കും, എന്താ നമ്മുടെ മുഖത്ത് വരുന്ന ഭാവം. അങ്ങനെയാ നമ്മള് ചെയ്യുന്നത്, ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഞാൻ ഡബ്ബിങ്.
0: അങ്ങനെ ഡബ്ബ് ചെയ്തിട്ട് ഇന്നും മനസ്സിൽ നിന്ന് മായാത്ത ഒരു ക്യാരക്ടർ ഉണ്ടോ?
2: മനസ്സിൽ നിന്ന് മായാത്ത ക്യാരക്ടർ ഇഷ്ടം, ഞാൻ ചെയ്തതെല്ലാം എനിക്ക് ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. പിന്നെ ഈ സാന്ത്വനം, നമ്മളിപ്പോ ഈ സാന്ത്വനം പറഞ്ഞു, പിന്നെ ചന്ദനമഴ, ചന്ദനമഴയാണ് ഞാൻ ആദ്യമായിട്ട് മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന ഒരു സീരിയൽ. ചന്ദനമഴയിലെ അമൃതയ്ക്ക്, മേഘ്നയ്ക്ക് ഡബ് ചെയ്തത് ഞാനാണ്. അപ്പൊ ഇപ്പോഴും റീൽസ് ഒക്കെ, ട്രോളൊക്കെ കാണുമ്പോ
0: എനിക്ക് ചോദിക്കാൻ വന്നോ,
2: അതെ ഇതൊക്കെ ഞാൻ തന്നെയാണല്ലോ പറഞ്ഞത്.
0: ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, ഇപ്പൊ ആ ട്രോളൊക്കെ കാണുമ്പോ ഞാൻ അന്ന് അന്നിതൊരു അല്ലെങ്കിൽ അയ്യോ ഇത് ഇങ്ങനെയായിരുന്നോ, ഹോംവർക്ക് പോലും മാറ്റി വെച്ചത് കാണാനിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോ
2: ശരിക്കും ആ കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാൻ ഈശ്വര ഇത് ഞാൻ തന്നെയായിരുന്നു. എനിക്ക് ഇപ്പോഴും എനിക്ക് കുറെ പേര് എനിക്ക് ഇൻസ്റ്റയിൽ ഷെയർ ചെയ്യും കേട്ടോ, വീഡിയോസ് കാണുമ്പോ എന്റെ പൊന്ന് ചേച്ചി ഇത് ചേച്ചി തന്നെയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും രസാണ്, രസാണ്. പക്ഷെ അന്ന് നമ്മൾ ചെയ്യുമ്പോ അന്നത്തെ ആ ഒരു കുട്ടി മൈൻഡില് ഇത് ഇത്ര വലിയ വൈറലാകും, ഇത്ര ട്രോളാകും അന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല. ഇത് ആക്ച്വലി നമ്മുടെ വർക്ക്, നമ്മുടെ വർക്ക് സൂപ്പർ ആയിരിക്കണം ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യും. പക്ഷെ ഇത് ഔട്ട്പുട്ട് ഇങ്ങനെ ഭാവിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും.
0: കാലങ്ങൾക്കിപ്പുറമാണ്, കാലങ്ങൾക്കിപ്പുറമാണ്.
2: അതൊക്കെ ചെയ്ത് എനിക്ക് ഷെയർ ചെയ്യുമ്പോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാണുമ്പോ.
0: തീർച്ചയായിട്ടും. അപ്പൊ നല്ലൊരു ബ്രേക്കിന് ശേഷം നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺഡ്.

0: എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
7: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
8: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
7: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
8: TNC അപ്ലൈ.
9: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
10: രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ച് കിട്ടാനോ?
10: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
9: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
11: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ
12: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്താ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
13: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
11: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.
14: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
15: ഈ പൊന്നോണത്തിന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ പാർവതി പ്രകാശാണ്. നമുക്കിനിയും കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ഡബ്ബിങ്ങിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം അതിൽ കരയുന്ന രംഗം ഉണ്ടാകും, ചിലപ്പോൾ ദേഷ്യപ്പെടുന്ന രംഗം ഉണ്ടാകും, തമാശ, പ്രണയം ഇവയിലൊക്കെ ഉണ്ടാകും. അപ്പൊ ഇതിൽ കുറച്ച് ടഫായിട്ടുള്ള ഒരു ഇമോഷൻ എന്താണ് തോന്നിയിട്ടുള്ളത്? ചിരിപ്പിക്കാനാണോ? പൊതുവെ ചിരിപ്പിക്കുന്നത് കുറച്ച് ടാസ്ക് ആണ്, അല്ലെങ്കിൽ കരയിപ്പിക്കുന്നതാണ് അതിനേക്കാൾ ടാസ്ക് എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. ഇതിലേതാണ്
16: ടാസ്ക്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, എനിക്ക് അങ്ങനെ ടാസ്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പേഴ്സണലി. പക്ഷെ ഈ കരയുമ്പോ നമ്മളിങ്ങനെ അലറി വിളിച്ച് ആരെങ്കിലും ഒക്കെ ഈ മരണപ്പെടുന്ന സീൻസ് അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് നമ്മൾ കരയേണ്ടി വരും. അതിങ്ങനെ ത്രൂ ഔട്ട് ആ ഒരു എപ്പിസോഡ് തന്നെ, ചിലപ്പോ ഒരു ഒരു സീൻ തന്നെ ആയിരിക്കും ഒരു എപ്പിസോഡ് അവർ കവർ ചെയ്യുന്നത്. അപ്പോ അങ്ങനെ കിടന്ന് കരഞ്ഞു വിളിക്കുമ്പോ ത്രോട്ടിനൊരു ചെറിയ കഞ്ചഷൻ വരാറുണ്ട്. ഇങ്ങനെ കയറി കിടന്ന് നമ്മളിങ്ങനെ വിളിക്കുമ്പോ നമ്മുടെ ത്രോട്ടിനൊരു കഞ്ചഷൻ വരാറുണ്ട്. അല്ലാതെ ഡബ് ചെയ്യാനായിട്ട് എനിക്കൊരു ഡിഫിക്കൽട്ടി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഒരു ക്യാരക്ടേഴ്സിനും.
15: ഇതൊക്കെ എന്ത്?
16: അങ്ങനെയല്ല, എന്നാലും ഞാൻ എന്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാണ് കേട്ടോ.
15: ഞാൻ ചുമ്മാ ഒന്ന് ടീസ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, ഇപ്പോ കൊറേ വർഷങ്ങളായിട്ട് ഡബ്ബിംഗ് ഫീൽഡിൽ തന്നെയുണ്ട്. തീർച്ചയായിട്ടും നിറയെ അവാർഡുകളൊക്കെ വാരിയിട്ടുണ്ടാവും അല്ലേ?
16: ദൈവാനുഗ്രഹം, എനിക്ക് 3 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്, പിന്നെ ഏഷ്യാനെറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്, സീ കേരളത്തിന്റെ ഫസ്റ്റ് കുടുംബം അവാർഡ്സിന്റെ ഫസ്റ്റ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള അവാർഡ് എനിക്കാണ് കിട്ടിയത്. പിന്നെ ഒരുപാട് ഒരുപാട് ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഡബ്ബിങ്ങിന്. പിന്നെ ഡബ്ബിംഗ് മാത്രമല്ല, ഞാൻ ഡാൻസും ചെയ്യാറുണ്ടായിരുന്നു. ഡെലിവറിക്കൊക്കെ മുമ്പാണ് കേട്ടോ, ഞാൻ ഈ ഡെലിവറിക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടേക്കുന്നു. അത് ഡാൻസ് ടീച്ചർ എന്നെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും മനസ്സിലത് ചീത്ത പറയാറുണ്ട്, എവിടെ ഡാൻസിന് വരാത്ത എന്താന്നൊക്കെ. കലാതിലകം നൃത്യ സമയത്ത് ഞാനായിരുന്നു കലാതിലകം. അപ്പൊ അതെ, അതെ, കലാതിലകം ആയിട്ടുണ്ട്. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഫോക്ക്, അങ്ങനെ നീണ്ടു കിടക്കുന്നു നിര. പിന്നെ ഓട്ടംതുള്ളൽ ചെയ്യാറുണ്ട്.
15: അങ്ങനെ പോട്ടെ, ചെയ്യാത്തത് പറയൂ, ചെയ്യാത്തത് പറയൂ, അത് വിട്, ചെയ്യാത്തത് പറയൂ, അതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു.
16: നമ്മുടെ ഈ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ, മറ്റേ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ ഒക്കെ വരുന്ന സമയത്തൊക്കെ ഓൾ ഇൻ ഓൾ ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു അന്നത്തെ സമയമൊക്കെ.
15: മിസ് ചെയ്യുന്നുണ്ടല്ലേ? അപ്പോഴത്തെ ഓണാഘോഷവും ഇപ്പോഴത്തെ ഓണാഘോഷവും വളരെ വ്യത്യസ്തമാണല്ലേ.
16: ഓണാഘോഷം ആക്ച്വലി എനിക്ക് പണ്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല.
15: എങ്ങനെയാ സമയം കിട്ടുക? ഉറങ്ങാൻ സമയം കിട്ടിയോ എന്ന് എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു.
16: കാരണം എന്തറിയോ, രാവിലെ ഞാൻ സ്കൂളിൽ പോകുമ്പോ സ്കൂളിൽ പോയിട്ട് അച്ഛനാ എന്നെ എപ്പോഴും കൊണ്ടുവിടുന്നതും വിളിച്ചോണ്ടുവരുന്നതും എല്ലായിടത്തും കൊണ്ടുപോകുന്ന ഒക്കെ അച്ഛനായിരുന്നു. അപ്പോ രാവിലെ കൊണ്ടുപോകും, സ്കൂളിൽ കൊണ്ടുപോകും, വിളിച്ചോണ്ട് വരുന്ന വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഡബ്ബിംഗ് എല്ലാം ഉണ്ടെങ്കിൽ അത് തീർത്തിട്ട് വരും. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന ഉടനെ ട്യൂഷൻ കഴിഞ്ഞിട്ട് ട്യൂഷൻ ചിലപ്പോ രാവിലെ ആയിരിക്കും, ഏർലി മോർണിംഗ് ആയിരിക്കും, 6 AM 5:30 AM ആയിരിക്കും ട്യൂഷൻ വരുന്നത്. അപ്പൊ ഇനി ഭയങ്കര ടൈറ്റ് ഷെഡ്യൂൾ ആയിരുന്നു. അപ്പൊ ഈ ഓണം വിഷു അതൊന്നും എനിക്ക് ആഘോഷിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. ശരിക്കും ഞാനതൊക്കെ ഇപ്പോഴാണ് എൻജോയ് ചെയ്യുന്നത്.
15: എന്തായാലും ഈ ഒരു ഓണക്കാലവും വളരെ സൂപ്പർ ആയിരിക്കട്ടെ. നമുക്ക് ഇനിയും ചോദ്യങ്ങളുണ്ട് കേട്ടോ, ഇനിയും തീർന്നിട്ടില്ല. ഈ ഒരു മിക്കവാറും എല്ലാ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനോടും ഞാൻ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, നമ്മളൊരു കഥാപാത്രത്തെ കാണുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കുന്നത് ആ ഒരു നടിയാണ് ഓർത്തു വെക്കുന്നത് അല്ലെ. പലപ്പോഴും അതിന് ശബ്ദം നൽകുന്നവരെ എല്ലാവരും മറന്നു പോകാറാണ്, അല്ലെങ്കിൽ അതിനെ പെട്ടെന്ന് ആരും അങ്ങോട്ട് ഓർക്കാറില്ല എന്നുള്ളതാണ്. അതിലൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഒരു വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ടോ?
16: എനിക്ക് ആ പ്രേക്ഷകർ ഓർക്കാത്തതിൽ എനിക്ക് അങ്ങനെ വിഷമം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ഡബ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകാരുണ്ടല്ലോ, ചില ആർട്ടിസ്റ്റുകാർ, വളരെ ചുരുക്കം ചില ആർട്ടിസ്റ്റുകാർ, നമ്മളെങ്ങനെ ഒരിടത്തും പറഞ്ഞു കേട്ടിട്ടില്ല. നമ്മളോട് അങ്ങനെ എങ്ങനെയുണ്ട് കാര്യം, എങ്ങനെയുണ്ട് നമ്മുടെ ഡബ്ബിങ്, അങ്ങനെ ഒന്നും നമുക്ക് നമ്മളോടൊന്നും ഷെയർ ചെയ്യാറില്ല. നമ്മളായിട്ട് ഒരു കോണ്ടാക്ടും വെക്കാത്ത ചില ആർട്ടിസ്റ്റുകാരുണ്ട്, വളരെ ചുരുക്കം ചില ആർട്ടിസ്റ്റുകാരാണ് കേട്ടോ. അപ്പൊ അതില് നമുക്ക് നല്ല രീതിയിൽ എനിക്ക് വിഷമം ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു ജോബാണല്ലോ,
15: നമുക്കൊരു
16: അവരുടെ കയ്യിൽ നിന്നൊരു അപ്രീസിയേഷൻ കിട്ടുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു അവാർഡ് എന്ന് പറയുന്നത്, ചെയ്യുന്ന ആർട്ടിസ്റ്റുകാരുടെ കയ്യിൽ നിന്ന്. അപ്പോ അത് ഒരു കോണ്ടാക്ടും വെക്കാത്ത കുറച്ച് ആർട്ടിസ്റ്റുകാരുണ്ട്. അപ്പൊ അതിലെനിക്ക് നല്ല വിഷമം തോന്നിയിട്ടുണ്ട്. അല്ലാതെ പ്രേക്ഷകർക്ക് അവര് കാണുക തീർന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അതിലെനിക്ക് വിഷമം തോന്നിയിട്ടില്ല. പക്ഷെ ഇതെനിക്ക് കുറച്ചൊരു വിഷമം ഫീൽ ചെയ്യുന്നൊരു സംഭവമാണ്.
15: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ ഒരു കഥാപാത്രത്തിന് എന്റെ ശബ്ദം കിട്ടിയത് കൊണ്ടാണ് ആളുകൾ എന്നെ ഓർത്തത്, അങ്ങനെ തോന്നിയിട്ടുള്ള ഏതെങ്കിലും കഥാപാത്രം ഉണ്ടോ?
16: അത് ഞാൻ നേരത്തെ പറഞ്ഞു, ചന്ദനമഴ. അതാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്, ചന്ദനമഴ, സാന്ത്വനം. പിന്നെ ഞാൻ ഇപ്പൊ ചെയ്യുന്ന ചെമ്പനീർ പൂവ്, രേവതിക്ക്, റബേക്കയ്ക്ക് ചെയ്യുന്ന ചെമ്പനീർ പൂവ്. ചെമ്പനീർ പൂവ് ഞാൻ ആദ്യം വേറൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ ആർട്ടിസ്റ്റ് മാറി ഇപ്പോ റബേക്കയാണ് ചെയ്യുന്നത്. അപ്പോ പഴയ സൗണ്ട് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്ന് ഈശാനെറ്റിൽ നിന്നും സ്റ്റുഡിയോയിൽ നിന്നും ഒരു പ്രഷർ ഉണ്ടായിരുന്നു. അപ്പോ നല്ല രീതിയിൽ നമ്മൾ മാക്സിമം നമ്മുടെ ഔട്ട് കൊടുക്കണം എന്നുള്ള രീതിയിൽ എന്നോട് സ്റ്റുഡിയോയിൽ നിന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ചെമ്പനീർ പൂവും അങ്ങനെ എനിക്കൊരു ഫീൽ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് റബേക്കയുടെ, രേവതിയുടെ വോയിസ്.
15: അപ്പൊ നല്ലൊരു ബ്രേക്കിന് ശേഷം നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺഡ് ഇൻ റേഡിയോ 91.2.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: അല്ലേ, താൻ എന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
2: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
2: എടി മിടുക്കി.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയറുൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
6: കണക്ട് ആയോ?
7: ഏ ആയിട്ടില്ല, വെയിറ്റ്. കണക്ട് ആകുന്നു, മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
8: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സെറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ട് ആയി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
9: ഈ പൊന്നോണത്തിന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയ പാർവതി പ്രകാശാണ്. നമുക്കിനിയും കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്.
10: ഞാൻ സത്യത്തിൽ ഇന്നലെ ഞാൻ അത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കറിയില്ലായിരുന്നു പാർവതി ആയിരുന്നു അത് ചെയ്യുന്നതെന്ന്.
11: അപ്പൊ
10: ഇന്നലെ ഞാനത് കണ്ടപ്പോ ഞാനിങ്ങനെ അയ്യോ, ഇങ്ങനെ ആക്സിഡന്റ് പറ്റി സിസ്റ്റർ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തുള്ള ആളുണ്ടല്ലോ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, എന്തൊരു വെപ്രാളം പിടിക്കലായത്. പക്ഷെ നമ്മള് ശ്രദ്ധിക്കും കേട്ടോ, നമ്മള് പ്രത്യേകിച്ച് ഈ ഇതില് നിൽക്കുന്നവരായതുകൊണ്ട് നമ്മള് ശ്രദ്ധിക്കും. ഈ പാർവതി പ്രകാശ് എന്ന ഒരു ശബ്ദ കലാകാരിയുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ ഏറ്റവും കൂടുതൽ ഈ ശബ്ദം കൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച ഒരു നിമിഷം എന്നാണ്?
11: ശബ്ദം കൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച നിമിഷം നമ്മുടെ എനിക്ക് ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് അനൗൺസ് ചെയ്ത സമയം. ഞാന് ആക്ച്വലി ഞാൻ മാർഗസീലസ് കോളേജിലാണ് ഞാൻ പഠിച്ചത്, ബിടെക് ഗ്രാജുവേറ്റ് ആണ്. അപ്പോ അവിടെ കോൺവക്കേഷൻ സെറമണി നടക്കുകയായിരുന്നു. അപ്പൊ ഗ്രാജുവേഷൻ സെറമണി, അപ്പോ അത് എല്ലാം സെറമണി ഒക്കെ കഴിഞ്ഞപ്പോ എനിക്ക് എന്റെ അമ്മയുടെ ഫോണിലോട്ട് ഒരു കോൾ വന്നു. അത് സ്റ്റുഡിയോയിൽ നിന്ന് ജിമോൾ ചേച്ചി റെക്കോർഡിസ്റ്റാണ്. അപ്പൊ ജിമോൾ ചേച്ചി അമ്മയെ വിളിച്ചതാ, കൺഗ്രാജുലേഷൻ പാറൂ എന്ന് പറഞ്ഞിട്ടാ വിളിച്ചേ. അപ്പൊ അമ്മ, കൺഗ്രാജുലേഷൻസ്, എന്തിന്, എന്താണ് കാര്യം, എന്താ നമുക്ക് ഈ സ്റ്റേറ്റ് അവാർഡിന്റെ നോമിനേഷൻ പോയിന്നോ ഒന്നും അറിയില്ല. ഇത് സ്റ്റുഡിയോയിൽ നിന്നും ചാനലിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കൊടുത്ത് അങ്ങനെ കിട്ടിയൊരു അവാർഡാണ്. അപ്പോ നമുക്ക് അറിയില്ലായിരുന്നു. അപ്പൊ കൺഗ്രാജുലേഷൻ, എന്തിന് സ്റ്റേറ്റ് അവാർഡ് ഇപ്രാവശ്യം പാർവതിക്കാണ് എന്ന് പറഞ്ഞു. അമ്മ എല്ലാം ഒരുമാതിരി ഇങ്ങനെ കണ്ണൊക്കെ തള്ളി ഇങ്ങനെ, ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം. നിനക്കാ ഇപ്രാവശ്യത്തെ സ്റ്റേറ്റ് അവാർഡ്? ഞാൻ പിന്നെ അന്ന് കോളേജില് ആ ക്യാമ്പസ് മുഴുവൻ അങ്ങ് പാട്ടായി, എല്ലാവരും വന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു, മൈക്കിൽ കൂടെ നമ്മുടെ പ്രിൻസിപ്പൽ അനൗൺസ് ചെയ്യുന്നു, അതൊക്കെ എനിക്ക് ഭയങ്കര മറക്കാൻ പറ്റാത്തൊരു നിമിഷമാണ്. എനിക്ക് പറഞ്ഞിട്ട് എനിക്ക് അതാ ഓർമ്മ.
10: ശരിക്കും ഒരു സർപ്രൈസ് ആണ് കേട്ടപ്പോ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്.
11: ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റും സർപ്രൈസും. അത് നല്ലൊരു ചടങ്ങാണ് നമുക്ക് നടക്കുന്ന ഒരു

0: സെർമണി എന്ന് പറയുന്നത്. അതിന്റെ കൂടെ ഒരു ഇരട്ടി മധുരം എന്നാണെങ്കിൽ പറയാം അത് കിട്ടിയപ്പോ.
1: തീർച്ചയായിട്ടും നല്ലൊരു മൊമെന്റ് ആയിരിക്കും അത്, ലൈഫിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു മൊമെന്റ്.
0: അതെ അതെ അതെ അതെ.
1: അപ്പൊ നല്ലൊരു ബ്രേക്കിന് ശേഷം നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺഡ് റേഡിയോ 91.3.

0: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
1: ത്രില്ലടിപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
2: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
1: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: 30 കോടി രൂപയുടെ
6: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: ഈ പൊന്നോണത്തിന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ പാർവതി പ്രകാശാണ്. നമുക്കിനിയും കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്. ഓണത്തിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് എന്താണ്?
7: ഓണത്തിന്റെ ഓണം എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഈ പൂക്കളം ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. തിരുവാതിരക്കളി നമ്മുടെ ഈ ഡാൻസ് റിലേറ്റഡ് ആണല്ലോ, അപ്പൊ തിരുവാതിരക്കളി ഇഷ്ടമാണ്. പിന്നെ അങ്ങോട്ടൊക്കെ പോകുമ്പോ പുലിക്കളി, തൃശ്ശൂർ ഏരിയയിലെ എനിക്ക് കുറക്കാസം തന്നെ, അപ്പൊ അവിടെ പോകുമ്പോ പുലിക്കളിയൊക്കെ കാണാൻ പറ്റും. അതൊക്കെ ഈ ഓണം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്റെ മനസ്സിൽ വരുന്നത്. പിന്നെ സദ്യ
1: മസ്റ്റാണ്,
7: അത് മറക്കാൻ പറ്റില്ലല്ലോ.
1: അതാണ്
7: ഓണസദ്യ, അത് അത് മസ്റ്റ് ആണല്ലോ.
1: ഈ ഒരു ഡബ്ബിംഗ് ഫീൽഡില് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഓണമൊക്കെ എങ്ങനെയായി?
7: അങ്ങനെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, നമ്മുടെ കാഷ്വൽ ഒന്നുമില്ല.
1: മുൻപ് തൊട്ടേ അതുമായിട്ട് ഇങ്ങനെ ജീവിതം അതുമായി പൊരുത്തപ്പെട്ടത് കൊണ്ട്
7: പോയിരുന്നുണ്ട്.
1: ലൈഫില് ഈ ഒരുപാട് ഡയലോഗുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ ലൈഫിൽ മറക്കാൻ കഴിയാത്ത ഒരു ഡയലോഗ് എന്താണ്? എപ്പോഴും ഓർക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു ഡയലോഗ് എന്താണ്? അമൃതയുടെ ഡയലോഗ് എന്തെങ്കിലും ആണോ?
7: എനിക്ക് ഞാൻ ആ റീല് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്ത് കാണും, നമ്മുടെ സാന്ത്വനത്തിന്റെ റീല്. അപ്പൊ അതിനകത്തെ ശിവേട്ടന്റെ നമ്മുടെ എന്തിനാ ശിവേട്ട എന്നോട് ഇങ്ങനെ ഞാൻ എന്ത് തെറ്റോ ചെയ്ത എന്നൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്. പിന്നെ കരഞ്ഞിട്ട് എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്ത ആ ഒരു സംഭവം ഉണ്ട്. പിന്നെ കുറെ ഡയലോഗ്സ് ഉണ്ട്. നമ്മൾ ഈ സ്ക്രിപ്റ്റ് നോക്കി നമ്മൾ പൈലറ്റും കേട്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു പോവാണല്ലോ. അപ്പൊ ഇങ്ങനെ ഒന്നും ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറയാൻ എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന എല്ലാ സാധനവും നമ്മൾ നമ്മുടെ ഫുൾ എഫേർട്ട് ഇട്ട് നമ്മുടെ കയ്യിലുള്ള എല്ലാ എന്താ എല്ലാ കാര്യവും നമ്മൾ അതിനകത്ത് കൊടുത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എല്ലാ ഡയലോഗ്സ് എനിക്ക് ഒരുപോലെ പ്രിയപ്പെട്ടതാണ്.
1: ഒരുപാട് സന്തോഷം കേട്ടോ. ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇനി ഞാൻ എന്തെങ്കിലും ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഓക്കെ, ഇപ്പോ പുതിയ വർക്കുകൾ എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വർക്കുകൾ?
7: ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഏഷ്യാനെറ്റിൽ തന്നെ ചെമ്പനീർ പൂവ്, പത്തരമാച്ച്, മൗനരാഗം ഇപ്പൊ കഴിഞ്ഞു. പിന്നെ നമ്മുടെ മാംഗല്യം സീരിയൽ ചെയ്യുന്നുണ്ട് സീ കേരളത്തില്. പിന്നെ ശ്യാമാംബരം ചെയ്യുന്നുണ്ട്. ശ്യാമാംബരത്തിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ശ്യാമാംബരത്തില് ആദ്യം ശ്യാമാംബരം എന്ന് തുടങ്ങിയ ഒരു ക്യാരക്ടർ ഹരിതയ്ക്ക് ഞാൻ ഡബ് ചെയ്തിരുന്നു. പിന്നെ ഇപ്പം സ്നേഹപൂർവ്വം ശ്യാമിയായി സെക്കൻഡ് പാർട്ടായി. അപ്പൊ ഹരിതയുടെ ഡബിൾ റോൾ ആണ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്തെ വൃദ്ധയായ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെനിക്ക് നല്ലൊരു ഒരു നല്ലൊരു എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറാണ്. നല്ലൊരു വയസ്സായിട്ട് നമ്മുടെ സൗണ്ടൊക്കെ അങ്ങ് മാറ്റി നമ്മള് നല്ല എഫേർട്ട് കൊടുത്താൽ അത് നമ്മൾ ഡബ് ചെയ്യുന്നത്. അപ്പൊ അതെനിക്കുണ്ട്. പിന്നെ സൂര്യ ടി വിയിൽ 5 സുന്ദരികളുണ്ട്. പിന്നെ ഇപ്പോ മെർലാൻഡ് പ്രൊഡക്ഷന്റെ പുതിയൊരു വർക്ക് വരുന്നുണ്ട്. അങ്ങനെ കൊറേ കൊറേ ഉണ്ട് നമുക്ക്.
1: അപ്പൊ നല്ലൊരു ബ്രേക്കിന് ശേഷം നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം.

0: ഈ പൊന്നോണത്തിന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ പാർവതി പ്രകാശാണ്. നമുക്കിനിയും കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്. ഒരു സീരിയലിൽ തന്നെ രണ്ട് കഥാപാത്രങ്ങൾക്ക് ഇങ്ങനെ മുഖാമുഖം നോക്കിയിട്ട് പറയുന്നത് പോലെയുള്ള ഡയലോഗുകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
1: ഞാന് കണ്ണൻ്റെ രാധ ചെയ്തിരുന്ന സമയത്ത് രാധയുടെ വോയിസ് എന്റേതായിരുന്നു. അപ്പോ രാധയുടെ ഡബിൾ റോള് വരുന്നൊരു സംഭവം ഉണ്ടായിരുന്നു, അതായത് ഒന്ന് ദേഷ്യവും ഒന്ന് നമ്മുടെ പാവം പിടിച്ചൊരുവതും. അപ്പോ ഒരു സീനിൽ തന്നെയാണ് അത് രണ്ടും ഡബിൾ റോളായിട്ട് വന്നിട്ടുള്ളത്. അപ്പോ റെക്കോർഡ് ചെയ്യുന്ന ഒറ്റ തേക്കിടും, ചേച്ചി അങ്ങ് കാട്ടിക്കോന്ന് പറയും. അപ്പോ നമ്മളിങ്ങനെ ദേഷ്യപ്പെട്ട് നീ എന്താ കണ്ണ എന്നോട് ഇങ്ങനെ ചെയ്തത്, കണ്ണ നീ എന്തിനാ കണ്ണ എന്നോട് ഇങ്ങനെ ചെയ്തത്, ആ ഒരു ട്രാൻസിഷൻ നല്ല രീതിയിൽ നമുക്ക് നിനക്ക് എന്താ വേണ്ടത് കണ്ണാന്നെങ്കിൽ ഇങ്ങനെ ചോദിച്ചിട്ട് കണ്ണ നീ എന്നോട് അങ്ങനെ പറയും. നമ്മുടെ ഈ അന്യനില്ലേ,
0: അത് തന്നെ എന്റെ മനസ്സിലേക്ക് അതാണ് കേട്ടോ വന്നത്.
1: അന്യൻ അമ്പി ആ ഒരു റോള് അതുണ്ടായിരുന്നു, നമ്മുടെ ഡബിൾ റോൾ ഉണ്ടായിരുന്നു കണ്ണന്റെ രാധയില്. അപ്പൊ അത് നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു കണ്ണന്റെ രാധയില്, രാധയുടെ സൗണ്ട്.
0: പാട്ട് പാടുമോ?
1: പാട്ട് പാടില്ല, ഡാൻസ് ഉള്ളി.
0: അതിപ്പോ എന്തായാലും റേഡിയോയിലൂടെ എനിക്ക് ആരെയും കാണിച്ചു കൊടുക്കാൻ
1: പറ്റില്ല. ഡാൻസ് മാത്രമേ ഉള്ളൂ,
0: ഡാൻസ് മാത്രമേ ഉള്ളൂ. അതെ, ഈ പറഞ്ഞ കൂട്ടത്തിൽ എന്തൊക്കെയോ ഒന്ന് മിസ്സായി പോയിട്ടുണ്ട്. അതിലെങ്ങോ ഒരു പാട്ടോ അല്ലെങ്കിൽ ഞാൻ പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ട് എന്നൊന്നും വന്നിട്ടില്ലായിരുന്നു.
1: ഇല്ല, കാരണം ഞാന് പാട്ട് അത്ര നല്ലതല്ല.
0: എന്തുകൊണ്ട് ആ മേഖലയിലേക്കും കൂടി കൈവച്ചില്ല?
1: എന്നെ കൊണ്ട് പറ്റൂല എനിക്ക് തന്നെ അറിയാം. അതുകൊണ്ട്
0: മോള് പാടണ്ടോ പറഞ്ഞാ മതി എന്ന് പറഞ്ഞിട്ടുണ്ടാരും.
1: ഇല്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എന്തെങ്കിലും കൈവയ്ക്കൂ.
0: ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഇനി അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, എന്തായാലും ഓണാശംസകൾ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷം,
1: ഒരുപാട് സന്തോഷം എന്നെ ഇൻവൈറ്റ് ചെയ്തതിലും എന്റെ മനസ്സിലുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയതിലും എന്നെ ഒരു ഗസ്റ്റ് ആയിട്ട് എന്നെ വിളിച്ചതിലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്.
0: താങ്ക് യു സോ മച്ച്.

0: റേഡിയോ 91.2 എല്ലാവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്നത്തെ നമ്മുടെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ചേരുന്നത് പ്രിയപ്പെട്ട ഗായിക നാൻസിയാണ്. ഹാപ്പി ഓണം നാൻസി. ഓണത്തിന്റെ ഈ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് നാൻസിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു.
1: ഹാപ്പി ഓണം എല്ലാവർക്കും. എന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: നാൻസി ഒരുപാട് മികച്ച വേദികളിലൊക്കെ പാട്ടുകൾ പാടി നമ്മളെ കൈയടുപ്പിച്ച മികച്ചൊരു സ്റ്റേജ് സിംഗറാണ്. ഈ ഓണക്കാലത്ത് പ്രേക്ഷകർക്കായി നാൻസി സ്വന്തമായിട്ട് എഴുതിയ ഒരു ഓണപ്പാട്ട് കൂടിയുണ്ട്. എന്തൊക്കെയാണ് ആ പുതിയ പാട്ടിന്റെ വിശേഷങ്ങൾ?
1: ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത് ഓണപ്പാട്ട് തന്നെയാണ്. ഞങ്ങള് ഞങ്ങളുടെ ടീം വേദ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്ത ഒരു ഓണം സോങ് ആയിരുന്നത്. ഞാൻ തന്നെ ലിറിക്സ് എഴുതി മ്യൂസിക് ചെയ്ത് ഞാനും ബാക്കി നമ്മുടെ സിംഗേഴ്സും പാടിയ ഒരു പാട്ടായിരുന്നത്. അത് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലൊക്കെ ഒരുപാട് നല്ല റിവ്യൂസ് ആ പാട്ടിന് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. ഒരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അതുകൊണ്ട് ഇപ്പോഴത്തെ ഓണത്തിൻ്റെ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഓണപ്പാട്ട് തുമ്പപ്പൂ എന്ന പാട്ട് തന്നെയാണ്.
0: ഗായിക എന്നതിലുപരി സ്വന്തമായിട്ടൊരു പാട്ട് എഴുതണം, അതിന് ഈ മനോഹരമായ ഓണക്കാലം തന്നെ തിരഞ്ഞെടുക്കണമെന്ന് തോന്നാനുള്ള ഇൻസ്പിറേഷൻ എന്താണ്?
1: നമ്മൾ ശരിക്കും ഓണത്തിന് ഈ പാട്ട് ഇറക്കണം അല്ലെങ്കിൽ ഓണപ്പാട്ട് ഇറക്കണമെന്ന് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഓരോന്നിനും കറക്റ്റ് സമയമുണ്ടെന്ന് പറയുന്നത് പോലെ ഇപ്പോഴായിരിക്കാം അത് ശരിയായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ ഒരു ടീമിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാട്ട് നമ്മൾ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എല്ലാവരും എൻ്റെ കൂടെയുള്ള ബാക്കി ആർട്ടിസ്റ്റുകളെല്ലാവരും അപ്പം ഞാൻ തന്നെ എഴുതി മ്യൂസിക് ചെയ്ത് നമുക്കൊരു പാട്ട് ചെയ്യാമെന്നുള്ള ഒരു ഇത് പറഞ്ഞപ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരു പാട്ടിനെ കുറിച്ചിട്ട് ആലോചിക്കുകയും പിന്നീട് അത് പാട്ടുണ്ടാവുകയും ചെയ്തത്.
0: കേട്ടിട്ട് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ആ മനോഹരമായ പാട്ടിന്റെ കുറച്ച് വരികൾ നമുക്ക് ഇപ്പോഴൊന്ന് കേട്ടാലോ?
1: തീർച്ചയായിട്ടും പാടാം.

0: പൂവേ പുലി പൂവേ പുലി പൂവേ പൂവേ.
1: വളരെ നല്ലൊരു പാട്ടായിരുന്നു. ഇനി പറയൂ നാൻസി, ചെറുപ്പകാലം മുതൽ നമ്മുടെ മനസ്സിലിങ്ങനെ കാണില്ലേ നമുക്കിഷ്ടപ്പെട്ട കുറേ പാട്ടുകൾ, അതിൽ ഇഷ്ടപ്പെട്ട ഓണപ്പാട്ട് ഏതാണ്?
0: തീർച്ചയായിട്ടും ഒരുപാട് ഓണപ്പാട്ടുകൾ ഇഷ്ടമാണ്. ഓണം, ഒരു ഓണപ്പാട്ട്, ഓണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കുറേ പാട്ടുകളൊക്കെ വരും. പക്ഷെ എനിക്കൊരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടുണ്ട്. അത്ര ഭയങ്കര ഹാപ്പി മൂഡുള്ള പാട്ടൊന്നും അല്ല, പക്ഷെ എനിക്കത് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഓണം എന്ന് പറയുമ്പോൾ എപ്പോഴും ആ ഒരു പാട്ട് എപ്പോഴും മനസ്സിൽ വരും.

0: ഈ ഒരു പാട്ടാണ് ശരിക്കും എനിക്കെപ്പോഴും ഓണം എന്ന് പറയുമ്പോൾ എന്തോ പണ്ട് തൊട്ടേ കേട്ട് ഒരു ഭയങ്കര ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്.
1: ഇത്രയും നല്ല ഫേമസ് ആയ പാട്ടുരംഗത്ത് എത്താൻ നാൻസിക്ക് അവസരം ലഭിച്ചു. അപ്പോൾ എത്രത്തോളം കുടുംബത്തിലുള്ളവർ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്?
0: സംഗീതം എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കാരണം എൻ്റെ കുടുംബം തന്നെയാണ്. എൻ്റെ ഫാമിലി അത്രയും സപ്പോർട്ടീവ് ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും എനിക്ക് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. എനിക്കൊരു മോനുണ്ട്, അപ്പം എൻ്റെ മോൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും എൻ്റെ ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ എന്നേക്കാൾ കൂടുതൽ കാര്യങ്ങളെല്ലാം നോക്കുന്നത്, എൻ്റെ ഫാമിലിയാണ്. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാനെന്നൊരു സിംഗറും ഉണ്ടാകത്തില്ല, എനിക്കിങ്ങനെ ഒരു പാട്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്രയും സപ്പോർട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടും കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്നെപ്പോലെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വിവാഹത്തിന് മുമ്പ് എൻ്റെ പേരൻസ് എന്നെ വളരെ കാര്യമായിട്ട് എല്ലാ പ്രോഗ്രാംസിനൊക്കെ കൊണ്ടുപോയി. വളരെ ആഗ്രഹമായിരുന്നു ഞാൻ പാടണമെന്നും സ്റ്റേജിലൊക്കെ കയറി പാട്ടൊക്കെ പാടി കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അതേപോലെ തന്നെ എൻ്റെ കല്യാണത്തിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് സൗണ്ട് എഞ്ചിനീയറാണ്, അദ്ദേഹം സനിൽ എന്നാണ് പേര്. അതേ സിംഗറും കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഈ പാട്ടുമായിട്ടുള്ള ഒരു ബന്ധം എനിക്ക് അതുകൊണ്ട് കളയേണ്ടി വന്നിട്ടില്ല. അദ്ദേഹം വളരെ സപ്പോർട്ടീവായിട്ട് ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ എനിക്ക് ചുറ്റുമുള്ള കുറച്ച് ആളുകളുണ്ട്, എൻ്റെ കുറച്ച് വളരെ ചുരുക്കം കുറച്ച് ഫ്രണ്ട്സ്, നമ്മളൊരു ഫാമിലിയായിട്ട് കാണുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു വളരെ വളരെ സപ്പോർട്ടീവായിട്ട് എൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട്. ഇപ്പം എന്തെങ്കിലും ഒരു പുതിയ പാട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ആയാലും ഭയങ്കര സപ്പോർട്ടാണ് അവരുടെയൊക്കെ. അതൊക്കെ കൊണ്ടാണ് എനിക്ക് തീർച്ചയായിട്ടും ഇപ്പോഴും പാട്ടിൽ തന്നെ നിലനിൽക്കാൻ പറ്റുന്നത്.
1: പാട്ടെഴുത്ത്, സംഗീത സംവിധാനം, ആലാപനം, ഈ മൂന്ന് മേഖലയിലും ഇപ്പോൾ താങ്കൾ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മേഖല ഏതാണ്?
0: പാട്ട് എഴുതുക, കമ്പോസ് ചെയ്യുക, ഇപ്പം പാടുക, ഇതിൽ ഏതാണ് ഇഷ്ടമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എന്താണ് ഇപ്പം ചെയ്ത് ചെയ്ത് എനിക്ക് വളരെ ഇഷ്ടമായൊരു കാര്യമാണ് കമ്പോസ് ചെയ്യുന്നത്. കാരണം ബേസിക്കലി ഞാനൊരു പാട്ടുകാരൻ, ഒരു സിംഗർ ആയതുകൊണ്ട് പാട്ടെപ്പോഴും നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. പക്ഷെ നമ്മൾ പുതുതായിട്ടൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കിന് കുറച്ച് ഇന്നോവേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പം ആ ഒരു ഇതിൽ എന്താ പറയുന്നത്, പാട്ടിങ്ങനെ കമ്പോസ് ചെയ്ത് നമ്മുടെ ഒരു സ്വന്തം സൃഷ്ടി, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം ഒരാൾ പാടി കേൾക്കുമ്പോൾ നമുക്ക് വല്ലാതൊരു സന്തോഷമാണ് തോന്നുന്നത്. നമ്മളൊരു പാട്ട് പാടുന്നതിനെക്കാട്ടിലും എനിക്കൊരു സന്തോഷം തോന്നിയിട്ടുണ്ട് അത്. അപ്പം അതുകൊണ്ട് എനിക്ക് കമ്പോസ് ചെയ്യുന്നത് ഇപ്പം ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്.
1: നമ്മളൊരു പാട്ട് എഴുതുമ്പോൾ അതിനൊരു പ്രചോദനം ഉണ്ടാകുമല്ലോ, ഈ പ്രചോദനം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? അതായത് ജീവിതാനുഭവങ്ങളാണോ അതോ ചുറ്റുമുള്ള കാഴ്ചകളാണോ കൂടുതൽ സ്വാധീനിക്കാറുള്ളത്?
0: തീർച്ചയായിട്ടും നമ്മളൊരു കരിയർ നമ്മൾ ചൂസ് ചെയ്തെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മുൻപിൽ ഒരുപാട് വെല്ലുവിളികൾ സ്വാഭാവികമായിട്ടും വരും. അതുപോലെ എനിക്കും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് ഒരു വെല്ലുവിളി എന്നല്ല, പക്ഷേ ഒരു അതിനെക്കാട്ടിലൊക്കെ വളരെ കുറച്ചും കൂടെ വിഷമം ഉണ്ടാക്കുന്ന കുറച്ച് കാര്യമായിരുന്നു. എനിക്കൊരു തൈറോയ്ഡ് സർജറി കഴിഞ്ഞു. പറയുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നുമെങ്കിലും ആ ഒരു ടൈമിൽ നമുക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ തൊണ്ട എന്താ പറയുന്നത് തൊടുന്ന എന്തൊരു കാര്യം പേടിയുള്ളൊരു കാര്യമായിരിക്കുമല്ലോ. പാട്ടുകൊണ്ട് മാത്രം ജീവിക്കുന്ന ആയതുകൊണ്ട് നമുക്ക് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതെൻ്റെ ലൈഫിൽ എനിക്ക് വലിയൊരു വെല്ലുവിളിയായിരുന്നു. അതിനുശേഷം എനിക്ക് പാടാൻ പറ്റുമോ അല്ലെങ്കിൽ മുന്നോട്ട് എങ്ങനെയാകും എന്നൊക്കെയുള്ള ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ഒരു ദേവാധീനം കൊണ്ടോ പിന്നെ നമ്മുടെ ഒരു ഒരു ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആവും. അപ്പം അതിൻ്റെ ഒരു പുറത്ത് ദൈവാധീനമാണ്, എല്ലാത്തിലും ഉപരിയായിട്ട് ദൈവാധീനം കൊണ്ട് നമുക്ക് അതിനെയൊക്കെ അതിജീവിച്ച് ഇപ്പോഴും ദൈവം സഹിച്ച് ഇങ്ങനെ നല്ല രീതിയിൽ പോകാൻ പറ്റുന്നുണ്ട്. അതിനെ ഈശ്വരൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് കണക്കാക്കുന്നത്.
1: സ്വന്തമായി വരികൾ എഴുതി ഈണം നൽകി പാടുക എന്ന് പറയുന്നത് വലിയൊരു കഴിവാണ്. ഈ ഒരു സംഗീത യാത്രയുടെ തുടക്കം എങ്ങനെയായിരുന്നു?
0: ഞാൻ വളരെ ചെറുപ്പം തൊട്ട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു 8-9 വയസ്സായ സമയം തൊട്ട് ഗാനമേളകളിലൊക്കെ പ്രൊഫഷണലി പാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വളരെ ചെറുപ്പം തൊട്ട് പാടുന്നുണ്ടായിരുന്നു. അപ്പം പാട്ടെപ്പോഴും എൻ്റെ ലൈഫിൽ ഉണ്ട്, പ്രോഗ്രാംസ് തന്നെയാണ് എൻ്റെ കരിയറായിട്ട് ഞാൻ തിരഞ്ഞെടുത്തേക്കുന്നത്, ഇത് സിംഗിങ് തന്നെയാണ്. അപ്പം അതെപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്ന് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻ ആവണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഒരു 4 വർഷം മുന്നെയാണ് അങ്ങനെ ആദ്യമായിട്ടൊരു സ്വന്തമായിട്ട് ഞാനൊരു പാട്ട് ചെയ്യുന്നത് തന്നെ. അതെന്റെ മോന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് മോന് വേണ്ടിയിട്ട് ഒരു പാട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിന് പുറത്താണ് അങ്ങനെ ഒരു കാര്യം ആദ്യമായിട്ട് ചെയ്യുന്നത്. അന്ന് മുതലാണ് സ്വന്തമായിട്ട് ഇങ്ങനെ പാട്ടുകളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്.
1: ഇനിയും കുറേയേറെ പ്രോജക്റ്റുകളൊക്കെ വരാനുണ്ടല്ലോ, അപ്പൊ സംഗീതത്തിൽ കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സ്വപ്നം എന്താണ്?
0: ഇപ്പൊ ഒന്ന് രണ്ട് പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻ ആവുക എന്നുള്ളത് തന്നെയാണ്. അതിൽ കുറച്ച് നല്ല നല്ല പാട്ടുകൾ ചെയ്യണം, നമ്മുടെ ഓൺ ക്രിയേഷനിൽ കുറച്ചധികം പാട്ടുകൾ ചെയ്ത് മറ്റുള്ളവർ കേൾക്കണം, കേൾക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം കിട്ടണം. അതാണ് ശരിക്കും ഇപ്പം എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത്. അതാണ് അതിലേക്കുള്ള ഒരു ചെറിയ യാത്രയിലാണ് ഞങ്ങളിപ്പോൾ.
1: നാൻസിക്ക് ഓണത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പാട്ടുകാരെ സംബന്ധിച്ച് ഓണം എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷത്തിന്റെ തീവ്രത കൂടുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ കഴിഞ്ഞ ഓണവും ഈ ഓണവും, കഴിഞ്ഞ ഓണം എത്രത്തോളം നല്ലതായിരുന്നു താങ്കളുടെ അനുഭവത്തിൽ, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: മുൻവർഷങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓണം ഇത്തവണ കുറച്ചുകൂടി ഗ്രാൻഡായിട്ട് പോകുന്നുണ്ട്. കാരണം മഴയുടെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഓണം ഇങ്ങനെ എത്തിയപ്പോഴത്തേക്കിനും എല്ലാവരും തീർച്ചയായിട്ടും ഓണം ആഘോഷിച്ചിട്ടുണ്ട്, നല്ല നന്നായിട്ട് തന്നെ. പിന്നെ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഫീൽഡിൽ തീർച്ചയായിട്ടും ഓണം വളരെ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട്. കഴിഞ്ഞൊക്കെ വർഷങ്ങളിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രോഗ്രാംസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്. അതൊക്കെ ഒരു വലിയ നേട്ടമായിട്ട് കാണുന്നുണ്ട്.
1: ഇനിയും ഇതുപോലുള്ള മനോഹരമായ ഒരുപാട് നല്ല പാട്ടുകളൊക്കെ നാൻസിയിൽ നിന്നുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി നാൻസിക്ക് ഞങ്ങളുടെ ഓണാശംസകൾ. ഇനി നമുക്ക് നാൻസി പാടിയ ആ മനോഹരമായ ഓണപ്പാട്ട് മുഴുവനായിട്ടൊന്ന് കേട്ടാലോ?

പൂവേ പുലി പൂവേ പുലി പൂവേ പൂവേ. തീർച്ചയായിട്ടും ഒരുപാട് ഓണപ്പാട്ടുകൾ ഇഷ്ടമാണ്. ഒരു ഓണപ്പാട്ട്, ഓണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കുറേ പാട്ടുകളൊക്കെ വരും. പക്ഷെ എനിക്കൊരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടുണ്ട്. അത്ര ഭയങ്കര ഹാപ്പി മൂഡുള്ള പാട്ടൊന്നും അല്ല, പക്ഷെ എനിക്കത് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഓണം എന്ന് പറയുമ്പോൾ എപ്പോഴും ആ ഒരു പാട്ട് എപ്പോഴും മനസ്സിൽ വരും.

0: നാൻസിയുടെ മനോഹരമായ ഓണപ്പാട്ട് എല്ലാവരും ആസ്വദിച്ചല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. സന്തോഷത്തിന്റെയും കൂട്ടായ്മയുടെയും ഈ ഓണക്കാലത്ത് നല്ല മികച്ച കലാകാരന്മാരെ നിങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. നന്ദി, നമസ്കാരം.
1: ഇപ്പൊ ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്നത് മാത്രമല്ല, അതൊരു എന്താ പറയുന്ന, ഒരാളെങ്കിലും കേട്ടിട്ട് അത് അവർക്ക് ഒരു സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെ, അവരുടെ മനസ്സിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫീല് മറ്റൊരാൾ കേൾക്കുമ്പോൾ അവർക്ക് തോന്നുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ബ്ലെസ്ഡ് ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും 1000 ഓണാശംസകൾ. അതേപോലെ തന്നെ എൻ്റെ റേഡിയോ 91.2 എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. ഞങ്ങളുടെ ഓണപ്പാട്ട് തുമ്പപ്പൂവിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ ഇവിടെ പങ്കുവെക്കാൻ പറ്റി. ഞങ്ങളുടെ പുതിയ പ്രോജക്റ്റിനെ കുറിച്ചിട്ട്, അതിനൊക്കെക്കാട്ടിലും ഉപരിയായിട്ട് ഞങ്ങളുടെ ഓണപ്പാട്ടിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ, മറ്റുള്ളവരോട് ഞങ്ങളുടെ പാട്ടിനെ കുറിച്ചിട്ട് പറയാൻ ഞങ്ങൾക്കൊരു പ്ലാറ്റ്ഫോം കിട്ടിയതിന് എത്ര നന്ദി പറഞ്ഞാലും ഇതിൻ്റെ അണിയറ പ്രവർത്തകരോടും മതിയാവില്ല. താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ, പുതിയ പുതിയ പാട്ടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ വരാൻ പറ്റുള്ളൂ. എല്ലാവരുടെയും പിന്തുണ ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. അതേപോലെ തന്നെ എൻ്റെ റേഡിയോ 91.2 ആദരിക്കും. ഇത്രയും നേരം നല്ല നല്ല കാര്യമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് കൃത്യമായിട്ട് ഞങ്ങളുടെ പാട്ടിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞത് ആദരയാണ്. ആദരയ്ക്ക് ഒരുപാട് നന്ദി. ഇതിൻ്റെ പിന്നിലുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി.
2: Chill with Maveli. ആശയം ആവിഷ്കാരം ആർ ജെ ഗോപിക. ശബ്ദം നൽകിയവർ ഫസൽ ശ്രീരാഗ്, അവന്തിക.

0: അന്ന് നമ്മുടെ പ്രജകളെ കാണാൻ എത്തിയതാണ് കുഞ്ഞെ.
1: മാമലി ആ ഡിമോസി നിക്കാൻ വന്നെയാണോ?
0: അയ്യോ അല്ല,
1: പിന്നെ രശ്മി ലൈക്കിൽ അത് ഇവിടെ അടുത്താ.
0: അല്ല കുട്ടി, ഞാനൊരു മാവേലിയാ.
1: ആഹാ, അതാ ചോദിച്ചത് എവിടെ നിക്കാനാ വന്നേന്ന്. ഇനിയിപ്പോ ചോയ്സ് ഇല്ലെന്നാണ് നിക്കാൻ വന്നെയാണോ
0: കുഞ്ഞെ? ഞാൻ ഈ കുട്ടിയെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ?
1: മാവേലി എന്ന് കൊടുക്കാനുള്ള പൈസയും സദ്യയും ഒക്കെ തരാം. കുറച്ചു പേരെന്റെ വീടിന് മുന്നിൽ നിക്കാവോ?
0: കുട്ടി, ഞാൻ ശരിക്കും മാവേലിയാണ്. നിന്നെ ഞാനിപ്പോ എങ്ങനെ വിശ്വസിപ്പിക്കാനാ? ഞാനാണ് മാവേലി, കേരളം മുഴുവൻ കാത്തിരിക്കുന്ന മാവേലി.
1: അയ്യോ, ഒറിജിനൽ മാവേലിയോ?
0: അതെ.
1: അല്ല മാവേലി, മാവേലിയുടെ കാളവണ്ടി എന്തിയേ?
0: കാളവണ്ടിയോ?
1: പിന്നെങ്ങനെ മാവേലി ഇങ്ങോട്ട് വന്നത്?
0: ടെക്നോളജി ഇവിടെ മാത്രമല്ല, അങ്ങ് പാതാളത്തിലും ഉണ്ട് കുട്ടി. പാതാളം എക്സ്പ്രസ്, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് മെട്രോ.
1: മാവേലി ഞങ്ങളുടെ കൂട്ടായോ?
0: കാലം മാറിയില്ലേ കുഞ്ഞേ, ഞാനും കുറച്ചൊക്കെ അപ്ഡേറ്റ് ആവണ്ടേ? എന്നാലല്ലേ വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ അടുത്തെത്തി എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ.
1: മാവേലി പൊളിയാണല്ലോ.
0: അതൊക്കെ പോട്ടെ, എന്താ ഈ കൊച്ചു മിടുക്കിയുടെ പേര്?
1: എന്റെ പേര് കുഞ്ഞിപ്പെണ്ണ്.
0: കുഞ്ഞിപ്പെണ്ണ് കൊള്ളാലോ. കുഞ്ഞിപ്പെണ്ണേ, എന്റെ കാലത്തെ പോലെ ആളുകൾ സന്തോഷത്തോടെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. വരാ, എന്റെ കേരളം ഇപ്പോഴും അതുപോലെ തന്നെയാണോ?
1: അങ്ങനെ ചോദിച്ചാ മാവേലി കണ്ടറിയണം.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
4: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
5: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയറുൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
8: ഇതാണല്ലേ അപ്പോ ഇന്നത്തെ കേരളം?
9: അതേ മാവേലി.
8: എന്റെ കാലത്ത് നിറയെ പച്ചപ്പായിരുന്നു. വയലുകൾ, കാടുകൾ, മലകൾ, ഒരിക്കലും പറ്റാത്ത പുഴകൾ. ഇപ്പോ വലിയ വലിയ കെട്ടിടങ്ങൾ മാത്രം.
9: ഇതാ മാവേലി വികസനം. ഞങ്ങളും അപ്ഡേറ്റ് ആയപ്പോഴല്ലേ മാവേലിയും പാതടത്ത് മാറ്റം കൊണ്ടുവന്നത്.
8: അല്ല, അതൊക്കെ ശരിയാ, വികസനം നല്ലത് തന്നെ. എന്നാലും പച്ചപ്പ്.
9: മാവേലിക്ക് ഇപ്പൊ എന്താ വേണ്ട? പച്ചപ്പ് വേണല്ലേ.
8: ഇത് മൊബൈലല്ലേ? അയ്യോ വേണ്ട വേണ്ട, ഇപ്പൊ തൽക്കാലം വേണ്ട.
9: എങ്കിൽ മാവേലി നല്ല കുട്ടിയായിട്ട് വാ, നമുക്ക് എല്ലാം ചുറ്റി നടന്ന് കാണാം. സദ്യ കഴിക്കാൻ, സെൽഫി എടുക്കാം. മാവേലി എന്റെ ഒരു റീലൊക്കെ ചെയ്യണം കേട്ടാ.
8: എന്ത് വേണേലും ചെയ്യാം. എങ്കിലും ഒരു കാര്യം പറയാം, കാലം മാറിയാലും ഓണത്തിന്റെ മനസ്സ് മാറരുത്.

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: മനസ്സിലും കേറി കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
3: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: പക്ഷെങ്കിലും കേരളത്തിലോട്ട് വന്നൂടെ?
1: എനിക്ക് വർഷത്തിൽ ഒരിക്കൽ വരാനുള്ള അനുമതിയേ ഉള്ളൂ കുട്ടി. അല്ല, എന്താ ഇപ്പൊ ഞാൻ രണ്ടു തവണ വരേണ്ട കാര്യം?
0: ഓണം വേറൊരു ബൈബലമാവില്ല.
1: കുഞ്ഞിപ്പെണ്ണിന് പുത്തൻ ഉടുപ്പൊക്കെ എടുക്കാലോ അല്ലേ?
0: പുത്തൻ ഉടുപ്പ് എപ്പോ വേണമെങ്കിലും എടുക്കാലോ മാവേലി. എന്നാലും ഓണക്കോട് പക്ഷിലാണല്ലോ. പിന്നെ ഓണസദ്യ പൊളിയല്ലേ ഓണം?
1: അത് മാത്രമല്ലല്ലോ, ഊഞ്ഞാലും ഓണക്കളികളും അത്തപ്പൂക്കളവും എല്ലാം ഇല്ലേ?
0: അയ്യോ മാവേലി, ഇപ്പൊ ഇഷ്ടനാണോ അല്ലേ? പൂക്കളൊക്കെ റെഡിമേഡാ.
1: റെഡിമെയ്ഡ് പൂക്കളമോ? എന്താ കുഞ്ഞിപ്പെണ്ണേ പറയുന്നേ, പൂക്കളം വാടില്ലേ?
0: എന്റെ പൊന്നു മാവേലി, മാവേലി കുറച്ചും കൂടി അപ്ഡേറ്റ് ആവണം. നമ്മളിങ്ങോട്ട് നടന്നു വന്നപ്പോ അവിടെ ഒരു വീട് കണ്ടില്ലേ? ആ വീടിന്റെ മുന്നിലെ പൂക്കളം കണ്ടോ മാവേലി?
1: കണ്ടു കണ്ടു. അത് കണ്ട് എന്റെ കണ്ണും മനസ്സും നിറഞ്ഞു. ആ വീട്ടിലൊന്ന് കയറി അതൊന്ന് ആസ്വദിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിപ്പെണ്ണിന് ബുദ്ധിമുട്ടായാലോ എന്ന് വെച്ചാ ഞാൻ.
0: അതെന്തായാലും നന്നായി മാവേലി.
1: അതെന്താ?
0: എന്റെ മാവേലി, അതാ ഞാൻ പറഞ്ഞത്, അതൊക്കെ റെഡിമെയ്ഡ് പൂക്കളാ.
1: അപ്പോ അത് യഥാർത്ഥ പൂക്കളോ അല്ലേ? നമ്മെ പറ്റിച്ചു അല്ലേ?
0: ആരും പറ്റിച്ചില്ല മാവേലി.

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
3: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
2: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
4: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
5: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
7: വാപ്പ്.

0: എന്താ അവളെ ഒരു മൂഡ് ഓഫ്? നേരത്തെ ഉള്ള സന്തോഷം ഒന്നുമില്ലല്ലോ.
1: എങ്ങനെ സന്തോഷിക്കാനാ? നിങ്ങളൊക്കെ എന്നെ പറ്റിക്കുകയല്ലേ.
0: അയ്യോ മാവേലി, ഞങ്ങളൊന്നും പറ്റിച്ചില്ല. ആർക്കും സമയമില്ല മാവേലി, എല്ലാവരും ബിസിയാ.
1: മനസ്സിലായി.
0: ചില് മാവേലി ചില്, ഈ മൂഡ് ഓഫ് ഒക്കെ മാറ്റാൻ നമുക്കൊരു സെൽഫി എടുത്താലോ?
1: ഞാനില്ല കുട്ടി.
0: അതെ മാവേലി, എനിക്ക് ഒട്ടും സമയമില്ല. എന്നിട്ട് ഞാൻ മാവേലി ഇവിടെ വന്നില്ലേ? അതെന്താ? എനിക്ക് മാവേലിയുടെ കൂടെയുള്ള സ്നേഹമുണ്ട്.
1: എന്നാലും
0: ഒരെന്നാലില്ല, എല്ലാവരും തിരക്കിലാ മാവേലി. എന്നിട്ട് ഈ ആഘോഷമൊക്കെ ആർക്ക് വേണ്ടിയാ ചെയ്യുന്ന?
1: ആർക്ക് വേണ്ടിയാ?
0: ഓ, അതെന്റെ മാവേലിക്ക് വേണ്ടി തന്നെയാ.
1: അത് മാത്രമാ എന്റെ ആശ്വാസം.
0: അത് പോലെ എന്റെ അളിയാ.
1: ഞാനൊരു മാവേലിയാ, പണ്ട് നാട് ഭരിച്ച രാജാവ്.
0: ഇപ്പൊ മിക്ക രാജാക്കുമാരുടെ അവസ്ഥയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാ.
1: അതും ശരിയാ. പാതാളത്തിൽ ഇരിക്കുമ്പോ എനിക്ക് തോന്നാറുണ്ട് ഇങ്ങോട്ട് പോന്നാലോ എന്ന്. പിന്നെ വേണ്ട എന്ന് തോന്നും.
0: എങ്കിലേ മാവേലി ഒന്നും കൂടി ഒന്ന് രാജാവാവ്, എന്നിട്ട് എന്നെയും കൂടെ കൂട്ടണം. എനിക്കുണ്ട് കൊറേ ഐഡിയാസ് ഒക്കെ.
1: എനിക്ക് രാജ്യം ഒന്നും വേണ്ട കുട്ടി. നിങ്ങളെല്ലാം ഒന്നിച്ച് സന്തോഷത്തോടെ കഴിയുന്നത് കണ്ടാ മതി.
2: കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ.

0: നാവേലി, നിന്നെ നന്നാ പോരാ, വേഗം ആവട്ടെ.
1: ഇനി എവിടേക്കാ?
0: നമുക്ക് ഓണ സദ്യ കഴിക്കണ്ടേ?
1: സദ്യയോ? പിന്നെ വേണ്ടേ? അല്ല, എന്തൊക്കെ ഉണ്ടാകും? എനിക്ക് കൊതിയായിട്ട് വയ്യ.
0: കൊതിയും നാവേലി, ചോറ്, പഴുപ്പ്, സാമ്പാറ്, അവിയൽ, തോരൻ, ഓലൻ, എരിശ്ശേരി, പച്ചടി, കിച്ചടി, ഇഞ്ചി, മാങ്ങ, പപ്പടം, പായസ, രണ്ട് ടൈപ്പുണ്ട്, പാലടയും അടുപ്പടമാണ്.
1: ആഹാ, കുഞ്ഞിപ്പെണ്ണ് സദ്യവട്ടത്തിലെ എല്ലാ കറികളും പറഞ്ഞല്ലോ. അമ്മ കുറെ കഷ്ടപ്പെട്ടു അല്ലേ ഇതിനൊക്കെ?
0: ഏയ്, ഇത് അമ്മയൊന്നും ഉണ്ടാക്കിയതല്ല. ഞാൻ പറഞ്ഞില്ലേ മാവേലി ഇഷ്ടനാണോന്ന്? അമ്മക്ക് ഇന്നെങ്കിലും കുറച്ച് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ ഓർഡർ ചെയ്തയാ. അങ്ങനെ ഈ കറികളുടെ ഒക്കെ പേര് കേട്ടത്.
1: എന്തായാലും കൊള്ളാം, എന്നെ പ്രജകൾ അവിടെയും പറ്റിച്ചു അല്ലേ.
0: ദേ മാവേലി, പിന്നെയും എന്റെ മാവേലി ഇതൊന്നും പറ്റിക്കലല്ല. ഇതൊക്കെ വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട് അല്ല. പിന്നെ മാവേലിയുടെ ആഗ്രഹം എന്തുവാ?
1: എല്ലാവരും ഒന്നിച്ച് സന്തോഷത്തോടെ കഴിയണം.
0: ആ, അതിനു വേണ്ടിയാ ഇതൊക്കെ.
1: ആണോ?
0: പിന്നല്ലാതെ ഓണം അടിച്ചു പൊളിക്കും മാവേലി.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
4: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
5: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ August 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
7: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
6: 20 Kia Seros cars, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
7: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
6: TNC അപ്ലൈ.
8: എന്താ ചേട്ടാ ഒരു വിഷമം?
9: ഈ ഓണത്തിന് TV ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
8: അതിനെന്താ, മൈജിന്ന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്. ഒപ്പം 100 പേർക്ക് 1 ലക്ഷം വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
10: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: ഹലോ മാവേലിയേ.
1: എന്തോ
0: മാവേലി തിരികെ പോകുമ്പോ എന്റെ വാക്കിൽ സമ്മാനമുണ്ട്.
1: ആഹാ, അപ്പോ എന്നെ പറഞ്ഞു വിടാൻ തിടുക്കമായ കുഞ്ഞു പെണ്ണിന്.
0: അയ്യോ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ലേ മാവേലി ഇവിടെ തന്നെ വേണോന്ന്. പിന്നെന്തായാലും മാവേലി തിരിച്ചു പോവാനുള്ള ടിക്കറ്റ് എടുത്താണല്ലേ വന്നത്.
1: ടിക്കറ്റോ?
0: ആ പാതാളത്തേക്കുള്ള മെട്രോയുടെ ടിക്കറ്റ്. ചിരിക്കണ്ട, എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. മാവേലി വന്നിട്ട് വേഗം പോവല്ലേ.
1: കുഞ്ഞുപെണ്ണേ, എനിക്കുണ്ട് വിഷമം.
0: മാവേലി ഒരു വർഷം കഴിഞ്ഞിട്ടേ വരൂ, അത് ഓർക്കുമ്പോ.
1: കുഞ്ഞുപെണ്ണ് വിഷമിക്കണ്ട, എന്നെ കാണാൻ ഓണം വരെ കാത്തിരിക്കൊന്നും വേണ്ടെന്നേ.
0: പിന്നെ ഞാൻ വിളിക്കുമ്പോ ഒക്കെ വരുവോ?
1: അതിനെനിക്കാവില്ല. പക്ഷേ നീ മറ്റൊരാൾക്ക് ഒരു കൈത്താങ് നൽകുമ്പോ, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോ, ഒറ്റപ്പെട്ടവരോട് സ്നേഹത്തോടെ സംസാരിക്കുമ്പോ, എല്ലാം ഞാൻ അവിടെ ഉണ്ടാകും.
0: പിന്നെന്താ, ഉറപ്പായിട്ടും ചെയ്യാം.

0: കുഞ്ഞിപ്പെണ്ണെ, ഈ നാടൊക്കെ ചുറ്റിക്കണ്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ.
1: അതൊക്കെ ശരി, ഇനി അടുത്ത തവണ വരുമ്പോ ആദ്യം എന്റെ അടുത്തേക്ക് വരണം കേട്ടോ.
0: കേട്ടു കേട്ടു,
1: വരുമ്പോ പാതാള സ്പെഷ്യൽ ആയിട്ട് എനിക്ക് എന്തെങ്കിലും കണ്ടുവരണം.
0: പിന്നെന്താ, കൊണ്ടുവരാലോ. അല്ല കുഞ്ഞിപ്പെണ്ണെ, ഞാൻ വന്നിറങ്ങിയപ്പോ മുതൽ കേൾക്കുന്നതാ നല്ല ഓണപ്പാട്ടുകൾ, കടകളിലും വീടുകളിലും ഒക്കെ കേൾക്കുന്നുണ്ട്. ദേ കേട്ടോ,
1: ഈ കേൾക്കുന്ന പാട്ടാണോ?
0: ആ അതെ അതെ
1: അതെ, നമ്മുടെ റേഡിയോയിലെ പാട്ടാ.
0: നമ്മുടെ റേഡിയോയോ?
1: നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ. വാമാവേലി, നമുക്ക് എന്റെ റേഡിയോ പോവാം.
0: ആഹാ, എന്നാ തീർച്ചയായും പോകണം.
1: ഇന്ന് എന്റെ സൈക്കിളെയാണ് എടുക്കട്ടെ?
0: വേണ്ട കുട്ടി,
1: എങ്കിൽ പിന്നെ കാറ് വിളിക്കാം.
0: വേണ്ടെന്നേ,
1: പിന്നെ മാവേലി നടന്നു പോവാനാണോ?
0: അതേന്ന്, നമുക്ക് ഈ പാട്ട് കേൾക്കുന്ന വഴിയെ പോകാം. വരൂ കുഞ്ഞിപ്പെണ്ണേ.

0: കാർ ബുക്ക് ചെയ്താ
1: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
0: 45 ദിവസം
1: മൈജിൻ ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: മൈജി ഓണം മാസോണം സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളിസിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
7: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
6: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
7: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
6: TNC അപ്ലൈ.
8: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
9: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
10: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
8: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

0: അല്ല കുഞ്ഞു പെണ്ണെ, എനിക്കുള്ള സമ്മാനം എവിടെ? ഇതെന്താ?
1: അതൊരു അടിപൊളി ഫോണ്.
0: എനിക്ക് എന്തിനാ കുട്ടി ഫോണൊക്കെ?
1: അവലീന് വരുമ്പോ പുതിയ ട്രെൻഡ് ഒക്കെ പഠിച്ചോണ്ടായിരുന്നു വെച്ചോ.
0: ശരി ശരി.
1: എന്റെ റേഡിയോ.
0: ആ ഇത് കൊള്ളാലോ.
1: അവലി വാ, ഇതാ ഓണേർ.
0: ഇതാണല്ലേ ആ പാട്ടുകളുടെ ഉറവിടം? ഇത്ര ചെറിയ മുറിയിൽ നിന്നാണോ ഇത്ര വലിയ സന്തോഷം വിതയ്ക്കുന്നത്? നമ്മുടെ പ്രജകളെയൊക്കെ ഇവിടെ സന്തോഷിപ്പിക്കാൻ ആളുണ്ടല്ലോ. ഞാൻ ധന്യനായി. ഒരു റേഡിയോ അങ്ങ് പാതാളത്തിലും തുടങ്ങണം. ഒരുപാട് ഇഷ്ടായി
1: എങ്കിലേ അവർക്ക് പ്രജകളോട് എന്തെങ്കിലും പറയാനുണ്ടോ?
0: എന്റെ പ്രിയപ്പെട്ട മലയാളികളെ, 1000 വർഷങ്ങൾക്കപ്പുറത്ത് നിന്ന് ഞാൻ വീണ്ടും ഈ നാട്ടിലെത്തി. ഈ യാത്രയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം ശബ്ദം കൊണ്ട് ഇത്രയധികം മനുഷ്യരെ ഒരുമിച്ച് കൂട്ടുന്ന ഈ റേഡിയോ തന്നെയാണ്. ഈ ഓണക്കാലത്ത് നിങ്ങളുടെ വീട്ടിൽ ഒരു പാട്ട് മുഴങ്ങുമ്പോൾ അതോടൊപ്പം ഒത്തിരി സ്നേഹവും നിറയട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: നമുക്കൊരു പാട്ട് കേട്ടാലോ?
0: ചോദിക്കാനുണ്ടോ? മുഴങ്ങട്ടെ ആരവം.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന കുറേ വികാരങ്ങളുണ്ട്. അതിനെ നാം നിർവചിക്കുമ്പോൾ സുഖം, ദുഃഖം, സന്തോഷം, സന്താപം, നിരാശ, ആശ്ചര്യം, അത്ഭുതം എന്നിങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ അതെല്ലാം വെറും പരിമിതമായ നിർവചനമോ അല്ലെങ്കിൽ വൈകാരികതയുടെ അടിസ്ഥാന ചേരുവകളോ മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ അനുഭവങ്ങളായി മുന്നിലേക്ക് വരുമ്പോഴാണ് അതുണ്ടാക്കുന്ന വികാരങ്ങൾ നാം തിരിച്ചറിയുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, ഈ കോവിഡ് കാലഘട്ടം പോലും എന്തെല്ലാം പുതിയ വികാരങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. അതും വ്യത്യസ്ത ചേരുവകൾ ചേർന്ന്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ വിദേശത്ത് നിന്ന് വരുന്നത് പ്രതീക്ഷിക്കുന്നു. വരണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹം ഒരു വശത്ത്, എത്തിയാലുണ്ടാകാവുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ പ്രയാസമുണ്ട്. അതിലെല്ലാം ഉപരി വീട്ടിൽ കുഞ്ഞുങ്ങളോ പ്രായമായവരോ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാലുണ്ടാകുന്ന പ്രയാസങ്ങൾ, അത് അയൽക്കാരിൽ ഉണ്ടാക്കുന്ന വികാരങ്ങൾ, രോഗമാകുമോ ആകില്ലയോ എന്ന വ്യത്യസ്തമായ വികാരങ്ങൾ, ഇതെല്ലാം കൂടി പല ചേരുവകളിൽ ചേരുമ്പോൾ യഥാർത്ഥത്തിൽ അത് തന്നെയുണ്ട് നൂറുതരം വികാരങ്ങൾ. നമ്മൾ സാധാരണ എല്ലാ ദിവസവും ചായ ഇടുമ്പോൾ എല്ലാ ദിവസവും ആ ചായയുടെ രുചി ഒരുപോലെയാകില്ല. ചിലപ്പോൾ അല്പം തേയില കൂടും കുറയും, മധുരം കൂടും കുറയും, ചൂട് കൂടും കുറയും, പാല് കൂടും കുറയും, വെള്ളം കൂടും കുറയും. ഇങ്ങനെയൊക്കെ തന്നെയാണ് മനുഷ്യന്റെ വികാരങ്ങളും. ഇതുവരെ നാം പറഞ്ഞതും അനുഭവിച്ചതും കേട്ടതുമായ വികാരങ്ങൾക്കപ്പുറത്ത് ഇനിയും എത്രയോ വികാരങ്ങൾ നമ്മളെ ഇതുപോലെ പഠിപ്പിക്കാൻ കാത്തിരിക്കുന്നു എന്ന് ആർക്കറിയാം. അല്ലെങ്കിലും അനിർവചനീയമാണല്ലോ, അനന്തമാണല്ലോ ഈ ഭൂഗോളവും ഈ ഭൂമിയിലെ നിർവചനങ്ങളും ജീവിതവുമൊക്കെ. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.
2: നമസ്കാരം, ഇത് എൻ്റെ റേഡിയോ 91.2 ഓണ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യമാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം കൂടെയുള്ളത് നെയ്തൽ ഫോക്ക് ബാൻഡ് തിരുവല്ലയാണ്. നമുക്ക് അവരുടെ പാട്ടുകളത്തിലേക്ക് പോകാം.

0: ഇപ്പൊ നമ്മൾ മനോഹരമായുള്ള ഒരു നാടൻപാട്ട് കേട്ടു. ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇവിടെ തന്നെ ചോദിക്കാം. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇവരുടെ പേരും ഇവരെങ്ങനെയാണ് ഈ നാടൻപാട്ടിലേക്ക് വന്നത് എന്നൊക്കെ നമുക്കൊന്ന് അറിയാം. പറയട്ടെ, എന്താണ് പേര്?
1: നമസ്കാരം, എന്റെ പേര് വിഷ്ണു, വിഷ്ണു പരിമല എന്നാണ് അറിയപ്പെടുന്നത്. ശരി, യഥാർത്ഥത്തിൽ എന്റെ വിഷ്ണു കെ വിജയൻ എന്നാണ്.
0: എങ്ങനെയാണ് ഈ നാടൻപാട്ട് സംഘത്തിലേക്ക് വന്നത്?
2: നാടൻപാട്ട് സംഘമല്ല, ജന്മന ഞാൻ ജനിച്ചു വളർന്ന നാളു മുതൽ അച്ഛൻ കലാകാരനാണ്. അച്ഛൻ ഫോക്ലോർ അക്കാദമിയുടെ കലാകാരനായിരുന്നു. അതുപോലെ തന്നെ നെഹ്റു യുവകേന്ദ്രയുടെ അവാർഡുകളൊക്കെ വാങ്ങിയിട്ടുള്ള തെക്കൻ കേരളത്തിലേക്ക് തെയ്യം ആദ്യമായി റോഡ് ഷോകളിലേക്ക് പരിചയപ്പെടുത്തിയ ഒരു കലാകാരനാണ് എൻ്റെ അച്ഛൻ, വിജയൻ പരിമല. വിജയൻ പാർത്ഥസാരഥിയാണ് അറിയപ്പെടുന്നത്. അപ്പൊ ചെറുപ്പം മുതൽ ഈ കലകൾ കണ്ട് വളർന്നത് കൊണ്ട് നമുക്ക് ജന്മസിദ്ധമായി കിട്ടിയതാണ് നാടൻപാട്ടുകൾ. ഇതൊക്കെ ആയിട്ട് നമ്മളൊരു അപ്പർ കുട്ടനാട് അല്ലെങ്കിൽ കുട്ടനാട് മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അത്തരത്തിൽ ജന്മന കിട്ടി.
0: ഈ നെയ്തിൽ ഫോക്ക് ബാൻഡ് ആ ഒരു രീതിയിലേക്ക് വന്നത്, ആ ഒരു പേര് കണ്ടുപിടിച്ചത്, ഇത്രയും ആൾക്കാരെ നമ്മളൊന്ന് ക്രോഡീകരിച്ച് എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോകുന്നത്, അതൊക്കെ എങ്ങനെയാണ്?
2: യഥാർത്ഥത്തിൽ ഞങ്ങള് പല ദിക്കിലുള്ളവരാണ്. ഞങ്ങള് തെക്ക് മുതൽ മധ്യ കേരളം വരെ ഉള്ള കലാകാരന്മാരാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ദേഹം എന്ന് പറഞ്ഞാൽ ഞങ്ങള് ഒരു കുറച്ച് ആളുകൾ മാത്രമായിട്ട് ഞങ്ങൾ മറ്റു പല ടീമുകളിലും ഞങ്ങൾ പാടാറുണ്ട്, ഗസ്റ്റായിട്ട് പോകാറുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും വിചാരിച്ചൊരു കൂട്ടായ്മ നമുക്ക് വേണം, നമുക്ക് കൂട്ടായ്മ സ്വന്തമായി വേണം എന്നൊരു ചിന്തയിലേക്ക് ഞങ്ങൾ എത്തിപ്പെടുന്നത് ഞങ്ങൾ മറ്റു പല ടീമുകൾക്കും വേണ്ടി ഞങ്ങൾ പാടിക്കൊടുക്കുകയായിരുന്നു. അപ്പോൾ പാടിക്കുന്ന ടൈമിലാണ് ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കൂട്ടായ്മയിലേക്ക് എത്തപ്പെടാം. അങ്ങനെ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ മാത്രം ചെയ്യും ഞങ്ങൾ. മറ്റ് പ്രൊഫഷണൽ ടീമുകളിൽ ഞങ്ങൾ എല്ലാവരും പാടുന്ന ആർട്ടിസ്റ്റുകളാണ്. പക്ഷെ ഞങ്ങൾ നെയ്തലിലേക്ക് എത്തിപ്പെടുന്നതെന്ന് പറഞ്ഞാൽ പല വേദികളിൽ നിന്നും ഞങ്ങളുടെ കൂട്ടായ്മ, ഞങ്ങൾ അതുപോലെ തന്നെ പാട്ടുകളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ചെറിയ ഇതിൽ തന്നെ എത്തിപ്പെട്ടു. അതായത് ഇദ്ദേഹം വളരെ കാലങ്ങളായിട്ട് എൻ്റെ സുഹൃത്താണ്, എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ്. അതുപോലെ തന്നെ സുര നാവായിക്കുളം എന്നാണ് അറിയപ്പെടുന്നത്, സുര നാവായിക്കുളം. അതുപോലെ തന്നെ അലീന, ഇവരെല്ലാം തന്നെ പ്രണവ്, ഇവരെല്ലാം തന്നെ ഞങ്ങൾ എത്തിപ്പെടുന്നത് നെയ്തലിലേക്ക്. നെയ്തൽ എന്ന പേരിനർത്ഥം ഉറവയുള്ള നിലമെന്നാണ്, ഉറവയുള്ള നിലമെന്നാണ്. അപ്പം ഞങ്ങളെല്ലാം കുട്ടനാടിൻ്റെ മേഖലയുമായി ബന്ധപ്പെട്ട ഹൃദയത്തിൽ തൊട്ട പാട്ടുകൾ പാടുന്ന കലാകാരന്മാരായുണ്ട്. ഉറവയുള്ള നിലത്തിൽ നിന്നും പൊട്ടിമുളയ്ക്കുന്നതായിക്കോട്ടെ എന്ന്
0: കരുതി.
2: ഞങ്ങള് ഫ്രണ്ട്സ് എന്നല്ല, ഞങ്ങള് സഹോദരങ്ങൾ എന്നാണ് ഞങ്ങൾ പൊതുവെ അങ്ങനെയാണ്. കാരണം ഞങ്ങൾക്ക് ഇടയിൽ ഫ്രണ്ട്സ് എന്നുള്ള ഒരു ഇതിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല. കാരണം എല്ലാവരും എപ്പോഴും ഗ്രൂപ്പുകളിൽ ആക്റ്റീവ് ആയിരിക്കും, പിന്നെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു മറയില്ല ഞങ്ങൾക്ക്. പ്രോഗ്രാം സ്വന്തമായിട്ടാണെങ്കിലും പറയാനുള്ള ഞങ്ങൾക്ക് പാട്ടുകളും പറച്ചിലുകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ എപ്പോഴും ആക്റ്റീവായിട്ടുള്ള
0: വ്യക്തികളാണ്. നാടൻ തന്നെയാണ് എല്ലാവരും ഉപജീവന മാർഗം?
2: അല്ല, ഞങ്ങൾ പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ഞാൻ ആർട്ടിസ്റ്റാണ്, പെയിന്റിങ്സും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഇദ്ദേഹം വാട്ടർ അതോറിറ്റിയിലെ ജോലിക്കാരനാണ്. അതുപോലെ തന്നെ അദ്ദേഹം പെയിന്റർ ആണ്. പിന്നെ അദ്ദേഹം ഒരു ഷോപ്പിൽ നടന്നുണ്ട്. പിന്നെ പഠിക്കുകയാണ്. പിന്നെ അദ്ദേഹം ഉണ്ട്, കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു കലാകാരനാണ്. അദ്ദേഹം ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഒരു ഇതിലേക്ക് കാണുകയാണ് ജോലിയുടെ ഇതിൽ. പിന്നെ കൂട്ടുകാരും പാട്ടുകാരും
0: നമുക്ക് എല്ലാവരുടെയും പേര് പറഞ്ഞ് അവരുടെ സ്ഥലമൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടാം.
2: തീർച്ചയായിട്ടും.
0: അപ്പൊ നമുക്ക് ഓരോരുത്തരും ഇത് പരിചയപ്പെടാം. ഇവിടുന്ന് തന്നെ നമുക്ക് തുടങ്ങാം.
2: ഇത് സന്ദീപ് വള്ളികുന്നം. ഇദ്ദേഹം എന്റെ അമ്മയുടെ അനിയത്തിയുടെ മകനാണ്, എന്റെ സഹോദരനാണ്. അത് വളരെ കാലങ്ങളായി ഒരുപാട് സമിതികളിൽ ചെണ്ടമേളം അതുപോലെ തന്നെ താമ്പോലും ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു കലാകാരനാണ്. അദ്ദേഹം അച്ഛനും അതുപോലെ തന്നെ ഒരു കലാകാരനാണ്. ഈ തുടി എന്ന വാദ്യം പറഞ്ഞാൽ അസാധ്യമായി കൈകാര്യം ചെയ്യുന്ന ഒരു കലാകാരനാണ്. പിന്നെ അടുത്ത കലാകാരൻ എന്ന് പറഞ്ഞാല് അദ്വൈത്. ഇത് നമ്മുടെ ഡ്രമ്മറാണ്, ചെങ്ങന്നൂർ സ്വദേശിയാണ്. അദ്വൈത് പഠിക്കുകയാണ്. അപ്പം ഡ്രമ്മ് പഠിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം അദ്ദേഹം നമ്മുടെ കൂടെ പങ്കുചേർന്ന ഒരു കലാകാരനാണ്. പിന്നെ ഇത് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയണ്ട, ഇത് ഞങ്ങളുടെ വലിയ കലാകാരനാണ്, ഞങ്ങളുടെ എല്ലാം ജ്യേഷ്ഠ സഹോദരനാണ്. ആലപ്പുഴ സ്വദേശി, കുട്ടനാട് സ്വദേശിയാണ്. കുട്ടനാട് പുളുങ്കുന്നാണ്, പുളുങ്കുന്നല്ല ഒന്നാംകരയാണ്
0: സ്വദേശി.
2: തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ അമ്മ അതായത് ഒരുപാട് നാടൻ പാട്ടുകൾക്ക് ഈണം നൽകിയിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ അച്ഛനും വലിയൊരു തബലിസ്റ്റ് ആയിരുന്നു. അങ്ങനെ നാടൻ പാട്ടുകളേക്കായിട്ട് ഏറെക്കാലമായി നാടൻ പാട്ടുകൾക്ക് വേണ്ടി മാത്രം ജീവിച്ചൊരു കലാകാരന്റെ അല്ലെങ്കിൽ ഒരു കലാകാരിയുടെ ഒക്കെ മകനാണ് ഇദ്ദേഹം. പ്രേം എന്നാണ് പേര്. ഞങ്ങൾ യഥാർത്ഥത്തിൽ വിളിക്കുന്ന പ്രേം ഒന്നാംകര എന്നാണ് അറിയപ്പെടുന്നത്. അതന്നെ ഇദ്ദേഹം അമല്, മാവലിക്കര സ്വദേശിയാണ്, നമ്മുടെ സഹോദരൻ തന്നെയാണ്. ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മുടെ കൂട്ടത്തിലെ ടീമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നാടൻപാട്ട് കലാകാരൻ എന്നുള്ളവരി അദ്ദേഹം എല്ലാത്തിലും ആക്റ്റീവായിട്ട് നമ്മുടെ സഹകരിക്കുന്ന ഒരു കലാകാരനാണ്. പിന്നെ അടുത്തത് ഇത് ഞങ്ങളുടെ തെക്കൻ കേരളത്തിലെ പാട്ടുകാരൻ എന്നറിയപ്പെടുന്ന ആളാണ്. ഇദ്ദേഹം പ്രണവ് കല്ലട, കല്ലടയിലാണ് സ്വദേശം.
0: കല്ലട എന്ന് പറയാം പടിഞ്ഞാറ കല്ലട, കിഴക്കേ കല്ലട,
2: കിഴക്കേ കല്ലടക്കാരനാണ്. പിന്നെ ഇദ്ദേഹം ടി വിയിൽ കോമഡി ഉത്സവം ഐറ്റം വേറെ എന്നുള്ള പ്രോഗ്രാമുകളിലൊക്കെ മണിച്ചേട്ടന്റെ സൗണ്ട് അനുകരിച്ച്
0: സ്പോട്ട്.
2: തീർച്ചയായിട്ടും മണിച്ചേട്ടന്റെ സൗണ്ട് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. സ്പോട്ടപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ്. അതെ, അദ്ദേഹം നോർമലി സംസാരിച്ച് തന്നെ മണിച്ചേട്ടന്റെ ഒരു ചായവുള്ള ഒരാളാണ്. സൗണ്ട് തന്നെ മണിച്ചേട്ടന്റെ ആയിട്ട് നല്ല സിമിലാരിറ്റി ഉള്ള ആളാണ്. ഇത് സുര നാവായിക്കുളം. നാവായിക്കുളം എന്നുള്ളത് അദ്ദേഹം നാവായിക്കുളത്തായിരുന്നു. നാവായിക്കുളമാണ് അദ്ദേഹത്തിനെ അറിയപ്പെട്ടതെങ്കിലും ഇദ്ദേഹം കൊല്ലം സ്വദേശിയാണ്. അതേപോലെ തന്നെ നാടൻ പാട്ടുകൾ സ്വന്തമായി ഈണം നൽകി എഴുതി സ്റ്റേജുകളിൽ പാടുന്നൊരു കലാകാരനാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ, ഒന്ന് രണ്ട് പാട്ടുകൾ മിക്ക സ്റ്റേജുകളിലും പലരും പാടുന്നുണ്ട്. പക്ഷെ അതിന്റെ എഴുത്തുകാരൻ ആരാണ് എന്ന് ആർക്കും അറിയില്ല. പക്ഷെ നമുക്ക് എഴുത്തുകാരൻ അറിയാവുന്ന സ്റ്റേജിലെ കുറച്ച് കലാകാരന്മാർക്ക് ഉപരി മറ്റൊരാളുകൾക്ക് ആരാണ് ഈ പാട്ട് എഴുതിയത് എന്ന് ആർക്കും അറിയില്ല. നമുക്ക് ഈ വേദിയിൽ അദ്ദേഹത്തിന്റെ പാട്ട് നമുക്ക് കേൾക്കാം. ആ പാട്ട് തന്നെ
0: കേൾക്കാം,
2: തീർച്ചയായിട്ടും കേൾക്കാം. പിന്നെ അദ്ദേഹം താമസിക്കുന്നത് കൊല്ലമാണ്. അത് അഭിഷേക്. അഭിഷേക് നമ്മുടെ സഹോദരൻ തന്നെയാണ്. അഭിഷേക്
0: ഫാമിലിയായിട്ട് നടന്നൊരു പരിപാടിയാണ്,
2: തീർച്ചയായിട്ടും. അല്ല, നമ്മളൊരു വലിയൊരു കലാകുടുംബം തന്നെ നമ്മളെല്ലാവരും. ഇത് അഭിഷേക് പാണ്ടനാട് സ്വദേശിയാണ്. അതായത് കുട്ടനാട് തീരുന്ന പ്രദേശമാണ് പാണ്ടനാട്. കുട്ടനാടിന്റെ ഏറ്റവും ലാസ്റ്റ് ബോർഡർ ആയിട്ടൊക്കെ വരുന്ന ഭാഗങ്ങളാണ്. അത് ചെങ്ങന്നൂര് സ്റ്റാർട്ടിംഗ് ആണ് പാണ്ടനാട് എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ അനുജനും വലിയൊരു പാട്ടുകാരനൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ വലിയ പാട്ടുകാരനാണ്. ഇത് നമ്മളെ ഞങ്ങളുടെ നെയ്തലിലെ ഏറ്റവും വലിയ കലാകാരി അലീന കുട്ടനാട്ടുകാരിയാണ്. കുട്ടനാടിന്റെ സ്വന്തം നാട്ടിൽ നിന്നും വന്ന ഞങ്ങളുടെ പാട്ടുകാരിയാണ് അലീന എന്നാണ് പേര്. നമ്മളോടൊപ്പം കാലങ്ങളായിട്ട് നമ്മളോട് പാടുന്നുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞനചിത്തി, എല്ലാ പാട്ടുകളും ആളുടേതായിട്ടുള്ള പിച്ചിൽ പാടാൻ പറ്റുന്നതായിട്ടുള്ള നല്ല നല്ല പാട്ടുകൾ എടുത്തു പാടാറുണ്ട്. പിന്നെ നമ്മുടെ കൂട്ടുകാരനെ പരിചയപ്പെടുത്താം. ഇത് സുമേഷ് ചേട്ടനെ തൃപ്പനയത്താണ് വീട്. കല്ലടയൊക്കെ കഴിഞ്ഞിട്ടുള്ള തൃപ്പനയം. അദ്ദേഹം വലിയൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. പിന്നെ അദ്ദേഹം തകില് ഒട്ടനവധി വാദ്യോപകരണങ്ങൾ അസാധ്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു കലാകാരനാണ് അദ്ദേഹം. ഞങ്ങളുടെ നെയ്തലിലെ തകിലുകാരനാണ്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അത് അദ്ദേഹം മിമിക്രി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അദ്ദേഹം വായ കൊണ്ട് കുറച്ച് വാദ്യോപകരണങ്ങളുടെ ശബ്ദം അനുകരിച്ച് ചെയ്യാറുണ്ട്.
0: ലാസ്റ്റ് നമുക്ക് അതെല്ലാം കേൾക്കാം,
2: തീർച്ചയായിട്ടും.
0: ഇനി നമുക്ക് നെയ്തൽ ഫോക്കിന്റെ മറ്റൊരു പാട്ടിലേക്ക് പോകാം. അതിന്റെ വിശദ വിവരങ്ങൾ നമുക്ക് ചേട്ടൻ പറഞ്ഞു തന്നെയായിരിക്കും.
2: ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന കലാകാരൻ സുര നാവായിക്കുളം എന്നാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹം തന്നെ സ്വന്തമായി ഈണം നൽകി എഴുതി വേദികളിൽ ആലപിക്കുന്ന ഒരു പാട്ടുണ്ട്. ദേവിയെക്കുറിച്ച് പാടുന്ന ഒരു പാട്ട്. അദ്ദേഹം കാവുകളിലും കളറികളിലൊക്കെ വേണ്ടിയുള്ള തനതായ ശൈലികളിൽ ചാറ്റുപാട്ടുകളും മറ്റും എല്ലാം അവതരിപ്പിച്ചു വരുന്ന ഒരു കലാകാരനാണ്. അദ്ദേഹം തന്നെ ഈണം നൽകിയ ആ ഒരു പാട്ടിലേക്കാണ്.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
6: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
7: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
6: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
7: TNC അപ്ലൈ.
8: ചേട്ടാ, നമ്മൾ ഇതേപോലെ കൊച്ചോലക്കിളിയെ, അതേപോലെ തന്നെ താരകപ്പെണ്ണാളെ, അങ്ങനെയുള്ള കുറെ എഴുത്തുപാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതേപോലെ എഴുത്തുപാട്ട് അല്ലാതെ വേറെ പാട്ടുകളൊക്കെ ഉണ്ടോ?
9: തീർച്ചയായിട്ടും കുറേയേറെ തനത് പാട്ടുകളെന്ന് പറയപ്പെടുന്ന കുറച്ച് പാട്ടുകളുണ്ട്. അത് വായ്മൊഴിയായി പകർന്നു കിട്ടിയ കുറച്ച് പാട്ടുകൾ ഉണ്ട്.
8: വായ്മൊഴി എന്ന് പറയുമ്പം നമ്മൾ എഴുതപ്പെടാതെ ആണോ, അതോ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച പാട്ടുകളാണോ?
9: അതെ അതെ, നമുക്ക് എഴുതപ്പെടാതെ നമ്മൾ ആ പാട്ടുകൾ ചെവിത്തഴമ്പിൽ കേട്ട് പഠിച്ച് പാട്ടുകളാണ്.
8: അങ്ങനെയുള്ള പാട്ടുകൾ നമ്മൾ ആരാണ് നമുക്ക് പാടിത്തരുന്നത്?
9: തീർച്ചയായിട്ടും നമുക്ക് അത്തരത്തിലൊരു പാട്ട് പാടുന്നത് പ്രേമമാണ്.
8: ആ പാട്ടിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് നമുക്കൊന്ന് പറഞ്ഞുതരാമോ?
9: മലയോര മേഖലയിൽ ബന്ധപ്പെട്ട ഈറ്റ മുളയെല്ലാം വെട്ടി ജീവിച്ചൊരു സമുദായം ഉണ്ടായിരുന്നു. ആ സമുദായത്തിൻ്റെ ബന്ധപ്പെട്ടായിട്ടുള്ള ഒരു പാട്ടാണ്.
8: നമുക്ക് പാട്ടുകളിലേക്ക് പോവാം.
10: താനോ തകതാര തകതാനോ.

0: അപ്പൊ നമ്മള് വാമൊഴിയായിട്ട് കിട്ടിയ ഒരു പാട്ട് നമ്മൾ കേട്ടു. ഇനി നമുക്ക് ഓണം ബേസ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ നമുക്കൊരു ഓണപ്പാട്ട് നമുക്ക് എന്തായാലും വേണം ചേട്ടാ, നമുക്കൊരു ഓണപ്പാട്ട് വേണം. ഏത് പാട്ടാണ് ചേട്ടൻ പാടാൻ പോകുന്നത്?
1: നമുക്ക് ഇത്താം തൈതാരാന്ന് പറയുന്ന ഒരു പാട്ടാണ്, ഒരു ഓണപ്പാട്ടാണത്.
0: അതിനെ കുറിച്ച് നമുക്കൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ?
1: സാധാരണ നാട്ടുപുറങ്ങളിൽ ഓണക്കളിയുമായി ബന്ധപ്പെട്ട് പാടാറുള്ള ഒരു പാട്ടാണ്.
0: അപ്പൊ നമുക്ക് ആ പാട്ടിലേക്ക്
1: പോകാം.

0: നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്ന ഒരു പേരുണ്ട്, ആരെന്നറിയോ?
1: നമ്മുടെ
0: മണിച്ചേട്ടൻ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മളൊരു പ്രോഗ്രാം വെക്കുമ്പം എന്തായാലും നമുക്ക് മണിച്ചേട്ടന്റെ പാട്ട് വേണം എന്തായാലും.
1: തീർച്ചയായിട്ടും.
0: അപ്പം മണിച്ചേട്ടൻ ഏത് പാട്ടായിട്ട് പാടാൻ പോകുന്നത്?
1: മണിച്ചേട്ടന്റെ പാട്ടുകൾ പാടുന്ന ഞങ്ങളുടെ കലാകാരനാണ് പ്രണവ്, പ്രണവ് കല്ലട. ഇദ്ദേഹം ഒട്ടനവധി ചാനലുകൾ, ചാനൽ ഷോകളിലൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുള്ള മണിച്ചേട്ടന്റെ ഏകദേശം ശബ്ദത്തോട് സിമിലാരിറ്റി ഉള്ള ഒരു വോയിസ് ആണ് ഇദ്ദേഹത്തിന്റെ. അതുകൊണ്ട് തന്നെ ഒട്ടനവധി ചാനലുകളിൽ സ്പോട്ട് ഡബിങ്ങും ഒക്കെ ചെയ്തിട്ടുള്ള, അതുകൊണ്ട് അദ്ദേഹം മണിച്ചേട്ടന്റെ
0: വോയിസ്
1: അല്ലല്ല, ഒരിക്കലും അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതല്ല. അദ്ദേഹത്തിന് മണിച്ചേട്ടന്റെ ശബ്ദവുമായി ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട്, അതുകൊണ്ട് അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് പാടുന്നു. ഒരിക്കലും അത് ആ മണിച്ചേട്ടന്റെ അതേ ശബ്ദമല്ല.
0: ചേട്ടൻ സൗണ്ട് എടുക്കുമല്ലോ മണിച്ചേട്ടൻ്റെ
2: അല്ലേ?
0: അപ്പൊ നമുക്ക് അതും കൂടെ കേൾക്കണം.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: അത് കേട്ടിട്ട് നമുക്ക് പാടലേക്ക് പോവാം.
1: തീർച്ചയായിട്ടും അങ്ങനെ ആവാം.
3: മണിച്ചേട്ടൻ്റെ രാക്ഷസ രാജാവ് എന്ന് പറയുന്ന സിനിമയിൽ മണിച്ചേട്ടൻ ചെയ്ത വിക്കനായിട്ടുള്ളൊരു ക്യാരക്ടറുണ്ട്, ഗുണശേഖരൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ആ ക്യാരക്ടറിൻ്റെ വോയിസ് ഞാനൊന്ന് കേൾക്കാം. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഒന്ന് കേൾക്കാം. മിടുക്കൻ, മിടുമിടുക്കൻ, നീ രാമനും രാക്ഷസനും മനുഷ്യനും മക്ക കൂടി ചേർന്ന് കളിക്കുക കളിക്ക്. പക്ഷേ മൂന്നാം ക്ലാസ്സിൽ മൂന്ന് കൊല്ലം തോറ്റ എന്റെ തലട ബുദ്ധി. ഐ പി എസിന് ചെറച്ച നിന്റെ തലക്കില്ലടാ കമ്മീഷണറ്. തേങ്ങാ മൂട്ടിച്ചേർന്ന ഗുണശേരൻ ഇവിടം വരെ എത്തി. എം എൽ എ ആയി, മന്ത്രിയായി, കോടീശ്വരനായി. അക്കേന്റെ വാശിയായിരുന്നു, പകയായിരുന്നു, പണം പണം മാത്രമാണ് എന്റെ ഈശ്വരൻ. അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും, ആരെയും കൊല്ലും. നിനക്കൊരു പുല്ലും ചെയ്യാൻ പറ്റില്ല. നിന്നെ കാണണ ഗുണശേഖരന്റെ ബുദ്ധി. നിന്റെ മകള് പഠിക്കുന്ന അനാഥമന്ത്രി തിന്ന പോട്ടടാ കമ്മീഷണറ്.
1: തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രോഗ്രാമിന് ഒപ്പം തന്നെ മണിച്ചേട്ടന്റെ ശബ്ദം എന്തായാലും ഒട്ടനവധി പേര് ചോദിക്കാറുണ്ട്. അദ്ദേഹത്തിൻ മണിച്ചേട്ടനെ അനുകരിക്കുന്ന ആളായത് കൊണ്ട് തന്നെ ചോദിക്കാറുണ്ട്. മണിച്ചേട്ടനെ വേണമെങ്കിൽ വേറൊരു ശബ്ദം കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം.
3: മണിച്ചേട്ടന്റെ ചോട്ടമുമ്പിൽ, അതൊരു വില്ലൻ ക്യാരക്ടറാണ്, ചോട്ടമുമ്പിലെ നടേശൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ വോയിസ് ആണ്. ആ വോയിസ് ഒന്ന് ചെയ്യാം.
4: നിങ്ങൾ ഇപ്പൊ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും ശത്രു മാത്രമേയൊക്കെ ഞാൻ തന്നെയാ. പേര് നടേശൻ. സത്യവും ധർമ്മവും നീതി നോക്കുന്ന ഒരുപാട് ദൈവത്രമാരെല്ലാം നമ്മുടെ നാട്ടിൽ. അവർക്കെതിരെ എന്നെ പോലെ ഒരു ചെകുത്താനെങ്കിലും വേണ്ട. തനിക്കറിയോ, ഞാൻ വളരെ താഴ്ന്ന നിലയിൽ കഷ്ടപ്പെട്ട ഇവിടം വരെ എത്തിയെ. ഇപ്പൊ പറയാൻ കൊള്ളാവുന്നതും കൊള്ളരാത്തതുമായ ഒരുപാട് ബിസിനസ്സും ഉണ്ട്. ആ സീമോൻദാസന്റെ മെക്കിട്ടേറെ വന്നണ്ട, അവനെ കൊന്നത്.

0: നമ്മൾ ഈ നാടൻപാട്ടില് നമ്മൾ ഈ വിഷ്വലൈസിങ് അത് ഭയങ്കര ഒരു ഘടകം അല്ലേ? അതായത് ഇപ്പം തെയ്യത്തിന്റെ ദേവിയുടെ അങ്ങനെ പലതും ഞാൻ ഒരു നാടൻപാട്ട് കാണാൻ പോകുന്ന ഒരാളാണ് കേട്ടോ. എന്നിട്ട് ഇത് കാണാൻ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഇത് എന്താണ് എന്നൊക്കെ അറിയാനിട്ട്. ആ അങ്ങനെയുള്ള ആ ടൈപ്പ് പാട്ടുകളുണ്ട് കേട്ടോ.
1: തീർച്ചയായിട്ടും പാട്ടുകളൊക്കെ ഉണ്ട് നമുക്ക് വടക്കൻ മലബാറിലെ കാവുകളിലും കളരികളിലൊക്കെ കിട്ടിയാടാറുള്ള അമ്മ സുരുമണിയായ കരിങ്കാളിയുടെ ഒരു സ്തുതിച്ചുകൊണ്ടുള്ള ഒരു പാട്ടിലേക്ക് പോവാം.
0: ഇതാരാണ് പാടുന്നത്?
1: നമ്മുടെ പെൺതരിയാണ്, അലീനയാണ് പാടുന്നത് പാട്ട്. പാട്ടിലേക്ക് പോവാം.

0: പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. ഓഗസ്റ്റ് 23-ാം തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം 50,000 രൂപയും 2-ാം സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
4: ഓഫർ കണ്ടിട്ട്
3: ഡിസ്കൗണ്ട് ഉണ്ടോ?
4: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
3: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജയിലോട്ടാ.
5: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: അല്ലേ താൻ എന്ത് കടുവ കൊറേ നേരം കൊണ്ട് താടിക്ക് കൈയും കൊടുത്തിരിക്കുന്നെ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
7: ഞാൻ ആലോചിച്ചതേ ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
6: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
7: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
6: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
7: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
6: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
7: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോള് അങ്ങ് നടത്താം.
6: എടി മിടുക്കി.
8: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
9: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയറുൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
10: എനിക്ക് ശരിക്കും നിങ്ങളോട് ഭയങ്കര അസൂയ തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾ ഈ ഇങ്ങനെ റിഹേഴ്സൽ ചെയ്യുന്നത്, അതിന് കൂടി ഇങ്ങനെ ഓരോ താളം ഇട്ട് കൊടുക്കുന്നത്, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഒക്കെ തോന്നുന്നുണ്ട്. കാരണം നമുക്കിത് പറ്റുന്നില്ലല്ലോ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട് കേട്ടോ. കാരണം അതൊരു ചെറിയൊരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ ആ പാട്ട് പാടണമെന്ന്. പഞ്ചവർണ്ണക്കിളി ചെയ്തുള്ള.
11: ഓ തീർച്ചയായിട്ടും പാടാം, തീർച്ചയായിട്ടും പാടിത്തരാം. അതെ, അത് പാട്ട് പാടുന്ന നമ്മുടെ കലാകാരൻ സുരയാണ്. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് നമുക്ക് പാട്ടിനെ കേൾക്കാം. തീർച്ചയായിട്ടും പാട്ടിലേക്ക് പോവാം.

0: ഇനി നമുക്കേ അധികം കാസറുകൾ കേൾക്കാത്ത അത് നമ്മൾക്ക് കേട്ട് വരച്ചുള്ള കുറെ പാട്ടുണ്ട്.
1: തീർച്ചയായിട്ടും ഒരുപാട് പാടുണ്ട്,
0: കുറെ പാട്ടുണ്ട്. അതിലേലും ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടിത്തരും.
1: ആ പാടിത്തരം പാടും തീർച്ചയായിട്ടും. അത്തരത്തിലൊരു പാട്ട് നമ്മളധികം വേദികളിൽ ചുരുക്കം ചില വേദികളിൽ മാത്രം പാടിയിട്ടുള്ള ഒരു പാട്ടുണ്ട്. ആ പാട്ടിലേക്ക് കിടക്കും.
0: ആ പാട്ടിനെ കുറിച്ച് ഏത് പാട്ടാണ് അതൊന്ന് നമുക്കൊന്ന് പറഞ്ഞുതരൂ.
1: ആ പാട്ട് നമ്മൾ ഒട്ടുമിക്ക വേദികളിലും പാടാറുള്ള ഒരു ചെറിയ ആഘോഷമായി ബന്ധപ്പെട്ടൊരു പാട്ട് അതിലേക്കാണ് കിടക്കുന്നത്. നമുക്ക് തയ്യൂരിലെ കുഞ്ഞു വല്യമ്മ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. അധികം വേദികളിലൊന്നും പാടി കേട്ടിട്ടില്ലാത്ത എന്നാൽ കേട്ട് പരിചയമുള്ള ഒരു പാട്ടിലേക്കാണ്. നമുക്ക് ആ പാട്ട് പാടുന്നത് അമലാണ്, മാവേലിക്കര. ഓക്കെ, നമുക്ക് പാട്ടിലേക്ക്.

0: നമ്മളേ ഈ പ്രണയിക്കാത്തവരായിട്ട് അങ്ങനെ ആരും തന്നെ ഇല്ലല്ലേ, അല്ലേ? ആ അപ്പം ഒരു പെണ്ണിനെ പ്രണയ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടുള്ള പാട്ട് കുറെ ഉണ്ട് നാടൻ പാട്ടില്, കുറെ അല്ലേ? അതുപോലെ ഒരു പാട്ട് പാടുവോ?
1: അത്തരത്തിലൊരു പാട്ട് നമുക്ക് നമ്മുടെ പാടിത്തരാം. നമ്മുടെ കലാകാരൻ ആദ്യമായി വേദികളിലൊക്കെ പാടിയ വന്നൊരു പാട്ടാണ് ചന്ദനപ്പൂട്ടിന്റെ തുടങ്ങുന്ന ഒരു പാട്ട്. അദ്ദേഹം ആദ്യമായിട്ട് വേദിയിൽ പൊതുവേദിയിൽ പാടുന്ന പാട്ടാണ്. നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം.
0: ശരിക്കും ആ പാട്ടിന് ഭയങ്കര ജനശ്രദ്ധ ഒരു നേടിയ ഒരു പാട്ടാണ്.
1: അതെ അതെ, ഒരുപാട്
0: കൊച്ചുകുട്ടികൾ വരെ പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടാണ്.
1: അതെ, ഒരു കാലഘട്ടത്തിൽ ആ പാട്ട് ഭയങ്കര തരംഗമായിരുന്ന ഒരു പാട്ടാണത്. നമുക്ക് ആ പാട്ടിലേക്ക് നോക്കാം.

0: ഇതേപോലെ അടി അടക്കുന്നുണ്ട്, അത് നല്ല അടിപൊളി പാട്ടൊക്കെ പാടുമ്പോൾ, നല്ല ഡാൻസ് കളിക്കുന്ന പാട്ടൊക്കെ പാടുമ്പോൾ, അങ്ങനെയുള്ള പാട്ട് പാടുമ്പോൾ ഈ അടിയൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ എന്താണ് ശരിക്കും ചെയ്യുക, നിങ്ങൾക്ക് എന്താണ് തോന്നാറുണ്ട്?
1: നമ്മുടെ പാട്ട് ജനങ്ങളിലേക്ക് എത്തി അവർ ആസ്വദിച്ച് തുള്ളുന്നുണ്ട്. പക്ഷേ ചില വേദികളിലെ കമ്മിറ്റിക്കാർ അവർ സാധാരണ നമുക്ക് തുള്ളാനുള്ള വേദികൾ അവർക്ക് ഒരുക്കി കൊടുക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ പരസ്പരം തമ്മി മുട്ടിയും ഉരസിയൊക്കെയാണ് അടികളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ നമ്മുടെ പാട്ടിൽ അത് ബാധിക്കാറില്ല. നമ്മുടെ പാട്ട് അവർ ജനങ്ങൾ ഏറ്റെടുത്ത് ആസ്വദിക്കുന്നത് കൊണ്ടാണ് ഉണ്ടാകാറുള്ളത്.
0: അങ്ങനെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എന്തെങ്കിലും
1: ഇല്ല, അത്തരത്തിലുള്ള ഒരു കേടുപാടുകളും ആരുടെയും കയ്യിൽ നിന്ന് ഇതുവരെ നമുക്ക് സംഭവിച്ചിട്ടില്ല. കാരണം അവർ വീണ്ടും പ്രോഗ്രാം കഴിഞ്ഞ് എത്ര വലിയ വഴക്കുകളൊക്കെ നടന്നെങ്കിൽ പോലും തിരിച്ച് കുറച്ച് ചേട്ടാ ഞങ്ങൾക്ക് ആ ശരിക്കൊന്ന് തുള്ളാൻ പറ്റിയില്ല, അതിനിടയ്ക്ക് ബഹളമായതുകൊണ്ടെന്ന് പറയാറേ ഉള്ളൂ. പക്ഷെ അല്ലാതെ നമുക്ക് കേടുപാടുകളോ നമ്മളെ അസഭ്യം പറയുകയോ അങ്ങനെയുള്ള ഒരു പ്രോഗ്രാമുകളോ നമുക്ക് ഉണ്ടാകാറില്ല.
0: അപ്പം നമുക്ക് അതേപോലുള്ളൊരു പാട്ട് വേണം. പക്ഷേ ഇവിടെ അടിയും നടത്തേണ്ട, തുള്ളണം. നമ്മുടെ ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് നല്ല നല്ല വൃത്തിയും മനസ്സറിഞ്ഞ് ഡാൻസ് കളിക്കാൻ വരണം. അങ്ങനെ ഒരു പാട്ടുണ്ടോ?
1: നമുക്ക് അത്തരത്തിലൊരു പാട്ട് കേൾക്കാം.
0: ആരാ പാടുന്നത് പറഞ്ഞു?
1: നമ്മുടെ കലാകാരൻ പ്രേമ കുട്ടനാട്.
0: പ്രേമണൻ
1: പ്രേമാണ് പാടുന്നത്.
0: അപ്പോൾ ശരി പാടാം,
1: നമുക്ക് പാട്ടിലേക്ക് പോകാം.

0: ട്രിപ്പ്.
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
3: ലുലു ഹൈപ്പർമാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
4: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
3: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
5: TNC അപ്ലൈ.
6: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
7: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
6: എന്നാ ഞാനും വരുന്നളിയാ.
8: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: അങ്ങനെ നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുകയാണ് ചേട്ടാ. അപ്പൊ നമുക്ക് ഈ പരിപാടി വൈൻഡ് അപ്പ് ചെയ്യണം. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ഒരു കുറെ പാട്ടുകൾ നമുക്ക് കേൾക്കണമെന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ സമയം കുറവ് കാരണം നമുക്ക് അതൊന്നും കേൾക്കാൻ പറ്റിയില്ല.
10: നമുക്ക് ഒട്ടനവധി പാട്ടുകൾ നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നതും എന്നാൽ നമ്മൾ പാടാൻ വിട്ടുപോയിട്ടുള്ള കുറച്ച് പാട്ടുകളുണ്ട്. അത്തരത്തിലെ പാട്ടുകളെ നമ്മൾ കോർത്തിണക്കിക്കൊണ്ട് നമ്മളൊരു ചെറിയ ചങ്ങല പോലെ ഒന്ന് രണ്ട് പാട്ടുകൾ കീർത്തിണക്കിയിട്ട് നമ്മളൊരു പാട്ട് പാടിത്തരാം.
9: പക്ഷെ അതിന് മുമ്പേ ഈ പ്രോഗ്രാം കേട്ടിട്ട് ഇഷ്ടപ്പെട്ട പ്രേക്ഷകരുണ്ടല്ലോ, അവർക്ക് നിങ്ങളുടെ പ്രോഗ്രാം ബുക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെയാ?
10: ഞങ്ങളുടെ പ്രോഗ്രാം ബുക്ക് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ ഇത് പറഞ്ഞുതരാം, ഞങ്ങളുടെ അഡ്രസ്സ് പറഞ്ഞുതരാം. സെക്രട്ടറി, നെയ്തൽ ഫോക്ക് ബാൻഡ്, തിരുവല്ല, പരുമല. ഞങ്ങളുടെ ഫോൺ നമ്പർ 96 33 85 65 92. പിന്നെ മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 99 61 18 62 49.
9: അപ്പോൾ നമുക്ക് പാട്ട് ചെയിൻ സോങ് കേൾക്കാം. ചെയിൻ സോങ്
10: തീർച്ചയായിട്ടും.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.